ന ചോരഹാര്യം ന ചരാജഹാര്യം ന ഭാതൃഭാജ്യം ന കരോതി ഭാരം വ്യയേ ഹൃദേ വർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. കള്ളന്മാർക്ക് അപഹരിക്കാനാവാതും രാജാക്കന്മാർക്ക് കരം കൊടുക്കേണ്ടാത്തതും

0: സഹോദരന് വീതിക്കേണ്ടാത്തതും കൈകൾക്ക് ഭാരം തോന്നാത്തതുമായ വിദ്യ കൊടുക്കുന്തോറും ഏറി വരുന്നു. വിദ്യാധനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധനം. പ്രായമോ പണമോ ബന്ധുവനമോ ഇവ ഒന്നുകൊണ്ടും ഒരുവന് മാഹാത്മ്യമുണ്ടാകുന്നില്ല. ഇവയിലെല്ലാം ശ്രേഷ്ഠത അറിവുള്ളവനാണെന്ന് പ്രമാണം. ദോഷങ്ങളെ കരിക്കുന്ന അഗ്നിയായും ഇരുട്ടിനെ അകറ്റുന്ന വിളക്കായും ശത്രുവിനെ വെട്ടിയെരിയുന്ന വാളായും പാപത്തെ കഴുകുന്ന ജലമായും ശ്രീകൃഷ്ണൻ ജ്ഞാനത്തെ തുലനപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ പ്രക്രിയയിലെ സുപ്രധാന ഘടകങ്ങളാണ് ഗുരുവും ശിഷ്യനും. ഒരു പൂജയില്ലാതെ ഒരു പ്രവർത്തനങ്ങളും പണ്ടുകാലത്ത് ഏർപ്പെടുകയില്ലായിരുന്നു. ഭൗതികമായ ശരീരം തരുന്ന പിതാവേക്കാൾ ആധ്യാത്മികമായ നശിക്കാതെ ശരീരം തരുന്ന ഗുരുവാണ് ഏറെ വന്ദ്യൻ എന്നാണ് പുരാണ മതം. ദാനങ്ങളിൽ വെച്ച് ഉത്തമവും വിദ്യാദാനം തന്നെ. അങ്ങനെ ഗുരു സമാധാരിണിയനും സർവോത്കൃഷ്ടനുമായിത്തീരുന്നു. ശിഷ്യരിൽ ജ്ഞാനമുണർത്താനും അത് അഭംഗുരം നിലനിർത്താനും അങ്ങനെ ശിഷ്യരിലുള്ള ദുർചിന്തകളെ അകറ്റാനും ഉൾക്കൺതുറപ്പിച്ച് യഥാർത്ഥമായ സത്യത്തിൻ്റെ മുഖം തുറന്നു കാട്ടാനും ഒരു ഗുരുവിനെ കഴിയേണ്ടതുണ്ട്. ഗുരു പണ്ഡിതനും നിസ്സംഗനും അസൂയയില്ലാത്തവനും സൗഹൃദം സൂക്ഷിക്കുന്നവനും മത്സര സ്വഭാവമില്ലാത്തവനും ക്ഷമാശീലനും ആയിരിക്കണമെന്നുണ്ട്. ശിഷ്യനും അതേപോലെ തന്നെ അക്രോധനും ശാന്തനും ദൃഢവ്രതനും ബ്രഹ്മചാരിയനും പകലുറങ്ങാത്തവനും ലഹരി ഉപയോഗിക്കാത്തവനും അപവാദം പ്രചരിപ്പിക്കാത്തവനും ആയിരിക്കണമെന്നുമുണ്ട്. ഗുരു ശുശ്രൂഷ കൊണ്ടും ഗുരുദക്ഷിണ കൊണ്ടും ഗുരുവിനെ മറ്റൊരു വിദ്യ അഭ്യസിച്ചുമാണത്രേ ഗുരുപ്രസാദം നേടേണ്ടത്. അർത്ഥകാമാസക്തി കൊണ്ട് വിദ്യ നേടാൻ ആഗ്രഹിക്കുന്നവരെ, ധർമ്മനിഷ്ഠഭക്തി ഇല്ലാത്തവരെ, ക്രൂരരെ, ദുശാഠ്യക്കാരെ, സേവന ശുശ്രൂഷ ചെയ്യാൻ മനസ്സില്ലാത്തവരെ ഉത്തമ ശിഷ്യരായി കാണരുതെന്ന് ആചാര്യർ അനുശാസിക്കുന്നു. ഈശ്വരകോപത്തിൽ നിന്ന് രക്ഷ നേടാൻ ഗുരു വഴി നിർദ്ദേശിക്കും. എന്നാൽ ഗുരുകോപത്തിന് ഒരു പ്രതിവിധിയുമില്ലത്രേ. ഗുരുക്കന്മാരുടെ കഠിന പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഉത്തമ ശിഷ്യത്വം സമ്പാദിച്ച ആരുണിയും ഉത്തങ്കനും ഏകലവ്യനും വിധി വൈപരീത്യം കൊണ്ട് ഗുരുശാപം നേടിയ കർണനും നമ്മുടെ പുരാണങ്ങളിലുണ്ട്. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ശിഷ്യനോട് ഗുരു നിർദ്ദേശിക്കുന്നത് ധർമ്മം തെറ്റി നടക്കരുത്, കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, എപ്പോഴും പഠിക്കുക പഠിപ്പിക്കുക, മാതാവിനെ ഉപാസിക്കുക, പിതാവിനെ പൂജിക്കുക, ആചാര്യരെ ദേവനെപ്പോലെ വന്ദിക്കുക, അതിഥിയെ സ്വീകരിച്ച് സൽക്കരിക്കുക എന്നൊക്കെയാണ്. ഇത്രയും ഉദാത്തവും ഉജ്ജ്വലവുമായ സന്ദേശം നൽകാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഗുരു ശിഷ്യ ബന്ധം നിലനിൽക്കുന്ന സമത്വസുന്ദരമായ ഒരു കാഴ്ചപ്പാടിൽ, ഒരു വിചാരധാരയിൽ മാത്രമേ വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന തത്വം സാധീകരിക്കപ്പെടുന്നുള്ളൂ. സമൂലമായ മാറ്റം വരുത്തുവാൻ ഒരു വിദ്യാഭ്യാസ പ്രക്രിയക്കു മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള തലത്തിൽ മാത്രമേ സമാധാനപൂർണമായ ജീവിതാന്തരീക്ഷ സാധ്യമാകുന്നുള്ളൂ. അങ്ങനെ വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന ആപ്തവാക്കം കള്ളനപഹരിക്കാൻ കഴിയാതെ, രാജാവിന് നികുതി കൊടുക്കാൻ ആർക്കും പങ്കിടാതെ, കൈകൾക്ക് ഭാരമാകാതെ, കൊടുക്കുംതോറും വർദ്ധിക്കുന്ന ആ ധനത്തെ പ്രാപ്തമാക്കുകയായിരിക്കട്ടെ ഒരുവൻ്റെ മഹത്തായ ലക്ഷ്യം. ന ചോരഹാര്യം ന രാജഹാര്യം ന ഭാതൃഭാജ്യം ന കരോതിഭാരം വ്യയേ ഹൃദയ വർദ്ധതയെ വനിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം.
1: പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് എന്ന കവിത കേൾക്കാം. ആലാപനം ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ വിമുക്തഭടനായ മട്ടന്നൂരിലെ ശ്രീ വി ബാലകൃഷ്ണ മേനോന്റെ സൈനിക സേവനാനുഭവങ്ങൾ രണ്ടാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പയ്യാരം പപ്പിനി. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ മട്ടന്നൂരിലെ വിമുക്തഭടനായ ശ്രീ വി ബാലകൃഷ്ണ മേനോന്റെ സൈനിക സേവനാനുഭവങ്ങൾ രണ്ടാം ഭാഗം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. ഇതിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ അരുൺകുമാറിൻ്റെയും അങ്കമാലി കാലടിയിലെ അജയൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരിയുടെ കവിത ഒറ്റയ്ക്ക്. ആലപിക്കുന്നു ജ്യോത്സ്ന.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് എന്ന കവിത. ആലപിച്ചത് ജ്യോത്സ്ന. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഇന്ന് മെയ് 21. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 21 വർഷത്തിലെ 141 ദിനമാണ്. മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. മെയ് 21 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1502 പോർച്ചുഗീസ് നാവികൻ ജോവോ ഡാനോവ സെന്റ് ഹെലന ദ്വീപുകൾ കണ്ടെത്തി. 1851 ദക്ഷിണാമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ അടിമത്തം നിർത്തലാക്കി. 1881 ക്ലാര ബട്ടൺ അമേരിക്കൻ റെഡ് ക്രോസ് സംഘടനയ്ക്ക് രൂപം നൽകി. 1904 അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ അഥവാ ഫിഫ പാരീസിൽ രൂപവത്കരിക്കപ്പെട്ടു. 1991 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ജർമ്മൻ ചിത്രകാരനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ആൽബ്രെക്റ്റ് ഡ്യൂറർ, മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനുമായിരുന്ന ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ, മലയാള സാഹിത്യരംഗത്തെ ഒരു കവയത്രിയായിരുന്ന കെ എസ് നന്ദിത, മലയാള ചലച്ചിത്രരംഗത്തെ സംഗീത സംവിധായകനായിരുന്ന രാജാമണി തുടങ്ങിയവരുടെ ജന്മദിനവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും വനിതാവകാശ പ്രവർത്തകയുമായ ജാനകീദേവി ബജാജ്, പ്രമുഖ പത്രാധിപരും മലയാളി മെമ്മോറിയൽ സമർപ്പണത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ബാരിസ്റ്റർ ജി പി പിള്ള, ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ഹ്യൂഗോ ഡിവ്രീസ്, ഭാരതത്തിലെ ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവും ഗാന്ധിയൻ ചിന്താരീതികളായ അഹിംസ, സത്യാഗ്രഹം എന്നിവയുടെ അനുകർത്താവുമായിരുന്ന സുന്ദർലാൽ ബഹുഗുണ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 21.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങുക. ശ്രീനാരായണ ഗുരു.
1: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. Srireesh Jewelry, Mattanur.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
2: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം: കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് മെയ് 21, എടവം 7, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന അർദ്ധ അതിവേഗ തീവണ്ടിപ്പാത എന്ന രീതിയിൽ പിണറായി സർക്കാർ അവതരിപ്പിച്ച സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി റദ്ദാക്കി UDF സർക്കാർ. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചു. അതിർത്തി നിർണയിച്ച് സ്ഥാപിച്ച എല്ലാ മഞ്ഞക്കുറ്റികളും അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായുള്ള എല്ലാ കേസുകളും പിൻവലിക്കും. പദ്ധതി നടപ്പിലാക്കാൻ 10,000-ൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നും പരിസ്ഥിതി ലോല മേഖലകളിൽ ആഘാതമുണ്ടാക്കുമെന്നും തുടക്കത്തിലെ ആരോപണമുയർന്നിരുന്നു. 529 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന വിധമായിരുന്നു പദ്ധതി. 63,940 കോടി രൂപയായിരുന്നു ചെലവ് കണക്കാക്കിയിരുന്നത്. ഓഗസ്റ്റ് 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് പട്ടികകൾക്ക് നവംബർ 30 വരെ അധിക കാലാവധി അനുവദിക്കാൻ മന്ത്രിസഭായോഗത്തിന്റെ നിർദ്ദേശം. PSC യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് തീരുമാനം നടപ്പിലാക്കും. 100-ഓളം റാങ്ക് പട്ടികകൾക്ക് അധിക കാലാവധി ലഭിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ നിയമനം നടന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മിൽമപാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ബുധനാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. പുതുക്കിയ വില 1 ജൂൺ മുതൽ പ്രാബല്യത്തിൽ വരും. 26 രൂപയുടെ അരലിറ്ററിന്റെ കവർ പാലിന് ഇനി 28 രൂപയാകും. മിൽമയുടെ ഉപോൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് മാനേജിംഗ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് യോഗം ചേർന്ന് പിന്നീട് തീരുമാനിക്കും. ഉൽപ്പാദനം കുറഞ്ഞതിനാൽ പുറത്തുനിന്ന് പാൽ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്താണ് വർധന. 16-ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി ഭരണപക്ഷ നിരയിലെ മുതിർന്ന അംഗം ജി സുധാകരൻ ചുമതലയേറ്റു. ബുധനാഴ്ച ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. CPM മുൻ നേതാവായ സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ MLA. ബാക്കി 139 അംഗങ്ങൾ പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെയുള്ള നടപടികൾ പ്രോടേം സ്പീക്കറുടെ നേതൃത്വത്തിലാണ്. അവസാന നിമിഷം മന്ത്രിമാരുടെ പേരുകൾ മാറിമറിഞ്ഞതുപോലെ വകുപ്പ് നിശ്ചയിച്ചതിലും മാറ്റം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നിശ്ചയിച്ചിരുന്ന റവന്യൂ വകുപ്പ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന് കൈമാറി. അനിൽകുമാറിന് നിശ്ചയിച്ചിരുന്ന വൈദ്യുതി സണ്ണി ജോസഫിനും കിട്ടി. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ് കയർ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, വാണിജ്യം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. M ലിജു എക്സൈസ്, സഹകരണം. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. CP ജോൺ ഗതാഗതം, MVD. അനൂപ് ജേക്കബ് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്യും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആധിപത്യ ശ്രമങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമുയർത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദ പീപ്പിളിൽ കൂടിക്കാഴ്ച നടത്തി. അയൽപക്ക സൗഹൃദ സഹകരണ കരാർ നീട്ടാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇരു രാജ്യവും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 30-ാം വാർഷികവും ഉഭയകക്ഷി സൗഹൃദ കരാറിന്റെ 25-ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് നിർണായക കൂടിക്കാഴ്ച. ഇറാനുമായി തുടക്കമിട്ട യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ നാശനഷ്ടം സംഭവിച്ചതായി US കോൺഗ്രസിൽ റിസർച്ച് സർവീസിന്റെ ഔദ്യോഗിക റിപ്പോർട്ട്. യുദ്ധവിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഉൾപ്പെടെ കുറഞ്ഞത് 42 US പോർവിമാനങ്ങളാണ് ഇറാൻ യുദ്ധത്തിൽ തകർന്നത്. നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിൽ നാശനഷ്ടം ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തലശ്ശേരിയിലെ മുഹമ്മദ് ഫസൽ വധക്കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത തൂവാല എറണാകുളം CJM കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. CBI പ്രത്യേക കോടതിയിൽ നടക്കുന്ന സാക്ഷി വിസ്താരത്തിനിടയിലാണിത് പുറത്തുവന്നത്. സംഭവത്തിൽ CBI വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. ആയുസ് കഴിഞ്ഞ കായംകുളം താപനിലയത്തിന്റെ കരാർ പുതുക്കാൻ KSEB വർഷം 100 കോടി രൂപ നൽകുന്നത് എന്തിനെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. കരാർ പുതുക്കാൻ സർക്കാർ അംഗീകരിച്ച ധാരണാപത്രം അവ്യക്തമാണെന്നും നിരീക്ഷിച്ചു. കരാറിനെക്കുറിച്ച് കമ്മീഷൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ 2 ആഴ്ച സമയം വേണമെന്ന് ഊർജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ആവശ്യപ്പെട്ടു. കമ്മീഷൻ അത് അംഗീകരിച്ചു. NTPC കായംകുളം താപനിലയത്തിൽ 7 വർഷമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നിട്ടും വർഷം 100 കോടി രൂപ വീതം ഫിക്സഡ് ചാർജായി KSEB നൽകുന്നുമുണ്ട്. കരാർ വീണ്ടും 3 വർഷത്തേക്ക് നീട്ടാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിന് അംഗീകാരം തേടി KSEB സമർപ്പിച്ച അപേക്ഷയിൽ നടത്തിയ തെളിവെടുപ്പിലാണ് കമ്മീഷൻ വിശദീകരണം തേടിയത്. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനായി മലയിടം തുരുത്ത് പര്യത്ത് ഉന്നതിയിലെ കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ വീണ്ടും പോലീസ് എത്തിയത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുന്നതിന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. സംഘർഷം ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രശ്നത്തിൽ ഇടപെടുകയും ഒഴിപ്പിക്കൽ നിർത്തിവെക്കാൻ DGP ആവശ്യപ്പെടുകയും ചെയ്തു. 2 വർഷത്തിനുള്ളിൽ 15-ാം പ്രാവശ്യമാണ് പര്യത്ത് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കാൻ പോലീസ് വലിയ സന്നാഹങ്ങളുമായി എത്തുന്നത്. കുടുംബങ്ങളുടെ ചെറുത്തുനിൽപ്പ് മൂലം പോലീസ് മുൻപും മടങ്ങിപ്പോവുകയായിരുന്നു. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേന എത്തുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് 8 ബറ്റാലിയൻ എത്തുന്നത്. ഓരോ സംഘത്തിലും 30 പേർ വീതമുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ 1 ജൂൺ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ മന്ത്രി N ഷംസുദ്ദീന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗം വിലയിരുത്തി. കോട്ടൺഹിൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളിൽ 80% വിതരണം പൂർത്തിയായി. ബാക്കിയുള്ളവ 31 സ്കൂളിലെത്തിക്കും. 16th പുതുച്ചേരി നിയമസഭയിലെ അംഗങ്ങൾ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു. മാഹി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര അംഗം അഡ്വക്കേറ്റ് അശോക് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രോടൈം സ്പീക്കർ എ അൻപഴകൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സെൻസസ് നടത്തുമ്പോൾ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി തള്ളി സുപ്രീംകോടതി. ക്ഷേമപ്രവർത്തനങ്ങൾക്കായി എത്ര പേർ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാരിന് അറിയേണ്ടതുണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വിപുൽ പഞ്ചോളി എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന VBG റാംജി പദ്ധതി 1 തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി ബുധനാഴ്ച യോഗം ചേർന്ന് പദ്ധതി തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു. പുതിയ പദ്ധതിക്കായി 25 സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം മാറ്റിവെച്ചു കഴിഞ്ഞെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പാർലമെന്ററി സമിതിയെ അറിയിച്ചു. തലശ്ശേരി കുടുംബകോടതിയിൽ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി ജില്ലാ കോടതി ബാർ അസോസിയേഷൻ. തിരുവനന്തപുരം മുട്ടക്കട സ്വദേശിയായ ജില്ലാ കോടതിയിലെ അഭിഭാഷക PV സോണിക്കാണ് മർദ്ദനമേറ്റത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യവുമായി DYFI ജില്ലാ കമ്മിറ്റി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി 8th പദ്ധതിയുടെ 8th മൂപ്പൻസ് റോഡ് പരിസരത്ത് DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം നൽകാമെന്ന വിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ഇളവ് അനുവദിച്ച് സുപ്രീംകോടതി. ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന മൃഗക്ഷേമ ഗ്രൂപ്പുകളും വിദ്യാർത്ഥി യൂണിയനും ഉത്തരവാദിത്വം രേഖാമൂലം ഏറ്റെടുത്താൽ നായകളെ പരിപാലിക്കാമെന്നാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചരിയ എന്നിവരുടെ ബെഞ്ചിന്റെ വിധിയിലെ ഇളവുകൾ. ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി 2nd ദൗത്യത്തിൽ വട്ടക്കാട് ഭാഗത്ത് കണ്ടെത്തിയ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തി. ആറളം ഫാം Block 7 വയനാടൻ കാട് മേഖലയിലാണ് 2nd ആനയെ തുരത്തൽ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 മുംബൈ ഇന്ത്യൻസിനെ കീഴടക്കി. ജയത്തോടെ കൊൽക്കത്ത 6th മുന്നേറി. അവസാന മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചാൽ പ്ലേ ഓഫ് സാധ്യതയുമുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് 11th തുടക്കമാകും. കഴിഞ്ഞ തവണത്തെ രീതിയിൽ 2 മത്സരം. 23rd ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയോടെയാണ് ആഭ്യന്തര സീസണിന് തുടക്കമാവുന്നത്. 22 ശേഷം ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
9: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
10: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ?
9: നോ ചാൻസ്.
10: ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
9: യെസ്,
10: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് 2nd സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
9: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
10: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
9: 9447371836,
10: 8078502836.
7: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് 3 പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
7: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
5: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
7: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
5: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
11: Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
11: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
11: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
11: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
11: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
11: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
11: ഗാനം പുല്ലാങ്കുഴലൂതി. കൃഷ്ണദിയ അജിത്താണ് പാടിയത്. രചന അനിൽ രാമൻ. സംഗീതം ഹരീഷ് നമ്പ്യാർ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം. രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടെം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. June 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
0: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിംഗിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
0: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ 10,00,000 കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. 10,00,000 ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേശ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡേ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം. രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6-ാമത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്ദി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൌകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
4: അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പഞ്ചരാഷ്ട്രയാത്രയാ പഞ്ചമം അന്തിമം പ്രചരണം സഫലതയാ സമ്പാദ്യ ഇറ്റലി ദേശാത് നവദില്ലീം പ്രത്യാഗതവാൻ. ह्यः भारत इटली देशयोः मध्ये विशेष रणनैतिक सहयोग रूपेण स्वसम्बन्धस्य उन्नयनस्य घोषणा अभवत्. कृषिः महत्वपूर्ण खनिजाः आयुर्वेदः विज्ञानं तन्त्रज्ञानम् इत्यादिषु अनेकेषु क्षेत्रेषु द्वयोः देशयोः मध्ये अनेकाः सन्धयः हस्ताक्षरिताः. कर अपराधानां धनशोधनस्य आतंक वित्तपोषणस्य च निवारणार्थम् अपि राष्ट्रद्वयेन ज्ञापनपत्रेषु हस्ताक्षरं जातम्. इटली देशस्य प्रधानमन्त्रिणा जॉर्जिया मेलोनी इत्यनया सह रोम नगरे संयुक्त वक्तव्ये प्रधानमन्त्रिणा श्री नरेन्द्र मोदिना उक्तं यत् उभौ देशौ नौका वहन क्षेत्रेषु नौकापत्तनानां आधुनिकीकरणे रसद क्षेत्रे नीर अर्थव्यवस्थायाञ्च मिलित्वा कार्यं करिष्यतः.
5: दोनों देशों के स्टार्टअप्स, रिसर्च सेंटर्स और उद्योगों को आपस में जोड़ने के लिए हम इंडिया इटली इनोवेशन सेंटर पर काम कर रहे हैं. हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक और ब्लू इकोनॉमी पर काम करेंगे.
4: इटली देशस्य प्रधानमन्त्री जॉर्जिया मेलोनी इत्येषा अवदत् यत् भारत इटली देशयोः सम्बन्धः विशेष सामरिक सहभागित्वरूपेण वर्धमानः अस्ति, अपि च उभौ देशौ उन्नत निर्माणस्य आधारभूत संरचनायाः, ऊर्जायाः, अर्थव्यवस्थायाः, रक्षायाः च क्षेत्रेषु परिश्रमेण कार्यं कुर्वन्तौ स्तः. भारतम् इटली च सांस्कृतिक विनिमयं प्रवर्धयितुं, प्राचीन सभ्यतानां मध्ये संवादं सुदृढं कर्तुं च द्विसहस्राब्दस्य सप्तविंशतितमं वर्षं संस्कृतेः पर्यटनस्य च वर्षरूपेण आचरिष्यतः. इटली देशस्य प्रधानमन्त्री जॉर्जिया मेलोनी इत्यनया उक्तं यत् एषः उपक्रमः द्वयोः देशयोः मध्ये परस्परम् अवगमनं गभीरं कर्तुं, सांस्कृतिक कूटनीतिं च अधिकं सुदृढं कर्तुं साहाय्यं करिष्यति. सा अवदत् देशयोः मध्ये सुदृढतर सम्बन्धाः न केवलं राजनैतिक आर्थिक सम्बन्धैः अपि तु जनानां समाजानां च मध्ये सम्पर्कस्य माध्यमेन अपि मापिताः भवन्ति. प्रधानमन्त्रिणे श्री नरेन्द्र मोदिने इटली देशस्य रोम नगरे खाद्य कृषि संघटनेन प्रतिष्ठितं एग्रीकोला पदकं प्रदत्तम्. पुरस्कारं प्राप्य श्रीमोदी भारतस्य कोटि कोटि कृषकाणां, पशुपालकानां, मत्स्यपालकानां, कृषि वैज्ञानिकानां, श्रमिकाणां च कृते एतत् सम्मानं समर्पितवान्. पदकमिदं खाद्य कृषि संघटनस्य महानिदेशकेन प्रदत्तम्. गृहमन्त्री अमित शाहः, वित्तमन्त्री निर्मला सीतारामन् तथा वाणिज्य उद्योग मन्त्री पीयूष गोयलः प्रधानमन्त्रिणः कृते एग्रीकोला पदकं प्राप्त्यर्थम् अभिनन्दनं कृतवन्तः. गृहमन्त्री अमित शाहः अवदत् यत् भारतं कृषिक्षेत्रे वैश्विक नेतृत्वेन उद्भूतम् अस्ति, तथा च देशस्य कृषि प्रतिरूपं समग्र विश्वस्य कृते एकं मानदण्डं स्थापयति. पश्चिम बंगाल राज्ये दक्षिण चतुर्विंशतिः परगण मण्डलस्य फाल्टा विधानसभा क्षेत्रे पुनर्मतदानं अधुना सप्तवादनतः आरभ्यते, यद्धि सायं षड्वादने समाप्तं भविष्यति. आहत्य षड् प्रत्याशिनः सौभाग्यस्य परीक्षां कुर्वन्ति, येषु द्वौ निर्दलीयौ अपि स्तः. भारतीय ऋतुविज्ञान विभागेन रक्तवर्णीय सञ्चेतना प्रख्यापिता यत् उत्तरप्रदेशस्य, मध्यप्रदेशस्य, विदर्भस्य च भागेषु आगामि दिनत्रयं यावत् तापतरङ्गतः तीव्रतापतरङ्गस्य स्थितिः भवति. विभागेन अनुमानितं यत् हरियाणा, चण्डीगढ, दिल्ली, पंजाब, बिहार, छत्तीसगढ़, तटीय आन्ध्रप्रदेश, हिमाचलप्रदेश, ओडिशा, राजस्थान, तेलंगाना, उत्तराखण्डे च एतादृशाः एव परिस्थितयः सम्भवन्ति. आईपीएल इति विंशतिं प्रतिविंशतिः क्रिकेट लीग प्रतिस्पर्धायां गतरात्रौ कोलकाता नाइट राइडर्स दलेन मुंबई इंडियन्स दलं चतुस्तोबकैः पराजितम्. अद्य सायं सार्धसप्तवादने गुजरात टाइटन्स दलं अहमदाबाद नगरे चेन्नई सुपर किंग्स दलं सम्मुखीकरिष्यति. इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ റൈസിംഗ് സ്റ്റാർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിലേക്കുള്ള ടീം തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 9 മണിക്ക് തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 1/9/2011 1/9/2016 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കുന്നവർ ക്രിക്കറ്റ് ഡ്രസ്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിന്റെ കോപ്പി എന്നിവയുമായി ഇന്ന് രാവിലെ തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9605004563. മറ്റൊരു നമ്പർ 9645

0: സ്ഥിരസ്ഥിതി ബോധം വളർത്തുകയാണ് ലക്ഷ്യം. ശലഭങ്ങളുടെ വിസ്മയലോകം നേരിട്ടറിയാനും കാടിന്റെ വന്യത അനുഭവിച്ചറിയാനും കുട്ടികൾക്ക് ഈ ക്യാമ്പിലൂടെ അവസരമൊരുങ്ങും. പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും നയിക്കുന്ന ക്ലാസുകൾ, ശലഭ നിരീക്ഷണം, കാട്ടുനടത്തം എന്നിവ ഉൾപ്പെടുന്നതാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9447529573 നമ്പർ ഒരിക്കൽ കൂടി 9447529573. കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ അഥവാ ആനഗേറ്റ് ഇന്നു രാവിലെ 8 മണി മുതൽ 25-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കയ്യം തടത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലൈബ്രേറിയൻ തസ്തികയിൽ നിയമനം നടത്തുന്നു. ലൈബ്രറി സയൻസിൽ ഡിഗ്രിയോടൊപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിൽ ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യതയുള്ളവർ ഈ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ MRSലെ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04602-996-794. നമ്പർ ഒരിക്കൽ കൂടി 04602-996-794. കണ്ണൂർ സർവകലാശാല വിവിധ പഠന വകുപ്പുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ ഗസ്റ്റ് ഫാക്കൽറ്റി, ഗസ്റ്റ് ഫാക്കൽറ്റി യോഗ, സ്പോർട്സ് ട്രെയിനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25. അപേക്ഷാ ഫീസ് 500 രൂപ. SSC ST PWBR വിഭാഗങ്ങൾക്ക് 250 രൂപ. ഓൺലൈനായാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. സർവകലാശാല സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആരംഭിക്കുന്നു. കോഴ്സ് 30 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ കോഴ്സിൽ പ്രവേശനം ലഭിക്കും. ഈ മാസം 28 മാങ്ങാട്ടുപറമ്പിൽ കോഴ്സ് ആരംഭിക്കും. 18-ഉം 35-ഉം മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള ലിങ്ക് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നാളെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04972-715-243 അല്ലെങ്കിൽ 7907-8283-69. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃതം, അറബിക്, ഹിന്ദി, മലയാളം, UPST എന്നിവയിലേക്കുള്ള അഭിമുഖം ഈ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. HST ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഗണിതം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് എന്നീ ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 26-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. കടമ്പൂർ പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് ഫാർമസിസ്റ്റ് അറ്റൻഡർ ഒഴിവിലേക്ക് ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്കും ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് അറ്റൻഡർ ഒഴിവിലേക്ക് ഈ മാസം 29-ാം തീയതി രാവിലെ 10 മണിക്കും അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ ഫിസിക്സ്, ജൂനിയർ ഹിസ്റ്ററി അഭിമുഖം 2-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ HST ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ് അഭിമുഖം ഈ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ഇനി കേൾക്കാം നാട്ടുവിശേഷം. ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സ്നേഹ സംഗമം ഇന്ന് രാവിലെ 10 മണിക്ക് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇരിട്ടി നഗരസഭാധ്യക്ഷൻ വിനോദ് കുമാർ അധ്യക്ഷനാകും. എടയന്നൂർ മഞ്ഞക്കുന്ന് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിലെ നേർച്ച വെള്ളാട്ടം ഈ മാസം 23 നടക്കും. ഇരിട്ടി നിടിയോടി പെട്രോൾ പമ്പിന് മുൻവശം വയൽക്കരിയിൽ പുതുതായി നിർമ്മിക്കുന്ന മടപ്പുരയുടെ കട്ടിലവെപ്പ് കർമ്മം ഇന്ന് രാവിലെ 8:15-ഉം 9:15-ഉം ഇടയിൽ നടക്കും. വാസ്തുശില്പി മണ്ണൂർ വിജയൻ ആശാരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സർവീസ് സഹകരണ ബാങ്ക് സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-6 ക്ലാസുകളിൽ പുതുതായി ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി പഠനം.

0: ഉപകരണങ്ങൾ നൽകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുജയ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. തലശ്ശേരി കുയ്യാലി വലിയ ചെറുക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 കുട്ടിച്ചാത്തൻ വെള്ളാട്ടം, തുടർന്ന് ഭഗവതി വെള്ളാട്ടം എന്നിവ നടക്കും. മണക്കടവ് സെന്റ് തോമസ് പള്ളിക്കു കീഴിലെ മുക്കട കപ്പേളപ്പള്ളിയിൽ വി മാർട്ടിൻ ഡി പോറസിന്റെ നൊവേന തിരുനാൾ ഇന്ന് വൈകിട്ട് 4 ആരംഭിക്കും. ജപമാല, ആഘോഷമായ ദിവ്യബലി, നൊവേന, ലദീൻ എന്നിവയ്ക്ക് പള്ളിവികാരി ഫാദർ ജോൺ ചെമ്പാനിക്കൽ നേതൃത്വം നൽകും. നാളെയും മറ്റന്നാളും ദിവ്യകർമ്മങ്ങളുണ്ടാകും. സ്നേഹവിരുന്നോടെ തിരുനാൾ സമാപിക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ
5: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
5: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
3: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
5: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
3: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ിലും വിദഗ്ധ പരിശീലനം.
5: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
3: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
5: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
6: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, മട്ടന്നൂരിൽ താമസിക്കുന്ന വിമുക്ത ഭടനായ ശ്രീ വി ബാലകൃഷ്ണ മേനോന്റെ സൈനിക സേവനാനുഭവങ്ങൾ കഴിഞ്ഞ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നെഞ്ചിൽ ഇട നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം.

0: രാത്രിത്തെ വടാകാനിയാണ്. ഇത് ക്യാമ്പ് ഫയർ എന്ന് പറയും. ക്യാമ്പ് ഫയറിൽ നിന്ന് പോകാൻ വേണ്ടി എല്ലാം പുറപ്പെട്ട് അപ്പം പെട്ടെന്ന് ഓർഡർ വന്ന് ഈ മൈലങ്ങിൽ തന്നെ രാത്രിയോട് രാത്രി ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഇവരെന്ത് ചെയ്ത് വടാകാനിന്ന് കഴിക്കാണ്ട് നേരെ പോയി വ്യൂപ്പ് എടുത്തിട്ട് പോയി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കറിയില്ല മൈലൈനിൻ്റെ അവിടെ വെച്ചിരിക്കുന്നുള്ളത്, രാത്രിയല്ല, രാത്രിയാണ് നടക്കുന്ന സംഭവങ്ങൾ. പോയവിടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് മുകളിൽ വണ്ടി കയറി 12 പേരെ വിട്ട്
1: എക്സ്പ്ലോർ ചെയ്തു
0: എല്ലാം വേണ്ട. അതിൻ്റെ അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ നാട്ടിൽ ആൾക്കാർ എത്തിക്കാനൊക്കെ ബോഡിയെല്ലാം എത്തിക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ടു ഞങ്ങൾ. ഞാനൊക്കെ പോയിരുന്നു, ഞാൻ പൂനെക്ക് പോയിരുന്നു. ഈ ബോഡി എടുത്ത് ഞാൻ ഒരാളെടുത്ത് പൂനെക്ക് പോയി ഇട്ട്. അപ്പോൾ നമുക്കെല്ലാം പേടിയല്ലേ, ഇത് അന്നേ ശവെല്ലാം കാണുന്നതല്ലേ, നല്ല പീസ് പീസല്ലേ, എല്ലാം പീസ് പീസല്ലേ. ഭാര്യ കെട്ടി പൊതിഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് അയച്ചു നമ്മൾ. അപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ആൾക്കാർ പോയെന്നല്ലോ വണ്ടിയിൽ, ഇതുണ്ടാവും. പിന്നെ എഴുതി വയ്ക്കും.

0: മൈൻലൈനിൽ എത്ര പേര്, പിന്നെ അതിന്റെ ടെങ്കുമൈനിൽ എത്ര പേര്, പിന്നെ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടി ഇത്ര പേര് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ ആ സമയത്ത് ആ പേരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് എല്ലാ ഓരോ സ്ഥലത്ത് എത്തിച്ചതോടി അതുപോലെ ഭയങ്കര സാധനമായിരുന്നു. അതെങ്കിലും ഭയങ്കര ചരിത്രമായിരുന്നതല്ല.
1: കാരണം സൈന്യത്തിൽ ചേർന്ന് അധികം താമസിയാതെയാണ് വലിയൊരു യുദ്ധത്തിൽ പങ്കെടുക്കുക.
0: വലിയൊരു യുദ്ധത്തിൽ
1: അതിനുശേഷം
0: അതിനുശേഷം പിന്നെ യുദ്ധത്തിന്റെ കാർഗിൽ ഉണ്ടായിരുന്നു. കാർഗിൽ ഇൻസ്ട്രക്ടറായിട്ട് അഞ്ചോലെ ഉണ്ടായിരുന്നു അവിടെ.
1: രാജ്യത്ത് എമർജൻസി
0: എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഉള്ളർലേക്കിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ജമ്മുവിൽ. അവിടെ ഭയങ്കര നദിയല്ല കടൽ വരെ കിടക്കുന്ന നദി. അത് അവിടെ കംപ്ലീറ്റ് മിലിറ്റൻസ് ആണ് വരുന്നത്. അതിൽ ഞാൻ വേറെ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. വേറെ മറാഠ റെജിമെന്റ്, മറാഠ റെജിമെന്റിൽ അപ്പം ഞാൻ സുബ്ദാറാണ്, രണ്ട് സ്റ്റാറാണ്. അപ്പം എന്നെയാണ് അയച്ചത് കംപ്ലീറ്റ്. 10 പേര് എഞ്ചിനീയർ, 10 പേര് ഇൻഫൻട്രിക്കാർ, ഡോഗ്ര പാർട്ടി മഹാരാഷ്ട്രൻ്റെ. അപ്പം അവർ പിന്നെ 3 ദിവസം പിന്നെ ഞാൻ അലർട്ടിലിരുന്നു. ഞങ്ങൾ ബോട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പിൽ പിന്നെ തോണിമാരുള്ളത് ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ട് ക്രിസ്തി എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അപ്പം അതിൽ പിന്നെ 3 ദിവസം പോവുക വരിക നദിയിൽ കരയ്ക്ക് പോവുക വരിക, ലോഡ് ചെയ്യുക, രണ്ടാമത് വരിക അങ്ങോട്ടേക്ക് ക്യാമ്പിലേക്ക് വരിക. അങ്ങനെ 3-ാമത്തെ ദിവസം രാത്രി 1 മണിക്കുണ്ട് പറയുന്നത്, പെട്ടെന്ന് എഞ്ചിനീയർ റെഡി ആവണം, വണ്ടിയിൽ കയറാൻ ലോഡായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഉള്ളറിലേക്ക് നദിയിൽ. അവിടെ കംപ്ലീറ്റ് അപ്പുറത്ത് കംപ്ലീറ്റ് മിലിറ്റൻസ് ആണ്. അവര് അവിടെ താമസിക്കുന്നവരാണ്. അവര് പിന്നെ മീൻ പിടിക്കാനും നമ്മൾ ഇതെല്ലാം പിന്നെ സീക്രട്ടെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇന്നവരാണ്, അവരെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പോയിട്ട് പോയ ഇൻഫൻട്രി കംപ്ലീറ്റ് മടങ്ങി വന്നാണ്, വാപ്പസ് വന്നാണ്. മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞ് മുന്നോട്ട് പോകണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡോക്ടർ, ഒരു മേജർ ഗുൽവന്ത് സിംഗ്, അയാള് ഭയങ്കര ശക്തി, ഭയങ്കര ഇതാണ്. അപ്പൊ എന്നോട് എന്താ പറഞ്ഞറിയോ, നമ്മള് പിന്നെ മരിക്കില്ല, ഭഗവാന്റെ മേലുണ്ട്, അതുകൊണ്ട് നമ്മൾ ഭഗവാൻ പ്രാർത്ഥിക്കുക, എന്നിട്ട് മുന്നോട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. എന്റെ ക്രിസ്തി ഫസ്റ്റിൽ അങ്ങ് പോയി. എന്റെ കൂട്ടത്തില് 6 ക്രിസ്തുകാരുണ്ട് ഇവര്. അപ്പൊ ഇൻഫൻട്രിക്കാരുണ്ട്, ഞാൻ ഫസ്റ്റ്, ഞാൻ ബോഡി ഗാർഡ് ഫസ്റ്റ്. ഞാൻ എന്റെ ജവാന്മാർ കംപ്ലീറ്റ് 10 പേര്
1: വിത്ത്
0: ഫുൾ ആംസ് റെഡിയിൽ. അങ്ങനെ ബാക്കി വരുന്നതെല്ലാം ഇൻഫൻട്രീസ് ആണ്, ഈ ഡോഗ്രൻ്റെ ആൾക്കാര്. ഞാൻ ആകെപ്പെടും എന്ന് പറയുന്നുണ്ട്, അവർ വരുന്നുണ്ട് രാത്രിയല്ല സമയങ്ങൾ, എനിക്ക് വഴി അറിയുന്നില്ലല്ലോ എവിടെയാണ്. അപ്പൊ എന്നോട് ഫോണില് പിന്നെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, അവിടെ ഒരു മജീദ് ഉണ്ട്, അവിടെ പോയിട്ട് അവിടെ ആൾട്ടാവണം എന്ന് പറയും. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാവും, മജീദിന് ലൈറ്റ് ഉണ്ടോ, മേലെ ലൈറ്റ് ഉണ്ടാവും. അപ്പൊ അതാ കാണുന്ന ആ റെഡ് ലൈറ്റ് ആണ് മജീദ്, അവിടെ പോയിട്ട് അവിടെ പോയി നിൽക്കണം, അവിടെ അവിടെ നിന്ന് ആൾട്ടായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ വന്ന് രാവിലെ 5:30 ഫയർ ചെയ്യാൻ തുടങ്ങി. അവർ ഷൂട്ട് ചെയ്തു, അവര് പറയുന്നു നമ്മളെ ഫയർ ചെയ്തിട്ട് നമ്മളിത് 12 പേര് മരിച്ചു. ഇത് പക്ഷേ എന്റെ എഞ്ചിനീയറിൽ ഒരാൾക്ക് മാത്രമേ വെടിവെട്ടിയിട്ടുള്ളൂ. ഇവിടുന്ന് ക്രോസ് ആയിപ്പോയി, ഈ വാര്യല്ലിന്റെ ഇവിടുന്ന് തുളച്ചു പോയി. അയാൾ മരിച്ചില്ല, അയാൾ തെലുങ്കാരനായിരുന്നു. അപ്പൊ അവനെ നേരെ കൊണ്ടുപോയിട്ട് ഹെലിപ്പോർട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു, പിന്നെ ശ്രീനഗറിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം അവരാൾക്കാർക്ക് ഒരുപാട് കൊണ്ട് 12 പേരോട് മരിച്ചിരിക്കുന്നു ആ സമയത്ത്. ഞങ്ങളോട് പറയില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പം ഞങ്ങൾ ഓഫീസർ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്താ പറയുന്നത്, ആകെ ഇവിടെ മുന്നപ്പം ബാക്കിൽ വരരുതെന്ന് പറയുന്നത്. ഞാനങ്ങ് അടിച്ച വീടല്ലേ ചെയ്യുന്നത്, എനിക്ക് പിന്നെ സ്ഥലം അറിയുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഇതിലെ പോ, അതിലെ പോകുന്ന പറഞ്ഞ് വോട്ട് പോകുന്നു പറയുന്നുണ്ട്. ഞാന് പിന്നെ കണ്ണും തുമ്പി. അപ്പൊ നമ്മൾ പിള്ളേർ പറഞ്ഞിട്ട്, സാർ ഇതിലെ പോവാ, സാർ അദ്ദേഹത്തിൽ പോകുന്നു പറഞ്ഞു. അതിനായിട്ട് അങ്ങനെ പോകുന്നത്, അങ്ങനെ പോയി ഒരു കരയ്ക്ക് വന്ന് നിന്നു. കരയ്ക്ക് വന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ഫുള്ള പട്ടാളം, ആ നദീന്റെ ചുറ്റും പട്ടാളം. ചുറ്റാളം എന്ന് വെച്ചാൽ ആ ലൈന്
1: പോകേണ്ടത്
0: നമ്മളെ പട്ടാളം. അതെ, നമ്മളൊക്കെ ബോഡി ഗാർഡായിട്ട്. അപ്പൊ ആർമി ഹെഡ് ക്വാർട്ടർ ഓട്ടോ കൊടുത്താണ് ഇന്നിങ്ങനെ ഇത് നടക്കുന്നുണ്ട്, സ്കീം നടക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും എല്ലാ പട്ടാളവും ഇതാവണമെന്ന് പറഞ്ഞിട്ട്, സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും. നിങ്ങൾ നോക്ക്, നിങ്ങൾ വണ്ടി നോക്കിയ സമയം, ബോട്ട് ഇറക്കിയ സമയത്ത് അവിടെ ഫുൾ പട്ടാൾക്കാർ. അപ്പൊ സന്തോഷം, അന്ന് സന്തോഷമായി. അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അന്നൊന്നും രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു പള്ളീന്റെ ഒരു കൂടെയുണ്ട്, പിന്നെ പുല്ലെല്ലാം ഇടുന്ന പള്ളീന്റെ ആ പുല്ല് അവിടെ എല്ലാവരും കിടക്കുന്നുണ്ട്, എനിക്ക് ആര് കിടക്കുന്ന അറിയില്ല. അവിടെ അപ്പം ക്രിസ്തി തോണി അവിടെ കെട്ടി ഇട്ട് അപ്പോഴത്തെ ഇൻഫൻട്രിക്കാരെല്ലാം നമ്മൾ സഹായിച്ചു, പിന്നെ മിഷനെല്ലാം എടുത്തിട്ട് പുറത്ത് കൊണ്ടയ്ക്കാനും എല്ലാം ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായി പോയില്ലേ, ഫയർ ചെയ്തല്ലേ. അങ്ങനെ എല്ലാവരും ഇതായി പോയി. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് പോയിട്ട് റെസ്റ്റ് എടുക്ക്, ബോട്ട് എടുത്തിട്ട് മേലെ കെട്ടി. മേലെ കെട്ടിട്ട് എന്ത് ചെയ്താച്ചാൽ നിങ്ങളുടെ പറഞ്ഞ ഫുൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളൊന്ന് ഫുൾ റെസ്റ്റ്, അവിടെ കിടക്കുന്ന പുള്ളിയിലെ കിടക്കുന്നത് വെറുതെ ഒന്നുമില്ലല്ല, വെറുതെ കൊണ്ടേ മാത്രം കൊണ്ടേയുള്ളൂ, പിന്നെ നിങ്ങളുടെ വസ്ത്രം മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അവിടെ പോയി കിടന്നു ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ എൻ്റെ ക്രിസ്തി കാണുന്നില്ല, ബോട്ട് കാണുന്നില്ല. ബോട്ട് ഒരാഴ്ച വിട്ട്, ബോട്ട് അയച്ച് രാത്രി രാവിലെ ഡ്യൂട്ടിക്കാർ പറയുന്ന ഇൻഫൻട്രിക്കാർ ഡ്യൂട്ടിക്കാരുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പറയുന്നത് കെട്ടിയിട്ടാണ്, ഞങ്ങൾ കെട്ടിയിട്ട് ഞാൻ നോക്കിയിട്ടാണ്, ഇൻഫൻട്രിക്കാരെ കെട്ടിയത്, ഞാൻ നോക്കിയിട്ടാണ് പോയിട്ട് എന്നോട് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പോയത്. രാവിലെ നോക്കുമ്പോൾ ക്രിസ്തി കാണുന്നില്ല. രാവിലെ 5:00 വിളിച്ച് പണ്ട് പറഞ്ഞു, പിറ്റെന്നാണ് പറയുന്നത്, നോക്കുമ്പോൾ ക്രിസ്തി കാണുന്നില്ല. എവിടെ പോയി, ആർക്കറിയോ. ലാസ്റ്റിൽ കംപ്ലീറ്റ് സ്ഥലങ്ങളെല്ലാം ചുറ്റി

0: പിന്നെ ആർമി ഹെഡ്ക്വാർട്ടർ വരെ ഓട്ടോ കൊടുത്ത് ഇങ്ങനെ ക്രിസ്റ്റി ഇങ്ങനെ ഔട്ടായിട്ടുണ്ട്, എഞ്ചിനീയർസിൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേടാൻ വേണ്ടി പറഞ്ഞു. എവിടേക്കാണെന്ന് നിങ്ങൾ എവിടേക്കാ വന്ന അവിടേക്ക് തേടാൻ വേണ്ടി പറഞ്ഞു. പിന്നെയും ബോട്ടെടുത്ത് പോയി പോയി പോയിട്ട് അപ്പൊ ഒരു സിവിലുണ്ട് ഇതെടുത്തിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന വെള്ളത്തിൽ. എന്നുവെച്ചാൽ കടല് മാറിയാണ്, കര കാണില്ല. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾ ഉടനെ വിളിച്ച് പിന്നെ വിസിലെല്ലാം വിളിച്ചിട്ട് ഓൺ പോവാ ചെയ്യുന്നത്, ഫുള്ള പോകുന്ന ഒരു ഇതിന്റെ മുകളിൽ കെട്ടിയിട്ട് പോവാ ചെയ്യുന്നത്. അങ്ങനെ പിടിച്ച് അവനെ വെട്ടി, അവരെന്ന ഇൻപെനിക്കാരൻ്റെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്ത് അപ്പം തന്നെ ഫയർ ചെയ്ത് സ്റ്റണ്ണങ്ങളത് ജേസസിൻ്റെ. അപ്പം എന്നോട് പറഞ്ഞു എന്നോട് ഫയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എന്നോട് അവരെ ഫസ്റ്റ് പറയും, ഞാൻ അവൻ നീ കരയുക എന്ന് പറയാൻ, ആ പാവ് നീ കരയുക എന്ന് പറഞ്ഞു. ടിക്ക് അവന് പാവ് നീ കരയുക എന്ന് ചോദിച്ചിടത്ത് അവൻ നീ കരയുക സമന്ന് അദ്ദേഹത്തൊന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ വെച്ചിട്ട് ഫയർ ചെയ്തു, ടക്ക് ടക്ക് അടിച്ചു വിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു കാട് മാറി സ്ഥലമാണ് അവിടെ. അപ്പനോട് പറഞ്ഞു ശരി നമുക്ക് അവിടെ പോയിട്ട് നിന്ന് നോക്കാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് പോയി അപ്പം ചെരുപ്പെല്ലാം കാണുന്നുണ്ട് അവിടെ. അങ്ങനെ പോയി അറ്റാക്ക് ചെയ്തു നമ്മൾ. അറ്റാക്ക് ആയ സമയത്ത് കംപ്ലീറ്റ് അവർ കിടക്കാണ് അവിടെ മിലിറ്റൻസ്, അവർ കംപ്ലീറ്റ് ഫയർ ചെയ്തു വെടിവെച്ചു. അതൊരു 10 വരുന്നുണ്ടായിരുന്നു, കൊന്നു. കൊന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ സാർ ഇത് ഉദർജാക്കെ അവ ഇതർക്കാക്കിയാ കരക എന്ന് പറഞ്ഞു. ഇതറിനീ ജാനാഹെ ഇതര് കഥം കറണായത്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മരത്തടി കല്ല് എല്ലാം കെട്ടി പുറത്ത് കെട്ടിയിട്ട് നിങ്ങൾ നദിയിൽ ഒഴുക്കി വിട്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ട, പക്ഷെ ഞാൻ ചെയ്തില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നോക്കിക്കാന്നല്ല, എന്റെ സ്റ്റണ്ട് വാങ്ങിയിട്ടാണ് അവർ
1: രാജ്യത്തിന് വേണ്ടിയാണല്ലോ ചെയ്തത്.
0: അപ്പം പിന്നെ ചെയ്ത് അത് കഴിഞ്ഞ് അവരെല്ലാം നമ്മൾ എന്ത് ചെയ്ത് പിന്നെ വെള്ളത്തിൽ കെട്ടിയിട്ട് കയറുകൊണ്ട് കയറെല്ലാം ഉണ്ട്, എല്ലാ ബോട്ടും കയറുണ്ടാവല്ലോ വലിച്ചു കെട്ടുന്ന. കെട്ടിയിട്ട് എല്ലാത്തിലും ബോഡി കംപ്ലീറ്റ് കല്ലിലും മരത്തിലും എല്ലാം കെട്ടിയിട്ട് നദിയിൽ കൊണ്ടുപോയി വിട്ട്. പിന്നെ നമ്മൾക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോഴത്തെ വലിയ ന്യൂസായി പോയി ഇവിടെ, ഞങ്ങൾ ഇത്ര ആൾക്കാരെ കൊന്നു പറഞ്ഞിട്ട് നല്ല പേരെ. എനിക്ക് കമ്മീഷൻ കടിയിട്ട് സി ജോസഫിന്റെ കമ്മീഷൻ കടിയിട്ട്
1: ബഹുമതി
0: എനിക്ക് രണ്ട് കമ്മീഷൻ കടിയിട്ട്.
1: എന്താണത്?
0: ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്,
1: ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫിന്റെ
0: കമന്റ് കാർഡ്, ലെറ്ററും
1: ഈ ഓപ്പറേഷന്റെ
0: ഇതിൽ വാറിന്റെ ഇത്. അത് കഴിഞ്ഞിട്ട് അത് 85 പിന്നെ 99 ഒന്ന് കിട്ടി എനിക്ക് അരുണാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് അസമില്. അവിടെ ഇൻപെൻഡിക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ പോയി മലയാ. അപ്പൊ അവർക്ക് ഈ കച്ച റോഡ് ഉണ്ടായിക്കോളും, കച്ചർ പോകുന്ന സ്ഥലം ഇതുവരെ ആട് ആരും പോയിട്ടില്ല അവിടെ. കച്ചർ പോയിട്ട്
1: വാഹനങ്ങൾ
0: റോഡ് കച്ചർ കുതിര വാഹനം. അപ്പൊ അവിടെ വാഹനം ഉണ്ടാവില്ലല്ലോ. അവർ കച്ച അപ്പൊ ആർമി ഹെഡ്ക്വാർട്ടർ ഓർഡർ കൊടുത്തു, ഇങ്ങനെ എഞ്ചിനീയറിന് ഓർഡർ കൊടുത്തു, നിങ്ങൾ 30 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കണമെന്ന്. റോഡ് എന്ന് വെച്ചാൽ കച്ച റോഡ്, കച്ചർ സഞ്ചരിക്കുന്ന റോഡ്. പിന്നെയാണ് വലിയ വലിയ റോഡാവുള്ളൂ. അവിടെ ചുരുങ്ങിയൊരു 3 ഉണ്ടായിരുന്നു. 3 ഞങ്ങൾ കുറെ റോഡ് 30-33 വെട്ടാൻ പറ്റിയില്ല. കുറച്ച് വെട്ടി 8 കിലോമീറ്ററോളം ഞങ്ങൾ വെട്ടിന്ന മലയെ ഉരുള കല്ല. അത് എക്സ്പ്ലോസീവ് വെച്ചിട്ട് കള്ള വർബത്ത് ചെയ്യണം, എക്സ്പ്ലോസീവ് ഇട്ട് കംപ്ലീറ്റ് നശിപ്പിക്കണം, എന്നിട്ടേ റോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ 8 കിലോമീറ്റർ വരെ ഉണ്ടാക്കി ഞങ്ങൾ. അത് ആ ദിവസം അതുവരെ തണുപ്പ്, പക്ഷെ പണിയെടുക്കാൻ സുഖമാണ്. അതിന് 9 പണിക്ക് പോയാൽ മതി, മലയ്ക്ക് പോയാൽ മതി. അതിന് 5-4 തിരിച്ചു വരുന്നത് തണുപ്പിന്ന് ഐസാണ് കംപ്ലീറ്റ്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റോഡാക്കി കച്ച റോഡ് എന്ന് പറയാം, കച്ചർ പോകാനുള്ള വഴി. അവിടെ എല്ലാം പറയാം. അപ്പോൾ അവിടെ ഒരു ഇൻഫൻട്രി വരുന്നുണ്ട്, അവിടെ ഒരു അപ്പോൾ അവിടെയെല്ലാം ഇൻഫൻട്രി ഉണ്ടാവുക. നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാവില്ല, നിങ്ങൾ സപ്പോർട്ടിങ്ങാണ്, നിങ്ങൾ സപ്പോർട്ടിങ് അംശമാണ്. അപ്പോൾ പിന്നെ ഇൻഫൻട്രി വരുന്ന അതിന് വേണ്ടി അവർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് നല്ലൊരു ഗ്രൗണ്ട് റെഡി ആക്കി കൊടുത്ത് നമ്മൾ ഇന്ന ബാക്കിയെല്ലാം അവർ ടെൻ്റല്ല അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കമ്മീഷണം കണ്ടു കിട്ടി എനിക്ക് ചിപ്പോ സാർ. എന്നാൽ ഡെയിലി നമ്മൾ റിപ്പോർട്ട് അയക്കണം, എന്റെ വർക്ക് ഇത്ര ഫിനിഷായി എന്ന് പറഞ്ഞിട്ട്. ആ വർക്ക് ഡെയിലി ഞാൻ റിപ്പോർട്ട് എന്റെ കമ്പനി കമാൻഡർക്ക് അയക്കൂ, ഇത്ര വർക്ക്, ഇത്ര മണിക്കൂർ ഇത്ര വർക്ക് എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം അവർ പിന്നെ ഇവിടേക്ക് അയക്കും, ആർമി ഹെഡ്ക്വാർട്ടറിന് അയക്കും. നമ്മൾ ഇപ്പുറക്ക് പറയും, നമ്മൾ എഴുതുന്നതല്ലല്ലോ, അവർ എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പോയിട്ട് ഇത് അത് കുറെ കഴിഞ്ഞപ്പം ഒരു January 26 എനിക്ക് കമ്മീഷൻ കണ്ടു കിട്ടി ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫിന്റെ. പിന്നെ സർവീസ് ഇല്ലെന്ന്, സർവീസ് കഴിഞ്ഞാൽ 2001
1: വിശിഷ്ട സേവനത്തിന് ഒരുപാട് ബഹുമതി
0: കിട്ടിയിട്ടുണ്ട്. നല്ല കിട്ടി, നല്ല എനിക്ക് എന്റെ പേരിൽ ഒരു ചീഫ് ഇതൊരു കമ്പനിയിൽ തന്നെ ഒരു ഗെറ്റഗതർ ഉണ്ടായിരുന്നു, നല്ല പേരിട്ടെന്ന്
1: പറഞ്ഞിട്ട്
0: ഗെറ്റഗതർ. അത് ഞങ്ങൾ 5 ഒരു റെജിമെന്റിൽ 5 5 ചേർന്നിട്ട് ഇങ്ങനെ ആള് പാർട്ടി പോയിട്ട് നല്ല പേരെടുത്ത് വന്നോട്ട് ചീഫ് ഓഫ് ദ ആർമി സ്പെഷ്യൽ ലെറ്റർ
1: ആദരിക്കൽ.
0: അതിന്റെ പേരിന്റെ സൈറ്റേഷൻ കാർഡ്, സൈറ്റേഷൻ കാർഡിൽ ആയിട്ട് അപ്പം സൈനിക സമ്മേളനത്തിൽ പറഞ്ഞ് എന്നെ ഇതൊക്കെ തന്നു. പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല.
1: റിട്ടയർ ചെയ്ത ഏത് വർഷമാണ്?
0: ഞാൻ 2001 ജൂലൈയിൽ ബാംഗ്ലൂർ റിക്രൂട്ട്മെന്റ് ആയി ബാംഗ്ലൂർ റിട്ടയർഡായി.
1: ഏതാണ്ട് 20
0: 31 കഴിഞ്ഞു.
1: 31 സേവനത്തിന് ശേഷം വിരമിച്ചിട്ട് ഏതാണ്ട്
0: 24
1: ഇപ്പോഴ് ആ സൈനിക ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബാലേശ്വരൻ എന്താണ്?
0: എനിക്ക് ഇപ്പോഴും കോളേജ് ലൈഫാണ് ശരിക്കും. പട്ടണം പണിക്ക് പണി, ജോലിക്ക് ജോലി, റെസ്റ്റിന് റെസ്റ്റ്.
1: അതേസമയത്ത് രാജ്യത്തെ സേവിക്കാന്നുള്ളൊരു വലിയൊരു കാര്യമല്ലേ?
0: നല്ലൊരു കാര്യമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. 32 പോയി

0: ഞാൻ അറിഞ്ഞിട്ടില്ല.
1: കുടുംബം എന്താണ്?
0: കുടുംബം എന്ന് വെച്ചാല് പിന്നെ അച്ഛനും അമ്മയില്ല, പെങ്ങന്മാരെല്ലാം കോഴിക്കോടാണുള്ളത്, ഞാൻ മാത്രമുള്ള ഇവിടെ. ഞാനിങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് അങ്ങനെയാണ് ഇവിടെ മട്ടന്നൂർ എത്തിച്ചേർന്നത്.
1: ഭാര്യയും മക്കളും?
0: ഭാര്യ രണ്ട് മക്കൾ, മകൻ ഗൾഫിലാണുള്ളത്, ദുബായിലുള്ളത്. അവൻ എഞ്ചിനീയറാണ്, അവൻ ഇപ്പം അവിടുത്തെ മാനേജറാണ്, കമ്പനി വലിയൊരു കമ്പനീൻ്റെ മാനേജറാണ്. ഇപ്പം മകള് ഇങ്ങനെ ജോലി ചെയ്യുന്ന വെച്ചാൽ ടെമ്പറവരായിട്ട് ഇന്നെ ഓരോ സ്കൂളിലങ്ങനെ പോകും. അവൾക്ക് വീട്ടിലിരുന്നാൽ ടൈം പോകില്ല, എന്നിട്ട് അവളെ ഭർത്താവും ഇല്ല, അവളെ ഭർത്താവ് ദുബായിലുള്ളത്. അപ്പം വീട്ടിലാരും ഇല്ല, അവളെ അമ്മ മാത്രമേ ഉള്ളൂ, ഓൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, മകളെ ഭർത്താവ്, ഭർത്താവിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അവർ ഏട്ടൻ്റെ കൂട്ടത്തിൽ നിൽക്കും. പിന്നെ പറമ്പല അവരെ വെറുതെ, ഒരു വീട് വെറുതെ കിടക്കുകയാണ്. അങ്ങനെയാണ് അവളെ. എൻ്റെ ഇപ്പം ഞാനൊരു പ്ലാറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പുതിയങ്ങാടി, ഞാനെൻ്റെ മകനും കൂടെ. അപ്പോൾ അവിടെയും വെറുതെ കിടക്കുക. ഇന്നലെയാണ് അവിടെ നിന്ന് വന്നത്.
1: തീർച്ചയായിട്ടും 10-30 വർഷക്കാലത്തെ സൈനിക ജീവിതത്തിൽ വളരെ സാഹസികവും കേൾക്കുന്നവർക്ക് വളരെ അഭിമാനം തോന്നിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ബാലകൃഷ്ണേട്ടനെ പരിചയപ്പെടാനും ശ്രോതാക്കൾക്ക് അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും സാധിച്ച് വളരെയധികം സന്തോഷിക്കുന്നു. നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, മട്ടന്നൂരിൽ താമസിക്കുന്ന വിമുക്ത ഭടനായ ശ്രീ വി ബാലകൃഷ്ണ മേനോൻ തൻ്റെ 30 വർഷക്കാലത്തെ സൈനിക സേവനാനുഭവങ്ങളാണ് ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര. ജയ് ഹിന്ദ്.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ June 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് June 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. June 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
1: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു.

0: രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീലസമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ്

0: നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
1: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy, and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AS സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കേൾക്കാം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കിഴക്കുണരും പക്ഷി.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836.
1: മന്ത്രിമാളികയിൽ മനസമ്മതം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: നിർമ്മലേ
1: കേറിക്കോ ശാന്തേ.
0: എന്നാലും ശരിയില്ല, വിളിക്കാണ്ട് അങ്ങനെ കയറില്ല.
1: അല്ലപ്പാ, ഒന്നുമില്ലെങ്കിൽ സൂക്കോടുള്ള ഒരാളെ കാണാൻ വന്നല്ലേ. പപ്പിനെ നടന്ന് വീർത്തം വരെ വന്നിട്ട് നമ്മളെയും കൂട്ടി തിരിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറണ്ടേ? എന്തിനാ വെറുതെ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് നേരെ കയറി പോവാ.
0: നിർമ്മലേ, അതടിക്കണ്ട, അത് പൊല്ലാപ്പാന്ന്. ഹരിമുരളി രവാറ്റാന്ന് സെറ്റ് ചെയ്ത് വെച്ചിന്. അത് കഴിയുമ്പോഴേക്ക് നമ്മൾ വീട്ടിൽ പോകണ്ടോ? കമ്മിയാവും.
1: നമുക്ക് അടിച്ചിട്ട് നേരെ കയറാ. അടിക്കേ,
0: ഇവിടെ ഇതൊന്നും പ്രസ് ചെയ്തിട്ടൊന്നും വരാത്ത.
1: അങ്ങനല്ല,
0: അച്ഛനൊന്നും കേൾക്കുന്നില്ലല്ലോ.
1: പപ്പിനെ പോലെ തന്നെ ആയാ, ഇവിടെ കറണ്ടില്ല. കയറി പോവാ, കയറി. പപ്പിനി, പാപ്പിനി എടുത്തി.
0: അല്ല നിർമ്മലെ, കുറച്ച് ബഹുമാനത്തോടെല്ലാം വിളിക്ക്. ബഹുമാനത്തോടെല്ലാം വിളിച്ചാലേ കേൾക്കൂ. പപ്പിനി
1: പ്രസിഡന്റ്. പപ്പിനി
0: എല്ലോട്ട് ഇതെന്താന്ന് വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ.
2: നിർമ്മലെ, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി. അങ്ങോട്ടൊന്നും വരാൻ കഴിയല്ല, ഞാനിവിടെ കിടന്നിട്ടേ ഉള്ളെ. ഇങ്ങോട്ട് പോരി.
1: എങ്ങോട്ട് പോരി? നേടുന്ന ഈ ആ ശരീരി.
2: മേല മേല, കോണിപ്പടി കയറിക്കോ.
1: ഓ, അതാടോ അട്ടത്ത്. പപ്പിനെ മുകളിലോട്ട് എടുത്താ ശാന്തേ.
2: അന്നെ മുകളിലോട്ടൊന്നും ആരും എടുത്തിട്ടില്ല. നിർമ്മലെ, നീ പിറുപിറുക്കാണ്ട് കയറി വരുന്നുണ്ടെങ്കിൽ വാ.
1: മിണ്ടണ്ട, ചെവി വലുതാ.
0: എല്ലാ ഇതൊരു മൊത്തം അവാർഡ് സിനിമ പോലെ ഉണ്ടല്ലോ.
2: ഇങ്ങനെ കയറി ഇരിക്കുതാ, രണ്ട് സ്റ്റൂളതാളെ വെച്ചിട്ട് ആടെ ഇരിക്ക്.
1: അല്ലപ്പാ, പപ്പിനെ അടുത്ത് എടുത്തു.
2: പപ്പിനെ അടുത്ത്, അപ്പൊ എനിക്ക് തന്നെ തീരെ തിരിയുന്നില്ല. നിർമ്മലെ, നീ കണ്ണട വെക്കണ്ട വന്നിനി.
1: അല്ലപ്പാ, ഒരു മിനിറ്റ് കണ്ണട വെക്കട്ട്. പപ്പിനെ വിളിക്ക്.
2: പപ്പിനി അല്ലേ നിർമ്മലെ നിന്റെ മുമ്പിൽ ഇരുന്നിനി. എനിക്ക് കണ്ണ് കാണുന്നില്ലേ. ശാന്തി ഒന്ന് പറഞ്ഞു കൊടുത്തായിട്ട് എല്ലാം തന്നെ എനിക്ക് സുഖമില്ല.
0: അല്ലപ്പാ, ഇതെന്തൊരു കോലാന്ന്.
2: ആന്ന്.
1: അല്ല, ഇത് നിങ്ങളെ മുഖം തന്നെയാ.
2: അല്ല, ഞാൻ അപ്പുറത്തുനിന്ന് വായ്പ എടുത്തിട്ട് കൊണ്ടാച്ചേ എന്റെ മുഖത്ത് ഫിറ്റ് ചെയ്ത്. എന്തെന്നാ പറയുന്ന, ഇടത്തീരെ സുഖമില്ലാണ്ട് കിടക്കുമ്പോ.
1: എന്തായാലും നിങ്ങളെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഞാൻ നല്ല മാർക്ക് കൊടുത്തിന് കേട്ടാ. 100-ൽ 101 കൊടുക്കല്ലാണ്ട് നിവൃത്തിയില്ല.
2: മേക്കപ്പും മാർക്കെല്ലാം പിന്നെ കൊടുക്കാം നമുക്ക്. നിങ്ങളാടെ ഇരുന്നാട്ടെ, എനിക്ക് നിങ്ങളോടൊന്നും വർത്തമാനം പറയാൻ കഴിയില്ലാന്ന്. തീരെ സുഖമില്ലടോ. തീരെ കയ്യല്ല ശാന്തേ. കിടന്നിട്ട് 2 ദിവസം ഒന്നിക്കാൻ കഴിഞ്ഞിട്ട് നടക്കാനാണോ, ഒന്നിക്കിരിക്കാനാണോ, എന്തെല്ലാന്നാ പറയണ്ടത്? ഒന്ന് ഒരു അസുഖമൊന്നും വന്നാൽ ഇങ്ങനെയും ഉണ്ടോ എന്നെ തളർത്തുന്ന? കൈമലൊന്നും കാണാത്തൊന്നും കൊണ്ടന്നിട്ടൊന്നുമില്ലല്ലേ.
1: അല്ല ശാന്തേ, ഇന്നോട് ഞാൻ ആ ജംഗ്ഷനിലെത്തീരം പറഞ്ഞല്ലേ. വല്ല പല ബിസ്ക്കറ്റാ റസ്ക എന്തെങ്കിലും മേടിക്കാന്ന്. ബർക്കിയോ എന്തെങ്കിലും.
2: പല ബിസ്ക്കറ്റും ബർക്കി കൂടി ആരോട് പനി വന്ന് കിടന്നിനി.
0: പ്രസിഡന്റ്, ഞാൻ അന്നേരേ പറഞ്ഞുള്ളൂ, പപ്പിനിന്റെ അടുത്ത് പോകുമ്പോ ഇതൊന്നും വാങ്ങിയ പോരാ.
2: വല്ല ചിക്കൻ റോളും ബർഗറും പിസയും അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങ് തിന്നേനു. ആ തിന്നുന്ന രീതിയിലങ്ങും എന്റെ വേദന അങ്ങ് മാറിക്കളയനു. എന്തെന്നാന്ന് ഒന്ന് കയ്യുമാട്ടി വന്നിട്ട്.
1: അല്ല പപ്പിനി, ആക്ച്വലി എന്താ പ്രശ്നം?
2: ആക്ച്വലി എന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഒന്നിക്ക് നടക്കാൻ പറ്റണോ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റണോ, അല്ലെങ്കിൽ കിടക്കാൻ പറ്റണോ, ഒന്നും ചെയ്യാനാവുന്നില്ല. ഒരടി നടക്കുമ്പോഴൊക്കെ അങ്ങനെ അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ കുത്തല വേദനയാണ്. ഒന്നും പറയാതെ ഒന്നല്ലേ, ഒന്ന് ഇരിക്കുമ്പോഴൊക്കെ. പിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ ഫോൺ നോക്കുമ്പോൾ എനിക്ക് കുറച്ചൊരാശ്വാസമുണ്ട്. ഒരു ഉന്മേഷക്കുറവില്ലായ്മ കേട്.
1: മതിയാ,
2: ഒരു മയങ്ങാലിപ്പപ്പാ.
1: ആ മയങ്ങാലിപ്പല്ലേ.
0: അല്ല നിർമ്മലെ, മനസ്സിലായാ?
1: പിന്നെ മനസ്സിലാവാണ്ട്. മയങ്ങാലിപ്പല്ലേ അനക്കീരിഞ്ഞിനെ.
2: ആന്ന്, അതന്നെയാണ് അസുഖം. ആരോടെ പറയാൻ പറ്റുവാ? ആരോടൊക്കെ പറയാൻ പറ്റൂ ഇപ്പോ എനിക്ക് മയങ്ങാലിപ്പാന്ന്?
0: അല്ല ശരിക്കും മയങ്ങാലിപ്പ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാന്ന്.
1: അത് ശാന്തേ, ഈ ഉയ്യാരപ്പാടിന്റെ നേരെ ഓപ്പോസിറ്റാന്ന് മയങ്ങാലിപ്പ്. പപ്പിന്റെ അടുത്തേക്ക് എപ്പോ എന്നാ ഉയ്യാരപ്പാടല്ലേ.
0: ഓ,
1: ഇന്ന് അതായത് നമ്മള് വർത്താനം പറയുന്നതിന്റെ ഇടയില് എപ്പങ്ങും നമ്മള് വിട്ട ഒരു ചരിത്രം ഉണ്ടാ. ഇപ്പൊ നോക്കിയട്ടെ, സൈലന്റ് ആയില്ലേ. ആ സൂക്കേടിന് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് മയങ്ങാലിപ്പ്.
2: മനസ്സിലായ ശാന്തേ, അതാണെന്റെ രോഗം.
0: ഇപ്പൊ മനസ്സിലായി.
2: ഇനി ഇതിനെ പറ്റിയൊരു ഡോക്ടറാ ഇങ്ങളെ തിരഞ്ഞെടുത്തിട്ട് വിളിക്ക്. ഏത് ഡോക്ടർ എടുത്താ ഞാൻ പോകേണ്ടത്? ആരെയാ കാണിക്കേണ്ടത്? എൻ്റെ ഈ മയങ്ങാലിപ്പിനെന്നാ പ്രതിവിധി? ഇതെല്ലാം അറിയണം എനിക്ക്.
1: സണ്ണി, ഡോക്ടർ സണ്ണിയാ നീന്ന് പറ്റിയ ഏറ്റവും നല്ല ആള് അല്ലേ ശാന്തേന്റെ അഭിപ്രായത്തില്.
0: അമ്പട കേമാ സണ്ണിക്കുട്ടാ.
1: അതന്നെ. പോരെ പപ്പിനിയെ.
2: കേടോ, എന്റെ പ്രേതബാധ ഒഴിവാക്കാൻ ഒഴിപ്പിക്കാനല്ല, എനക്ക് ആകെയുള്ള ഒരു ബാധ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളാണ്. ഒഴിയാ ബാധ പോലെ നിങ്ങൾ രണ്ടും എന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ. അതന്നെയാ, നിങ്ങളെ ഒഴിപ്പിക്കാൻ ആരും കൊണ്ടുവരേണ്ടി വരും. സണ്ണീനെ വിളിച്ചോ. അല്ല പിന്നെ.
1: അല്ല, ഇപ്പൊ ഉയ്യാരപ്പാടിലെത്തി.
2: എനിക്ക് മയങ്ങാലിപ്പാന്ന്, ആരോടും ഒന്ന് പറന്ന്. എന്റെ വിഷമം നിങ്ങൾക്ക് എന്താ ശാന്തേ? നിർമ്മലെ മനസ്സിലാവാത്തത്?
0: നിർമ്മലെ, ഞമ്മക്ക് തന്നെ ഇപ്പം തിരിയണ്ടായി. ഏതിലെ വിടുവ ഇപ്പൊ അസുഖോ?
1: പുതിയ 5-സ്റ്റാർ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലേ ശാന്തേ?
0: കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു.
1: എന്നെ ആടെ പോയാലോ?
2: എനക്ക് ഏടിയും പോകാനൊന്നും കഴിയല്ല. നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടോട്.
1: എന്നാ പിന്നെ 108 ആംബുലൻസ് വിളിച്ചാ പോരെ.
2: എന്തെന്നാന്ന് നിർമ്മലെ നീയെല്ലാം പറയുന്നേ? 108 ആംബുലൻസ് വേണം ഈ എനക്ക് ഒരാൾക്ക് പോകാൻ വേണ്ടിട്ട്. ഒരു ആംബുലൻസിനെ വിളിച്ചാ പോരെ. എനക്ക് കയ്യല്ല കേട്ടോ. നിങ്ങളീ എങ്ങനെയാ ഞാൻ ഇനി കൊണ്ടുപോയി ഇതാക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ? ഞാനല്ലാണ്ട് നിങ്ങളെ മെമ്പറായിട്ട് കൂട്ടുക.
1: ഡോക്ടർ സണ്ണി എന്നെ വേണം ശാന്തേ.
0: ഇതെന്നെയാ നമ്മള് പറഞ്ഞ പ്രസിഡന്റെ, ഡോക്ടർ സണ്ണിയാന്ന് ബെസ്റ്റ് എന്ന്.
1: മാടമ്പള്ളിയിലെ ചിത്രരോഗി ആരാന്ന് മനസ്സിലായില്ലേ? ഉറപ്പല്ലേ? സംശയോ?
2: അല്ല, ആർക്കേട് സൂക്കേട്? എനക്കല്ലേ. പക്ഷെ നിങ്ങൾ രണ്ടാളാന്നൊരു പിച്ചും പെയ്യും പറയുന്നേ. അപ്പൊ ആർക്കേട് സൂക്കേട്? മാടമ്പള്ളിയും ചീത്തരോഗിയും.
1: ചീത്തരോഗിയല്ല,
2: എന്ത് രോഗിയാണെങ്കിൽ
1: അല്ല ശാന്തെ, ഇനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണ്ടേ?
0: പിന്നെ കൊണ്ടുപോവാ തന്നെയാ വഴി.
1: കൊണ്ടുപോയി
0: ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ചാലൊന്നും ശരിയാവില്ല. ഇത് വല്ലാണ്ട് പോയിട്ടുണ്ട് കാര്യം.
1: സൂക്കേട് ശരീരത്തിനാന്നോ മനസ്സിനാ വേദന എന്നല്ല പറയുന്നത്. പേടിയാന്നിപ്പോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക?
0: ഇത് കൊറേ ആയാ ഇങ്ങനെ. അല്ല നിർമ്മലേ, ശരിക്കു മൈങ്ങാലിപ്പെന്നാന്ന് മനസ്സിലായിനാ?
1: ആർക്കറിയാ, ഇനിയിപ്പൊ ഞാൻ മയങ്ങാലിപ്പ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പിന്നെയും കുണൂണാക്കാനാ? ചോദിച്ചു നോക്ക. നമുക്കെന്നാലും ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ തന്നെ പോവാ അല്ലേ? ആടെ നല്ല ആറമ്മോല്ലോ ഉണ്ട്.
2: ആറമ്മോ എന്തമ്മോ?
1: ആടത്തെ മെഡിക്കൽ ഓഫീസറാപ്പാ
2: നല്ലയാ.
1: നാല് ആറമ്മോ
2: മെഡിക്കൽ ഓഫീസറും നനക്ക് പറ്റൂലേ? നല്ല ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് പോകാം.
1: പപ്പിനി ഒരു സംശയം.
2: ആ
1: ആക്ച്വലി നിങ്ങക്ക് മനസ്സിനാണോ ശരീരത്തിനാണോ പ്രശ്നം?
2: എനിക്കിപ്പം തന്നെ കാണുമ്പോൾ തോന്നുന്നേ. അത് പറ
0: അല്ല നിർമ്മല, എനിക്കെന്നാ പറ്റിയ അതിനിടക്ക്?
2: ഓക്ക് ചിത്തരോഗി ഓള ഉള്ളിന്ന് പുറപ്പെട്ടിട്ടുണ്ട്.
0: സണ്ണീനെ ഇപ്പൊ കാണിക്കേണ്ടത് നിർമ്മല നിന്നെയാണോ?
2: ശാന്തെ എനിക്കിപ്പം മനസ്സിലായ, ശരീരത്തിന്റെ രോഗോ അനക്കു, മനസ്സിന്റെ രോഗമായിരിക്കാ ഇവക്കു. മനസ്സിലായ?
0: അത് പ്രസിഡന്റെ വേറൊന്നും കൊണ്ടല്ല, നിർമ്മല പ്രസിഡന്റിന്റെ വലം കയ്യല്ലേ നിർമ്മല. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചാലും അവിടെ ബാധിക്കൂ.
2: അതായിരിക്കും അല്ലേ? എന്നാലും
0: അപ്പൊ ഒരു ആംബുലൻസ് മതി, ലാഭം തന്നെയാന്ന്. രണ്ട് രോഗികളെ ഒരുമിച്ച് കൊണ്ടുപോകാലോ.
1: ആ ഞാൻ വിളിച്ചിട്ടുണ്ട്, ആംബുലൻസ് ഇപ്പം വരൂ.
2: ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, ഇനി നിങ്ങളായിട്ട് കൊട്ടി ഘോഷിക്കാനൊന്നും പോകണ്ട. പത്രക്കാരോടും പറയണ്ട, നാട്ടുകാരോടും പറയണ്ട, വീട്ടുകാരോടും പറയണ്ട. എനിക്ക് ഇമ്മാതിരി രോഗമുള്ള കാര്യം മൊത്തം അറിഞ്ഞ് പിന്നെ ചോദ്യമായി പറച്ചില്ലേ. എനിക്ക് ആരോടും വർത്താനത്തിനും കഴിയില്ല, പറയാനും കഴിയില്ല. നിങ്ങൾക്ക് എൻ്റെ രോഗം മനസ്സിലായില്ലോ, വർത്താനം പറയാൻ കഴിയില്ല. അതാണ് എൻ്റെ പ്രശ്നം.
1: അല്ലപ്പാ, ആംബുലൻസ് ഇവിടെ വരുമ്പോൾ നാട്ടുകാർ അറിയാണ്ടിരിക്കുക. അതിന്റെ സൈറൺ എല്ലാം മുഴക്കിയിട്ടല്ലേ വരിക?
2: സൈറൺ മുഴക്കണ്ടെന്ന് പറഞ്ഞേ പിന്നെ ആരും അറിയില്ലല്ലോ.
1: അല്ലപ്പാ, സൈറൺ മുഴക്കിയിട്ടില്ലേ പിന്നെ എന്താ ആംബുലൻസ് ഓട്ടോ വിളിച്ച പോരെ?
2: ഒന്ന് നീ ഒരു കാര്യം ചെയ്യ്, ആംബുലൻസ് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് അയച്ചേക്ക്, നമുക്ക് ഡോക്ടർ ഇങ്ങോട്ട് വരുത്താ. അതാ ഏറ്റവും നല്ലത്. പപ്പിനെ വിളിക്കുന്ന പറഞ്ഞാൽ ഡോക്ടർ പറന്നൊത്തുകൂടാ.
0: നിർമ്മലേ അത് നല്ല ഐഡിയ.
1: അല്ലപ്പാ, ഒരു ഡോക്ടർ ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്ന് പറയുമ്പോ ആ ഡോക്ടർ ചോദിക്കൂല്ലേ നിങ്ങൾക്ക് എന്തെന്നാന്ന്? ആടെ പല ഡോക്ടർമാരുണ്ടാവും, കണ്ണിനും തലക്കും മൂക്കിനും ചെവിക്കും എല്ലാം ഓരോന്നിനും ഓരോന്നേരിക്കും. ഇനിയിപ്പൊ ആരാന്നേരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വിളിക്കുക?
2: എനിക്കെന്നാ നിർമ്മലെ വേണ്ടേ? എനിക്കനക്ക് ഏടിയോ സൂക്കേടെന്ന് അറിയല്ലേ വേണ്ടേ?
1: ആ ഏടെങ്കിലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കൃത്യമായിട്ട് പറയണ ഏടിയാന്ന് എന്നാന്ന്, എന്നാലേ ഡോക്ടർ ഓടി വരൂ.
2: പിന്നെ രോഗീന്റെ ആടെ പേര് പറഞ്ഞുകൊടുത്താട്ടെ, പപ്പിനിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്ടറും ഇവിടെ ഓടിയെത്തും. മനസ്സിലായിനാ? നീ ഹോസ്പിറ്റലിലേക്ക് വിളിക്ക്, എന്റെ പപ്പിനിക്ക് സുഖമില്ലാന്ന് പറ. പിന്നെ വെറും പപ്പിനി എന്ന് പറയാൻ പാടില്ല, പ്രസിഡന്റ് പപ്പിനിക്ക് സുഖമില്ല എന്ന് പറയുകയും വേണം. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി അങ്ങനെ പറയും വേണം, എന്നാലേ എല്ലാം ഓടി വരും.
1: ഹലോ, ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലല്ലേ? ഒന്ന് റിസപ്ഷനിൽ കൊടുക്കുക. ഇത് നമ്മളെ പപ്പിനി മാഡത്തിന്റെ വീട്ടിൽ നിന്നാന്നേ. മാഡത്തിന് കുറച്ചു നല്ല സുഖമില്ല, പെട്ടെന്ന് എമർജൻസിയാ, ഒരു ഡോക്ടർ ഇങ്ങോട്ടേക്ക് നയക്കുക. ഏത് ഡോക്ടർ എന്നാ? താലക്കൊന്നല്ലപ്പാ. ഏയ് വയറുവേനെന്നല്ല, മുട്ടുവേന പണ്ടേ മാറിയല്ലേ. എന്ത് സൂക്കേടുന്നാ? കുയിന്നകോ
3: പായ്യാരം പപ്പിനെ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പുത്തൻ പാട്ടുകളുടെ സമയമാണ്. അപ്പം എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം.

യായ സൗബിൻ പുറത്തിറക്കുമ്പോൾ അതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. നെഞ്ചിലി നെഞ്ചിൽ മിന്നൽ മിന്നും പോലെ ഒരു തൂവെളിച്ചം. ഓ, കണ്ണിൽ ഈ കണ്ണിൻ മുന്നിൽ ഞാൻ നിന്നെ കണ്ടേ, പുതിയ പൊൻതിളക്കം. മേക്കിംഗ് വീഡിയോ പോലെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഗാനം വിനായക ശശികുമാറിന്റെ വരികളാണ്. റെക്സ് വിജയന്റെ സംഗീതവും ആലാപനവും വേറിട്ട് നിൽക്കുന്നു. നടനെന്ന നിലയിൽ മാത്രം നമുക്ക് പരിചിതനായ വളരെ പെട്ടെന്ന് ചങ്കിൽ കയറിയിരുന്ന സൗബിന്റെ വ്യത്യസ്തമായ ഒരു അരങ്ങേറ്റമായിരുന്നു പറവ.

ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പോലും അതിലെത്താൻ കഴിയാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേട്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കുമ്പോൾ ലളിതമായ വാക്കുകളുടെ ഭംഗി മാത്രമല്ല അതിനേറ്റവും അനായാസമായ സംഗീതവും ഓളം തല്ലുന്നത് പോലെ തോന്നും. തനിയെ തനിയെ തോന്നും വഴിയെ മാനം നോക്കി പോകയായി, പടിഞ്ഞാട്ടു നിന്നും കിഴക്കോട്ടു പോകും പൊടിക്കാറ്റു പോലെ പോകയായി. വി കെ ഹരിനാരായണന്റെ വരികളിൽ എപ്പോഴും പേറുന്ന ഒരു സംഗീതാത്മകതയുണ്ട്. എന്നാൽ

മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഈ ഗാനത്തിൽ അത്രയധികം താളാത്മകത നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഡോൺ വിൻസെന്റ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത്. ജോലിയും വേലയുമില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വരുന്ന പല തെരുവ് കാഴ്ചകളും ഓമനക്കുട്ടനിലൂടെ കടന്നുപോകുന്ന അനുഭവം ചിത്രീകരണത്തിൽ വ്യത്യസ്തമാക്കുന്നുണ്ട്.

മലയാള സിനിമ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അങ്കമാലിക്കാരനായ പ്രാഞ്ചിയേട്ടന്റെ ശബ്ദത്തിൽ അങ്കമാലി ഡയറീസിന് വേണ്ടി ഒരുക്കപ്പെട്ട പാട്ട് ആ ചിത്രത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരെ പാട്ടിലേക്കും പിന്നീട് ചിത്രത്തിലേക്കും വലിച്ചിടാൻ ഈ നാടൻ താളമുള്ള ഗാനത്തിന് കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. അടിത്തമരടിക്കണ കാലമായടി, തീയാമ്മേ കാശിൻ്റെ ക്ഷാമം തീർന്നടി തീയാമ്മേ, ഒരു നാട് ഒരു സിനിമയുടെ ഭാഗമാക്കുക, ആ നാടിൻ്റെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടി മാത്രം സിനിമ ആസ്വദിക്കപ്പെടുക, നാടൻ ചേരുവകളും എല്ലാം ലൈവായി റെക്കോർഡ് ചെയ്യപ്പെട്ട സിനിമയുടെ സ്വാഭാവിക ഇഴുകിച്ചേരൽ വർദ്ധിപ്പിക്കുക. അങ്കമാലി ഡയറീസ് പുറത്തിറങ്ങുമ്പോൾ സിനിമയുടെ സവിശേഷതകൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാകാം എല്ലാം പുതുമുഖങ്ങളായിട്ടും ഈ ചിത്രം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതും. പ്രശാന്ത് പിള്ളയുടേതാണ് പാട്ടിന്റെ സംഗീതം. നമുക്ക് പാട്ട് ആസ്വദിക്കാം കേട്ടോ.

പോത്തേട്ടൻ ബ്രില്യൻസ് എന്നുറക്കെ പറയാൻ തോന്നിപ്പോകുക സിനിമ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന പേരിൽ പുറത്തിറങ്ങുമ്പോൾ ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ ഒരു ബ്രാൻഡായി മാറപ്പെടുന്നതായി നാം തിരിച്ചറിയുന്നു. ഓരോ സീനുകളിൽ പോലും ദിലീഷ് ടച്ച് ഉള്ളതായി കാഴ്ചയിൽ നാം അറിയുന്നു. ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട തൊണ്ടിമുതലിന്റെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കണ്ണിലെ പൊയ്കയില്, കുഞ്ഞലെ മാലയില്, ഞാനോ മീനോ കാണാതീരം തേടിപ്പോകും, റഫീഖ് അഹമ്മദിന്റെ വരികൾക്കുള്ള ശാലീനത ബിജിബാലിന്റെ സംഗീതത്തിൽ മീഴ്ച നിൽക്കുന്നുണ്ട്. വൈക്കം കായലിന്റെയും ജങ്കാറിന്റെയും നാട്ടിൻപുറ ഭംഗികളിൽ പിന്നെ ആരും അറിയാതെ രണ്ടുപേർ കൊരുത്തുവലിക്കുന്ന മെഴികളിലെല്ലാം ഉണ്ട് ഒരു റഫീഖ് അഹമ്മദ് സ്പർശം. പാട്ട് കേട്ടോളൂ.

പ്രണയത്തിന്റെ നേർത്ത കിളിയച്ചകൾ. മഞ്ഞു പെയ്യുന്ന പുലരിയിലെ ഒന്നിച്ചുള്ള യാത്രകളിൽ മധുരം പെയ്യുന്നു. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം. ഗോദ എന്ന ചിത്രത്തിലെ മനോരഞ്ജിത്തിന്റെ ഈ വരികൾ പ്രണയത്തിന്റെ മാസ്മരികതയുണർത്തുന്നുണ്ട്. ഷാൻ റഹ്മാന്റെ സംഗീതം ലഹരിയായി പടരുന്നുണ്ട്. ഗൗരിലക്ഷ്മിയുടെ ശബ്ദം ലഹരിയിലേക്ക് ഒരു മഴ പെയ്യുന്ന അനുഭവം നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. ഏറെ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം യാത്ര പോയതുപോലെ, അയാളുടെ അടുത്തിരിക്കാൻ കൊതിച്ച് ബസ്സിലെ അടുത്ത സീറ്റിലേക്ക് അയാളെ ക്ഷണിക്കുന്നത് പോലെ, വാതിലിന് ചാരയിൽ നിന്ന് ഒന്നിച്ച് കാറ്റുകൊണ്ട് നിറയുന്നത് പോലെ. കേട്ടോളൂ.

അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്ന് നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാതു കാടിനുണ്ടോ? സന്തോഷ് വർമ്മയുടെ ഏറ്റവും മനോഹരമായ വരികളിലൊന്ന്. കാടിൻ്റെ ഭംഗിയും പച്ചപ്പും പ്രണയത്തിൻ്റെ താളവും അലിഞ്ഞു ചേർന്ന ഗാനം രാമൻ്റെ ഏദൻതോട്ടം എന്ന ചിത്രത്തിലേതാണ്. വരികളുടെ മാസ്മരിക ഭംഗി കൊണ്ട് തന്നെയാവണം ഏറെ പേരും ഈ ഗാനം അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വൈകാരികമായ അറയിൽ ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും. ബിജിബാലിൻ്റെ സംഗീതത്തിൽ ശ്രേയാ ഘോഷാലിൻ്റെ മുഞ്ചുള്ള ഒച്ചകൂടിയാകുമ്പോൾ കാട്ടിൽ പോയ പോലെയുള്ള തോന്നലുകൾ, പിന്നെ പ്രണയത്തിൻ്റെ കലമ്പലുകൾ കേൾക്കാം.

പ്രണയഗാനങ്ങൾ എപ്പോഴും മനോഹരമായി തോന്നിയിട്ടുള്ളത് ആൽബങ്ങളിൽ തന്നെയാണ്. കാരണം ഒരേയൊരു ഗാനത്തിന്റെയും അതിന്റെ പൂർണ്ണതയുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അത്തരമൊരു ആൽബം ഭംഗി ചിത്രീകരണത്തിൽ തോന്നിയ ഗാനമാണ് വിനയ് ഫോർട്ടിന്റെ അവരുടെ രാവുകൾ എന്ന സിനിമയിലെ പ്രണയഗാനം. ഏതേതോ സ്വപ്നമോ ഏതോ വെൺതാരമോ, എത്രനാൾ ഉള്ളിൽ തോന്നിയ സ്നേഹം പറയാതിരിക്കും. കുറേ നാളുടെ അലിഞ്ഞു നടക്കലിൻ്റെ ഒടുവിൽ പറയാതെ വയ്യെന്നാകുമ്പോൾ പരിഭ്രമത്തിൻ്റെ നെഞ്ചിടിപ്പുകളെ മറികടന്ന് അവളോട് അവൻ ഹൃദയം തുറക്കുന്നു. അവൻ വാങ്ങിയ മോതിരക്കല്ലിൻ്റെ തെളിച്ചം അവളുടെ പ്രാണന്റെ പാതി ഏറ്റുവാങ്ങുമ്പോൾ പ്രണയം പൂക്കൾ പൊഴിക്കുന്നു. സിബി പടിയറിയുടെ വരികൾക്ക് ശങ്കർ ശർമ്മ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനത്തിന് ആസ്വദിച്ചോളൂ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
2: ഒരു ജീവിതം തുടങ്ങുമ്പോൾ എന്തൊക്കെ വേണം കൂടെ? ഒപ്പം ജീവിക്കാൻ സ്വപ്നങ്ങൾ അറിയുന്ന ഒരു പെണ്ണ്, ആത്മവിശ്വാസം കെടാത്തൊരു മനസ്സ്, അതുതന്നെയാവും ഈ സിനിമാക്കാരൻ്റെയും നെഞ്ചിൽ ഉണ്ടായിരുന്നിരിക്കുക. പ്രണയത്തിൻ്റെ നേർത്ത പുഴയൊച്ചകൾ ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്നൊരു ഇലകൾ നമ്മൾ പ്രണയശാഖിയിൽ ഇനിയുമീറൻ ദലബുടങ്ങളായി മാറുവാനായി പാടാൻ മറന്നുപോയോരോ പാട്ടിൻ ചിറകുകളെ തഴുകി ഇനി ഉയരുകയായി. പുഴയിലൂടെ ഒഴുകുന്ന ഇലകളായി ലക്ഷ്യമില്ലാതെ അലഞ്ഞൊടുവിൽ ഏതെങ്കിലും കരയിൽ വന്നെത്തിയല്ലേ കഴിയൂ അല്ലേ? പ്രണയത്തിൻ്റെ ശാഖികളിൽ ഈറൻ ദളങ്ങൾ പോലെ മറന്നുപോയ വരികളെ ഓർമ്മിക്കാൻ ശ്രമിച്ച് ഒന്നിച്ചുയരുന്ന അവരുടെ പ്രണയം. ബിജിബാലിൻ്റെ സംഗീതത്തിന് റഫീഖ് അഹമ്മദിൻ്റെ മനോഹരമായ വരികളുടെ കൂട്ട്, ഹരിചരൺ, ശ്വേതാമോഹൻ എന്നിവരുടെ ശബ്ദത്തിൽ പുഴ പോലെ ഒഴുകി ഹൃദയം കവരുന്നു. ഒരു കായലിൽ കൂടി ഇരു ഹൃദയങ്ങൾ ഇലകൾ പോലെ ഒഴുകി നടക്കുന്നുണ്ട്, അടുത്തുള്ള കരയിലെത്താൻ ധൃതി കാട്ടുന്നുണ്ട്. അതേ വൈകാരികതയിൽ തന്നെ നാമം എത്തിപ്പെടുന്നു.

ന്യൂ ജനറേഷൻ വന്നതോടുകൂടി മലയാളം ഭാഷാ നിഘണ്ടുവിലേക്ക് കുറേയേറെ വാക്കുകൾ പുതിയതായി ചേർക്കപ്പെട്ടു. നിരാശാകാമുകന്റെ നീണ്ടു അലസമായ താടിയുടെ പഴയ മുഖങ്ങൾ അകാലത്തിൽ ചരമമടയുകയും ഒരുവൾ പോയാൽ അടുത്തവളുടെ മോഹങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ചായുകയും എളുപ്പമാകുന്നു. പക്ഷേ പ്രണയിച്ചു പറ്റിച്ചു പോയവർ തേച്ചിട്ട് പോയവൾ ആകുന്നു. സിമ്മല്ലാത്ത ഫോൺ പോലെ കുറച്ചു നേരത്തെ ഒറ്റപ്പെട്ടവനായാലും അടുത്ത സിമ്മിടുന്നതോടെ ഫോൺ വീണ്ടും ആക്റ്റീവ് ആകുന്നു. ന്യൂ ജനറേഷൻ ബന്ധങ്ങൾ അത്രയും തന്നെയേ ഉള്ളൂ. അതുതന്നെയാണ് റോൾ മോഡൽസ് എന്ന ചിത്രത്തിലെ ഗാനവും പറയുന്നത്. തേച്ചില്ലേ പെണ്ണെ തേപ്പു പെട്ടി പോലെ, വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപീസുന്ദറിന്റെ സംഗീതമാണെങ്കിലും ഈ ഗാനം അല്പസ്വല്പം വിവാദങ്ങളിൽ കൂടിയും കടന്നുപോയിരുന്നു. വരികളുടെ ഭംഗിയുള്ള തികച്ചും ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ ഭാഗമായ വരികളും സംഗീതവും പക്ഷേ പുതിയ തലമുറയെ സ്വല്പം ഓളത്തിലാക്കുകയും ചെയ്തു എന്നും പറയാതെ വയ്യ. കേട്ടോളൂ പാട്ട്.

രണ്ട് പാട്ടുകളാണ് പൂമരം സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്നത്. എബ്രഡാഷൈൻ ഒരുക്കുന്ന ചിത്രങ്ങളിൽ പാട്ടിന്റെ പ്രസക്തിയല്ലെങ്കിലും എടുത്തു പറയേണ്ടതുണ്ട്. പൂമരത്തിലെ രണ്ട് പാട്ടുകളും ഇപ്പോഴും യുവതലമുറയുടെ ചുണ്ടുകളിൽ ഓളമായി പെരുത്തു നിൽക്കുന്നുമുണ്ട്. അജീഷ് ദാസൻ എന്ന കവിയുടെ ആദ്യ സിനിമാ പ്രവേശമാണ് പൂമരം എന്ന ചിത്രത്തിലെ പാട്ടുകൾ. അതിൽ തന്നെ ആദ്യമായി പുറത്തിറങ്ങിയത് ഈ ഗാനമാണ്. കടവത്തൊരു തോണിയിരിപ്പൂ, പാട്ടില്ലാതെ പുഴയില്ലാതെ, അരികത്തൊരു തുണ്ടുമിരിപ്പൂ, നാവില്ലാതെ നിഴലില്ലാതെ. ജയറാമിന്റെ മകൻ കാളിദാസിനെ മാസ്റ്റർ കാളിദാസായി കണ്ടവർക്ക് മുന്നിലേക്കാണ് നായകനായി കാളിദാസൻ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ കൗതുകവും കാഴ്ചക്കാർക്ക് പൂമരത്തിന്റെ പാട്ടുകളുടെ റിലീസിലുണ്ടായിരുന്നിരിക്കണം. ലീലായൽ ഗിരിക്കുട്ടന്റെ സംഗീതത്തിൽ കാർത്തിക് ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല ഏതെന്ന ചോദ്യത്തിന് ഒരിക്കലെങ്കിലും പോയവർ കോഴിക്കോട് എന്നേ പറയൂ. സ്വാദൂറും ഭക്ഷണത്തിനും ചങ്കുപറിച്ചു കൊടുക്കുന്ന മനുഷ്യർക്കും പേരുകേട്ട ഇടമാണ് കോഴിക്കോട്. അപ്പോൾ അതേ പ്രത്യേകതകൾ വെച്ച് ഒരു പാട്ടിറങ്ങിയാലോ? ഗൂഢാലോചന എന്ന ചിത്രത്തിൽ അങ്ങനെയൊരു പാട്ടുണ്ട്. ഗൽബിൽ തേനൊഴുകുന്ന കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്. മലയാള സിനിമയിലെ ന്യൂ ജനറേഷൻ താരങ്ങളെല്ലാം അണിനിരന്ന സിനിമയാണ് ഗൂഢാലോചന. ഡി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപിസുന്ദറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അഭയ ഹിരൺമയി പാടിയിരിക്കുന്നു. ആലാപന ശൈലിയും വളരെ വ്യത്യസ്തമാണ്. ഓരോ വരിയിലും ഹരിനാരായണൻ കോഴിക്കോടിനെ പകർത്തി വച്ചിരിക്കുന്നു. അലുവയുടെ മനസ്സുള്ള കോഴിക്കോടിനെ കാണാൻ വന്നോളി എന്ന് പറഞ്ഞാണ് പാട്ട് കേൾവിക്കാരെ ക്ഷണിക്കുന്നത്. മിഠായി തെരുവിന്റെ സൽക്കാര സ്നേഹവും പാട്ടിലുണ്ട്. ബാബുക്കയുടെ പാട്ടും കല്ലായിപ്പുഴയുടെ ഗന്ധവും മനുഷ്യന്റെ സ്നേഹവും എല്ലാം കോഴിക്കോടിനെ മുത്താക്കുന്നു. പാട്ട് കേട്ടൊടുവിലൊന്ന് കോഴിക്കോട് പോകാൻ തോന്നും നമുക്ക്.

മുന്തിരിച്ചാറും മുഹബത്തും ചേർത്തൊരു മുന്തിയ പാട്ട് തരാം. കിസും മിശലും കൂട്ടിയിണക്കി അസൽ പാട്ട് തരാം. ചിപ്പിക്കടലിൻ്റെ കഥയാണ് ശംഖിൻ്റെയും തിരമാലയുടെയും കടൽപ്പാട്ടിൻ്റെയും കഥ. തലശ്ശേരിയിലെ ഒരു പറ്റം സ്കൂൾ കുട്ടികൾ അവർ ജീവിക്കുന്ന കടൽ തീരത്തെ ജീവിതങ്ങളെ വെച്ച് ഒരു ചെറിയ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് പ്രദീപ് ചുക്ലിയുടെ ചിപ്പി എന്ന സിനിമയുടെ കഥ. കടൽ കവർന്നെടുത്ത ജീവിതങ്ങളെക്കാൾ നോവ് അതിനെ അതിജീവിക്കുന്നവർക്കാണ്. പക്ഷേ അവിടെയും ജീവിതം സംഗീതാർത്ഥമാക്കാൻ ഏതുതരം പാട്ട് വേണമെന്ന് അവർ പരസ്പരം ചോദിക്കുന്നു. മുക്കുവൻ്റെ പാട്ടിന് പല താളങ്ങളുണ്ട്. എല്ലാം ചെന്നു നിൽക്കുന്നത് അവൻ്റെ വിശന്ന വയറിന് മുകളിലുമാണ്. രമേശ് കാവലിൻ്റെ വരികൾ സച്ചിൻ ബാലുവിൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനാണ് ആലപിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രത്തിൽ ഈ പാട്ട് പാടിയ ഇന്ദ്രൻസിൻ്റെ ആകാരത്തോടോ ശബ്ദത്തോടോ ഗാനം ഇണങ്ങിച്ചേരാത്തത് പോലെ തോന്നിപ്പോകും നമുക്ക് കണ്ടാൽ. അതൊരു പക്ഷേ ജയചന്ദ്രനെയും ഇന്ദ്രൻസിനെയും നമുക്ക് അറിയുന്നത് കൊണ്ടും ആകാട്ടോ. പക്ഷേ നിസ്സഹായതയുടെ വലിയൊരു തേങ്ങൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രത്തിൻ്റെ മുഖത്തുണ്ട്. ആ ഭാവത്തിൽ ആ സംഗീതം അനുയോജ്യമാകുകയും ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൻ്റെ തനതായ ഇശൽപ്പാട്ടിൻ്റെ കോരിത്തരിപ്പുള്ള പാട്ടാണ് ഈ ഗാനം. ഹാർമോണിയവും തബലയും ഡോലക്കും ഒന്നു ചേരുമ്പോൾ അതീവ രുചിയുള്ള ഒരു സുലൈമാനി കുടിച്ച പോലെ തോന്നും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ദിക്കുകാർക്ക്. ഇത്തരം ഗാനങ്ങൾ അവരുടെ പിടയ്ക്കുന്ന ഹൃദയം പോലെയാണ്.

കായലിറമ്പിലെ ചാഞ്ഞ കൊമ്പിൽ കാത്തിരിക്കണ പൊന്മാനെ, നിന്റെ തുള്ളത്തി മീനിനെ കണ്ണെടുക്കാതെ നീ നോക്കിയിരിക്കണത് എന്താണ്? കൗമാരത്തിലെ പ്രണയത്തിന് എപ്പോഴും എന്തൊരു നിറമാണ്! നോക്കിയും നോക്കാതെയും എത്ര വർഷമായി പിന്നാലെ കൂടിയ പ്രണയമാണ്. കുട്ടിക്കാലം മുതൽ അവളുടെ പിന്നാലെ മാത്രമേ നടന്നിട്ടുള്ളൂ, അവളോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. ആ പ്രണയത്തിന്റെ സാക്ഷി കായലാണ്. ചൂണ്ടയുടെ അറ്റത്തെ കുളത്തിൽ മീൻ കുരുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ശ്വാസം മുട്ടിച്ചാൽ എന്തെന്ന് എപ്പോഴൊക്കെയോ അവൻ ഓർത്തിരുന്നു. മുന്നിൽ വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ കടലിരമ്പി. പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന ചിത്രം പേരുകൊണ്ട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പേരുപോലെ തന്നെയാണ് ചിത്രത്തിലെ പാട്ടുകളും, തനി നാടൻ ശീലുള്ള പാട്ടുകൾ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുബാലിൻ്റെ സംഗീതം, ബിജുബാൽ ആൻഡ് ആമി എന്നിവരാണ് പാടിയിരിക്കുന്നത്. ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന വളരെ വ്യത്യസ്തമായ ഗാനമാണ് ഇതെന്നും അവകാശപ്പെടാം. കാഴ്ചയിലും കേൾവിയിലും ഗ്രാമീണ പ്രണയം അനുഭവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗാനം.

0: മാറിയാണ്.
1: ഇന്നത്തെ പുത്തൻ പാട്ടുകളുടെ സമയം ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.
2: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ശാസ്ത്രവീഥി, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ മട്ടന്നൂരിലെ വിമുക്തഭടനായ ശ്രീ വി ബാലകൃഷ്ണ മേനോന്റെ സൈനിക സേവനാനുഭവങ്ങൾ 2-ാം ഭാഗം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് വളയം. ഇതിൽ

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-243-630.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് May 21, എടവം 7, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നീളുന്ന അർദ്ധ അതിവേഗ തീവണ്ടിപ്പാത എന്ന രീതിയിൽ പിണറായി സർക്കാർ അവതരിപ്പിച്ച സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി റദ്ദാക്കി UDF സർക്കാർ. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചു. അതിർത്തി നിർണയിച്ച് സ്ഥാപിച്ച എല്ലാ മഞ്ഞക്കുറ്റികളും അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായുള്ള എല്ലാ കേസുകളും പിൻവലിക്കും. പദ്ധതി നടപ്പിലാക്കാൻ 10,000-ൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നും പരിസ്ഥിതി ലോല മേഖലകളിൽ ആഘാതമുണ്ടാക്കുമെന്നും തുടക്കത്തിലെ ആരോപണമുയർന്നിരുന്നു. 529 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന വിധമായിരുന്നു പദ്ധതി. 63,940 കോടി രൂപയായിരുന്നു ചെലവ് കണക്കാക്കിയിരുന്നത്. August 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് പട്ടികകൾക്ക് November 30 വരെ അധിക കാലാവധി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശം. PSC യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് തീരുമാനം നടപ്പിലാക്കും. 100-ഓളം റാങ്ക് പട്ടികകൾക്ക് അധിക കാലാവധി ലഭിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ നിയമനം നടന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മിൽമപാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ബുധനാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. പുതുക്കിയ വില June 1 മുതൽ പ്രാബല്യത്തിൽ വരും. 26 രൂപയുടെ അരലിറ്ററിന്റെ കവർ പാലിന് ഇനി 28 രൂപയാകും. മിൽമയുടെ ഉപോൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് മാനേജിംഗ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് യോഗം ചേർന്ന് പിന്നീട് തീരുമാനിക്കും. ഉൽപ്പാദനം കുറഞ്ഞതിനാൽ പുറത്തുനിന്ന് പാൽ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്താണ് വർധന. 16-ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി ഭരണപക്ഷ നിരയിലെ മുതിർന്ന അംഗം ജി സുധാകരൻ ചുമതലയേറ്റു. ബുധനാഴ്ച ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. CPM മുൻ നേതാവായ സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ MLA ആയി. ബാക്കി 139 അംഗങ്ങൾ പ്രോടൈം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെയുള്ള നടപടികൾ പ്രോടൈം സ്പീക്കറുടെ നേതൃത്വത്തിലാണ്. അവസാന നിമിഷം മന്ത്രിമാരുടെ പേരുകൾ മാറിമറിഞ്ഞതുപോലെ വകുപ്പ് നിശ്ചയിച്ചതിലും മാറ്റം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നിശ്ചയിച്ചിരുന്ന റവന്യൂ വകുപ്പ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന് കൈമാറി. അനിൽകുമാറിന് നിശ്ചയിച്ചിരുന്ന വൈദ്യുതി സണ്ണി ജോസഫിനും കിട്ടി. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ് കയർ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, വാണിജ്യം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. M ലിജു എക്സൈസ്, സഹകരണം. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം. CP ജോൺ ഗതാഗതം, MVD. അനൂപ് ജേക്കബ് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്യും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആധിപത്യ ശ്രമങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമുയർത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദ പീപ്പിളിൽ കൂടി.

0: കൂടിക്കാഴ്ച നടത്തി. അയൽപക്ക സൗഹൃദ സഹകരണ കരാർ നീട്ടാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇരുരാജ്യവും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 30-ാം വാർഷികവും ഉഭയകക്ഷി സൗഹൃദ കരാറിന്റെ 25-ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് നിർണായക കൂടിക്കാഴ്ച. ഇറാനുമായി തുടക്കമിട്ട യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ നാശനഷ്ടം സംഭവിച്ചതായി US കോൺഗ്രസിൽ റിസർച്ച് സർവീസിന്റെ ഔദ്യോഗിക റിപ്പോർട്ട്. യുദ്ധവിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഉൾപ്പെടെ കുറഞ്ഞത് 42 US പോർവിമാനങ്ങളാണ് ഇറാൻ യുദ്ധത്തിൽ തകർന്നത്. നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിൽ നാശനഷ്ടം ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തലശ്ശേരിയിലെ മുഹമ്മദ് ഫസൽ വധക്കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത തൂവാല എറണാകുളം CJM കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. CBI പ്രത്യേക കോടതിയിൽ നടക്കുന്ന സാക്ഷിവിസ്താരത്തിനിടയിലാണിത് പുറത്തുവന്നത്. സംഭവത്തിൽ CBI വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. ആയുസ് കഴിഞ്ഞ കായംകുളം താപനിലയത്തിന്റെ കരാർ പുതുക്കാൻ KCB വർഷം 100 കോടി രൂപ നൽകുന്നത് എന്തിനെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. കരാർ പുതുക്കാൻ സർക്കാർ അംഗീകരിച്ച ധാരണാപത്രം അവ്യക്തമാണെന്നും നിരീക്ഷിച്ചു. കരാറിനെക്കുറിച്ച് കമ്മീഷൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ 2 ആഴ്ച സമയം വേണമെന്ന് ഊർജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ആവശ്യപ്പെട്ടു. കമ്മീഷൻ അത് അംഗീകരിച്ചു. NTPC കായംകുളം താപനിലയത്തിൽ 7 വർഷമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നിട്ടും വർഷം 100 കോടി രൂപ വീതം ഫിക്സഡ് ചാർജായി KCB നൽകുന്നുമുണ്ട്. കരാർ വീണ്ടും 3 വർഷത്തേക്ക് നീട്ടാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിന് അംഗീകാരം തേടി KCB സമർപ്പിച്ച അപേക്ഷയിൽ നടത്തിയ തെളിവെടുപ്പിലാണ് കമ്മീഷൻ വിശദീകരണം തേടിയത്. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനായി മലയിടം തുരുത്ത് പര്യത്ത് ഉന്നതിയിലെ കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ വീണ്ടും പോലീസ് എത്തിയത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുന്നതിന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. സംഘർഷം ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രശ്നത്തിൽ ഇടപെടുകയും ഒഴിപ്പിക്കൽ നിർത്തിവെക്കാൻ DGP ആവശ്യപ്പെടുകയും ചെയ്തു. 2 വർഷത്തിനുള്ളിൽ 15-ാം പ്രാവശ്യമാണ് പര്യത്ത് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കാൻ പോലീസ് വലിയ സന്നാഹങ്ങളുമായി എത്തുന്നത്. കുടുംബങ്ങളുടെ ചെറുത്തുനിൽപ്പ് മൂലം പോലീസ് മുൻപും മടങ്ങിപ്പോവുകയായിരുന്നു. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേന എത്തുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് 8 ബറ്റാലിയൻ എത്തുന്നത്. ഓരോ സംഘത്തിലും 30 പേർ വീതമുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ June 1 തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ മന്ത്രി N. ശംസുദ്ദീന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതതലയോഗം വിലയിരുത്തി. കോട്ടൺഹിൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന. 1-ാം ഘട്ട പാഠപുസ്തകങ്ങളിൽ 80% വിതരണം പൂർത്തിയായി. ബാക്കിയുള്ളവ 31-നുള്ളിൽ സ്കൂളിലെത്തിക്കും. 16-ാമത് പുതുച്ചേരി നിയമസഭയിലെ അംഗങ്ങൾ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു. മാഹി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര അംഗം അഡ്വക്കേറ്റ് അശോക് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രോടേം സ്പീക്കർ A. അൻപഴകൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സെൻസസ് നടത്തുമ്പോൾ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി തള്ളി സുപ്രീംകോടതി. ക്ഷേമപ്രവർത്തനങ്ങൾക്കായി എത്ര പേർ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാരിന് അറിയേണ്ടതുണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വിപുൽ പഞ്ചോളി എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന VBG റാംജി പദ്ധതി July 1 തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി ബുധനാഴ്ച യോഗം ചേർന്ന് പദ്ധതി തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു. പുതിയ പദ്ധതിക്കായി 25 സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം മാറ്റിവെച്ചു കഴിഞ്ഞെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പാർലമെന്റ് സമിതിയെ അറിയിച്ചു. തലശ്ശേരി കുടുംബകോടതിയിൽ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി ജില്ലാ കോടതി ബാർ അസോസിയേഷൻ. തിരുവനന്തപുരം മുട്ടക്കട സ്വദേശിയായ ജില്ലാ കോടതിയിലെ അഭിഭാഷക PV സോണിക്കാണ് മർദ്ദനമേറ്റത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യവുമായി DYFI ജില്ലാ കമ്മിറ്റി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി 8-ാം വർഷത്തിലേക്ക്. പദ്ധതിയുടെ 8-ാം വാർഷികാഘോഷം മൂപ്പൻസ് റോഡ് പരിസരത്ത് DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം നൽകാമെന്ന വിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ഇളവ് അനുവദിച്ച് സുപ്രീംകോടതി. ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന മൃഗക്ഷേമ ഗ്രൂപ്പുകളും വിദ്യാർത്ഥി യൂണിയനും ഉത്തരവാദിത്വം രേഖാമൂലം ഏറ്റെടുത്താൽ നായകളെ പരിപാലിക്കാമെന്നാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, എൻ വി അഞ്ചരിയ എന്നിവരുടെ ബെഞ്ചിന്റെ വിധിയിലെ ഇളവുകൾ. ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി രണ്ടാം ദിവസത്തെ ദൗത്യത്തിൽ വട്ടക്കാട് ഭാഗത്ത് കണ്ടെത്തിയ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തി. ആറളം ഫാം ബ്ലോക്ക് 7 വയനാടൻ കാട് മേഖലയിലാണ് രണ്ടാം ദിവസത്തെ ആനയെ തുരത്തൽ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 മുംബൈ ഇന്ത്യൻസിനെ കീഴടക്കി. ജയത്തോടെ കൊൽക്കത്ത 6 സ്ഥാനത്തേക്ക് മുന്നേറി. അവസാന മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചാൽ പ്ലേ ഓഫ് സാധ്യതയുമുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് ഒക്ടോബർ 11 തുടക്കമാകും. കഴിഞ്ഞ തവണത്തെ രീതിയിൽ 2 ഘട്ടങ്ങളിലായാണ് മത്സരം. ആഗസ്റ്റ് 23 ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയോടെയാണ് ആഭ്യന്തര സീസണിന് തുടക്കമാവുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷം ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
4: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
3: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
5: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
3: May 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
4: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ദക്ഷിണ

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999476836,
1: 9447371836,
0: 8078502836. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ. 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
3: റേഡിയോ മലബാർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മോഹൻലാൽ പിറന്നാൾ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. മോഹൻലാലിന്റെ 66-ാം ജന്മദിനം ആരാധകരും സിനിമാലോകവും വളരെ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. റേഡിയോ മലബാറും ആ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്.

മലയാള ചലച്ചിത്ര കലാചരിത്രത്തിലെ നായക നടന്മാരിൽ ആകാരത്തിലുള്ള വൈവിധ്യ വിശേഷം മോഹൻലാലിനോളം മറ്റൊരാളിലും സുസ്പഷ്ടമല്ല. വലത്തോട്ട് അല്പം ചെരിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ നിൽപ്പും നടപ്പും ഓട്ടവും ചാട്ടവും എത്രയെത്ര ഗാനരംഗങ്ങളിൽ എത്രയെത്ര നായികമാർക്കൊപ്പം നമ്മൾ കണ്ടു. ഋതുഭേദങ്ങളുടെ നിസ്തുല ചാരുത പശ്ചാത്തലമായി നിറഞ്ഞുനിന്ന ദൃശ്യഗണ്ഡങ്ങൾ ലാലിനെ നിരന്തരം ആശ്ലേഷിക്കുന്നതും നമുക്ക് കാണാനായി. ചലച്ചിത്ര നായകനെ പ്രതിനായകനെ ചൂഴ്ന്ന് സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ വരുന്നതല്ല ലാലിന്റെ പ്രത്യക്ഷം. എന്നിട്ടും മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി അവതരിച്ച മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധയിൽ നിറഞ്ഞു. അവർക്കു നേരെ പരിചയമുണ്ടായിരുന്ന വില്ലന്മാരിൽ നിന്ന് വേറിട്ട് നിന്നൊരു വില്ലൻ എന്ന ഖ്യാതി ലാലിന് സ്വന്തമായി. ആ കണ്ണുകളിലും ചിരിയിലും പ്രകൃതിയാക്കിനിയുന്ന കുസൃതിയിൽ നിന്ന് കുടിലതയിലേക്കും ക്രൗര്യത്തിലേക്കുമുള്ള കൂടുമാറ്റത്തിലെ വശ്യതയാർന്ന വൈരുദ്ധ്യമാവണം അക്കാലത്തെ കാണികളെ പിടിച്ചിരുത്തിയത്.

0: ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി.
1: വെരി നൈസ്.
0: എന്നാ ഞങ്ങൾ ചരിക്കട്ടോ.
2: അപ്പൊ മേ ചക്കാ ഹൈ. ഹായ്. ഇത് പഠിച്ചാണല്ല, മറന്നുപോയി.
3: ഒന്നിനു പുറകെ ഒന്നായി ചലച്ചിത്രങ്ങളിൽ ലാൽ നായകനായതോടെ പ്രേക്ഷകർ ആ പഴയ വില്ലനെ മറന്നു. പുതിയ നായകന്റെ രൂപവും ചേഷ്ടയും പെരുമാറ്റവും ശബ്ദവും സംസാരവും അവർക്ക് കാണാപ്പാടമായി. രമ്യവും ഹൃദ്യവുമായി ആകാരം കൊണ്ടും അഭിനയമഹിമ കൊണ്ടും സ്വരഗാംഭീര്യം കൊണ്ടും ശ്രദ്ധേയനായാൽ പോലും കാണികളുടെ ആശീർവാദവും ആദരവും അംഗീകാരവും മമതയും ലഭിക്കാനുള്ള യോഗം അഥവാ സൗഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കലാകാരനും ഉന്നത ശീർഷനാവൂ. മോഹൻലാലിന് നാളിതുവരെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്ക് നിദാനം നാട്യസിദ്ധിയും പ്രയത്നഗരിമയും സ്ഥിരോത്സാഹവും മാത്രമല്ല, അവിരാമമായ ഈശ്വരാനുഗ്രഹം കൂടിയാണ്.
0: നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാം. Let's be shockingly yours.

കഥയ്ക്കും സംഭാഷണത്തിനും മുറുക്കമുണ്ടെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നത് നല്ല കൈയടക്കമുള്ള സംവിധായകനാണെങ്കിൽ ശരാശരി നടന് പോലും വെള്ളിത്തിരയിൽ തിളങ്ങാനാവും. മോഹൻലാലിനെ പോലെ പ്രതിജ്ഞാബദ്ധതയുമുള്ള താരമായാലോ പറയാനുമില്ല. സി വി ശ്രീരാമന്റെ വാസ്തുഹാര എന്ന ഉജ്ജ്വലമായ കഥ ജി അരവിന്ദൻ സിനിമയാക്കിയപ്പോൾ അതൊരു ദൃശ്യകാവ്യമായി മാറി. അതിൽ വേണു എന്ന നായക കഥാപാത്രമായി വരുന്ന ലാൽ നാട്ടിൽ പോയി മടങ്ങിയെത്തിയതിനു ശേഷം തന്റെ അമ്മായിയായ ആരതിപ്പണിക്കരെയും അവരുടെ മകളെയും കാണുന്ന രംഗം, വികാര വിക്ഷുബ്ധം അടക്കി നിർത്താൻ പാടുപെടുന്ന അവരുടെ കണ്ണുനീരിനു മുന്നിൽ നിനായി തീരുന്ന വേണുവിന്റെ നിസ്സഹായതയെ മിതത്വം വിടാതെ ആർദ്രതാനിർഭരമായി മോഹൻലാൽ ആവിഷ്കരിക്കുന്നു. തന്നെ യാത്രയയക്കാൻ തുറമുഖത്തു വരുന്ന അമ്മായിയെയും അവരുടെ മകൾ ദമയന്തിയെയും പിരിയുന്ന രംഗവും അത്യന്തം ഹൃദയസ്പർശിയാക്കി മാറ്റാൻ ലാലിന് സാധിക്കുന്നു. അതിവൈകാരികതയെയും നാടകീയതയെയും ഒരു കൈപ്പാടകലെ നിർത്തിക്കൊണ്ട് എം ടിയുടെ സർഗാത്മ സൃഷ്ടിയായ അമൃതംഗമയത്തിന്റെ സമഗ്ര സൗന്ദര്യത്തോടെ ചലച്ചിത്രമായി പുനഃസൃഷ്ടിക്കാൻ സംവിധായകനായ ഹരിഹരന് കഴിഞ്ഞതിനൊരു കാരണം അതിലെ നായക കഥാപാത്രമായി അത്യന്തം വിളങ്ങുന്ന മോഹൻലാലിന്റെ ഭാവസാന്നിധ്യമാണ്. പാപബോധവും പശ്ചാത്താപവും കൊണ്ട് വെന്തുനീറുന്ന ഡോക്ടർ ഹരിദാസിന്റെ അവസ്ഥാഭേദങ്ങൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ നടനിൽ പ്രതിഫലിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ കാലപ്പകർച്ചകൾ ജീവസുറ്റതാകുമ്പോൾ മോഹൻലാൽ തീരെ ചെറുപ്പം.

എം ടിയുടെ തന്നെ കഥയ്ക്ക് ഭരതൻ ചലച്ചിത്ര ഭാഷ്യം കൊടുത്ത് പ്രൗഢഗംഭീരമാക്കിയ താഴ്വാരത്തിലെ ബാലനും മോഹൻലാലിന്റെ എണ്ണം പറഞ്ഞ നായകരിലൊരാൾ. അതിപരിചിതമായ ഒരു ഇതിവൃത്തം പരിചരണ പ്രഭാവം കൊണ്ട് അസാധാരണമായൊരു ദൃശ്യവിരുന്നായി മാറുന്നതാണ് ഈ സിനിമയുടെ മഹിമ. തീയും പുകയും പൊട്ടിത്തെറിയും ഇല്ലാതെ സ്വാഭാവികഗതിയിൽ പ്രതികാരാസക്തി സഫലമാക്കി മടങ്ങുന്ന ബാലനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന കൊച്ചുട്ടിക്കൊപ്പം പശ്ചാത്താപ വിവശനായ നാണുവേട്ടനൊപ്പം പ്രേക്ഷകരായ നമ്മുടെ മനസ്സും പിങ്ങിപ്പോവും. ആ ചിത്രത്തിലെ ഓരോ ഫ്രെയിമും അതിമനോഹരം. സംഘടനത്തിൻ്റെ അന്തരീക്ഷം ത്രസിച്ചു നിൽക്കുമ്പോഴും നിതാന്ത ശ്രദ്ധയോടെ സമാധാനത്തോടെ താഴ്വാരം കണ്ടനുഭവിക്കാൻ മോഹൻലാലും പ്രതിനായകനായ രാഘവനും നമ്മളെ നിർബന്ധിക്കുന്നു.

ലോഹിതദാസ് സിബിമലയിൽ ടീമിന്റെ ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൾ, കമലദളം, ഭരതം എന്നീ സിനിമകളിലാണ് മോഹൻലാലിന്റെ ഭാവാഭിനയം സാന്ദ്രമായി മാറിയത്. കിരീടത്തിലും ചെങ്കോലിലും തിലകനോടൊപ്പമുള്ള ഷോട്ടുകളിൽ ലാൽ വൈകാരികതയുടെ അസുലഭമായ ചില തലങ്ങളിലേക്ക് കരച്ചിലിന് സന്നദ്ധരായ തന്റെ ഒട്ടേറെ പ്രേക്ഷകരെ നയിച്ചു. ഇടത്തരം മലയാളിയുടെ നിത്യജീവിത വൃത്തികളുമായി, മനസംഘർഷങ്ങളുമായി, പ്രസാദ നിമിഷങ്ങളുമായി, നർമ്മസല്ലാപങ്ങളുമായി അങ്ങേയറ്റം ചേർന്നു നിൽക്കാൻ ബദ്ധശ്രദ്ധരായ തിലകനും ലാലുമായുള്ള നാട്യരസതന്ത്രം മോഹൻലാലുമൊത്തുള്ള അഭിനയ മുഹൂർത്തങ്ങളിലാണ് താൻ അധികമധികം തെളിയുന്നതെന്ന് തിലകൻ പല അഭിമുഖ സംഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.

0: കൈയെടുക്കടാ.
1: ഗുണ്ടയാണോ?
2: ഔസേപ്പ് കൈ വെച്ചതല്ല, ഇട്ടതാ.
1: ഇടിക്കോ?
3: അപ്പൊ തുടങ്ങാല്ലേ.
4: അപ്പൊ എങ്ങനെയാ കിടത്തം? ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണോ അതോ ഗ്രൂപ്പ് ആയിട്ടാണോ?
5: ചാജിയൻ കരുണിന്റെ സംവിധാനത്തിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ വാനപ്രസ്ഥം, കഥകളിയുടെ മേലങ്കിയും സക്കീർ ഹുസൈന്റെ തബലവാദന പ്രഭയും, ഇതിലെ നായകനായ കുഞ്ഞിക്കുട്ടന്റെ ആത്മനിന്ദയും കുറ്റബോധവും സങ്കടവും പ്രതിസന്ധിയും അങ്ങേയറ്റം ആർജവത്തോടെ മോഹൻലാൽ ആവിഷ്കരിക്കുന്നുണ്ട്. പല പല കഥകളി വേഷങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്.

പ്രിയദർശന്റെയും സത്യനന്ദിക്കാടിന്റെയും സംവിധാനത്തിൽ ഒരുങ്ങിയ ജനപ്രിയ ചിത്രങ്ങളിലാണ് ലാലിന്റെ രസനീയമായ ഭാവപകർച്ചകൾ. ശ്രീനിവാസനോടൊപ്പമുള്ള ഏതു ചിത്രത്തിലും ലാൽ പൂത്തുലഞ്ഞു. ഫലിതത്തിന്റെ മന്ദഹാസമായും ഹാസ്യത്തിന്റെ ചിരിയായും അവരിരുവരും സമസ്ത രംഗങ്ങളെയും ഉല്ലാസഭരിതമാക്കി. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സന്മനസ്സുള്ളവർക്ക് സമാധാനവും നാടോടിക്കാറ്റും പട്ടണപ്രവേശവും തേന്മാവിൻ കൊമ്പത്തും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. നെടുമുടിയും ജഗതിയും ഇന്നസെന്റും ഒടുവിലും മാമുക്കോയയും ഒക്കെ പങ്കാളികളായപ്പോഴും ഹാസ്യവിലാസത്തിൽ ലാൽ ഫുൾ ഫോമിലായി.

0: കൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂറുത്തൻ തെയ്യന്താറു. ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയില് നിലയില്ല, അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയേറ്റം വരെ അയ്യയ്യ.
1: തലയിവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ,
0: മടികൊടുത്തടിക്കുന്നൊരുമ്പിടുന്നറങ്ങല്ലടാ.
2: ഒരുകൈ കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അണയാം വാടാ തുയമടിയാം.
0: ഭഗവതി അടിയനിൽ അടിപോടി നിത്തിരി കറിയണമേ.
3: പണമേ

ഗുണത പറയാതെ കണിച്ചും കണിയും തകിടം അറിയും പൂഹേ മുറ പറയാൻ തുറ പറയാൻ കഴിയനുമുണ്ട് പൊങ്ങറ്റം അടി പറയാൻ അവയുടെ മറയൊരു ചക്കത്തര ഒരു ജഗവ മനസ്സിലുവേ മടിയിലുവേ യമതടിയ മലമടിയ തടിയ മടയ ഇടിയ പൊടിയ മറുതേ ചെറുതേ

പിൽക്കാലം നായകൻ അതിമാനുഷ്യനായി അവതരിച്ച് പ്രതിയോഗികളെ നിഷ്പ്രയാസം നിലംപരിശാക്കുന്ന അസംഖ്യം സിനിമകൾ ലാലിൻ്റെതായി തിയേറ്ററുകളിൽ ജ്വലിച്ചു. അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം കാണെക്കാണെ പെരുകി. മോഹൻലാൽ ഒരു കൾട്ടായി മാറി. ഇതിനിടയിൽ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം വൻ ഹിറ്റായി മാറി. അതിലെ നായകനായ മംഗലശ്ശേരി നീലകണ്ഠനെ സാമാന്യജനം സമൂലം ആശ്ലേഷിച്ചു, ആഘോഷിച്ചു. ദുർവൃത്തനായി വിരാജിച്ചു പോന്ന നീലകണ്ഠൻ പിന്നീട് നന്മമരമായി പരിണമിക്കുന്നതിൽ ഉൾച്ചേർന്ന നിറപ്പകിട്ടാർന്ന സംഭവങ്ങളെ മോഹൻലാൽ അവിസ്മരണീയമാക്കുന്നത് കണ്ട് ജനം ഹർഷപുളകിതരായി. അന്യായങ്ങൾക്കും അക്രമങ്ങൾക്കും കുത്തഴിഞ്ഞ ജീവിതത്തിനും മടിക്കാത്തവനെങ്കിലും ആർദ്രചിത്തനും കലാസ്നേഹിയും വിശാല ഹൃദയനുമായ നായകൻ എന്ന സങ്കീർണ സങ്കല്പത്തെ ലാൽ അസാധാരണമായ ലാഘവത്തോടെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവരെ വല്ലാതെ ആവേശഭരിതരാക്കി. ഇതിൻ്റെ രണ്ടാം ഭാഗമായി രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത രാവണപ്രഭുവിൽ അതിവൈകാരികവും സംഘർഷഭരിതവുമായ രംഗങ്ങൾ ലാൽ അവതരിപ്പിച്ചു. നീലകണ്ഠനായും മകൻ കാർത്തികേയനായും ലാൽ കസറി. ജനപ്രിയ നായകൻ്റെ കസേരയിൽ ലാൽ ഉറച്ചു.

നടൻ ഗായകനാവേണ്ടതില്ലെങ്കിലും മനസ്സിൽ സംഗീതമുണ്ടെങ്കിൽ അയാളുടെ ഓരോ അനക്കത്തിലും അംഗവിക്ഷേപങ്ങളിലും ശ്രുതിയും ലയവും സന്നിഹിതമാവും. മോഹൻലാലിന് സംഗീതത്തിലും താളത്തിലും സാമാന്യമായ അഭിരുചിയുണ്ടെന്ന് തെളിയിക്കുന്ന രംഗങ്ങൾ ഒട്ടേറെയുണ്ട് അദ്ദേഹം നായകനായ ഒട്ടുമിക്ക സിനിമകളിലും. ചില ചില ഗാനങ്ങളുടെ വരികളും അവയുടെ സംഗീതവും ലാലിൻ്റെ ശരീരഭാഷയ്ക്കും ചലനങ്ങൾക്കും തീർത്തും അനുയോജ്യമായി തോന്നും. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന താളവട്ടത്തിലെ ഗാനരംഗം ഒന്ന് ഓർത്തു നോക്കൂ. ചരണങ്ങളിൽ ഗാനവും ദൃശ്യവും അഭേദമായി തീരുന്നു. ഒരു വല്ലം പൊന്നും പൂവും എന്ന മിന്നാരത്തിലെ ഗാനരംഗം മറ്റൊരു ഉദാഹരണം. പാട്ടും ആട്ടവും തമ്മിലുള്ള അതിശയജനകമായ ഇഴയടുപ്പം, ലാൽ ശോഭന ദ്വന്ദ്വം ഒരുക്കുന്ന ദൃശ്യമാസ്മരികത, സമാനമായ എണ്ണമറ്റ ഗാന സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താനാവും.

കമലദളത്തിലും രാജശില്പിയിലും നൃത്തം ചെയ്യുന്ന മോഹൻലാൽ വാനപ്രസ്ഥത്തിൽ വേഷം കെട്ടി കളിക്കുന്നുമുണ്ട്. ദൃശ്യകലകളിലും തനിക്കൊരു കൈനോക്കാനാവുമെന്ന ആത്മവിശ്വാസം ലാലിനുണ്ട്. അതൊട്ടും അനുചിതമല്ല. ഒപ്പം പുലിമുരുകനായും ഒടിയനായും വെള്ളിത്തിരയിൽ കടന്നുവന്ന് നമ്മളെ വിഭ്രമിപ്പിക്കാനും മടിക്കില്ല. ശങ്കരാഭരണം എന്ന തെലുങ്ക് സിനിമയാണ് കർണാടക സംഗീതജ്ഞന്റെ കലാജീവിതവും വ്യക്തി ജീവിതവും പല തലങ്ങളിൽ അന്വയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയ വിശേഷത്തിന് ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ വലിയ അംഗീകാരം ലഭിക്കാൻ കാരണമായത്. 1990 ലോഹിതദാസും സിബി മലയിലും മോഹൻലാലും ചേർന്ന് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സംഗീതം അടക്കം ചെയ്ത ത്രില്ലർ തിയേറ്ററിലെത്തിച്ച് സാമാന്യ ജനത്തെ കയ്യിലെടുക്കുന്നത്. അതിന്റെ വിജയാഹ്ലാദ ലഹരിയിൽ തൊട്ടടുത്ത വർഷം അവരുടെ തന്നെ ഭാരതം അരങ്ങേറുന്നു. കൈതപ്രവും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ അതിന്റെ റീച്ച് ക്രമാതീതമായി കൂട്ടി. യശ്ദാസിന്റെ രാഗസുധാരസത്തിൽ മോഹൻലാലിന്റെ ജൈത്രയാത്ര.

ഭരതത്തിലെ പാട്ടുകളിൽ മോഹൻലാൽ വളരെയധികമാണ്. എന്നാൽ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ പ്രമദവനം, കോപിക വസന്തം എന്നീ ഗാനങ്ങളിൽ ലാലിന്റെ തന്മയീ ഭാവത്തിന് എന്തൊരു പാകത. എം ജി ശ്രീകുമാർ ശബ്ദം നൽകിയ പാട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാലിന് സ്വാഭാവികതയേറും എന്ന് പറയുന്നവരുമുണ്ട്. ഒട്ടേറെ മനോഭാവങ്ങളിൽ, ഈണങ്ങളിൽ, ലയതരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു മോഹൻലാൽ.

0: എത്ര അനായാസമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം കർമ്മനിരതനാവുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിലോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ശിക്ഷണം നടത്താതെ, മെത്തേഡ് ആക്ടിങ്ങിൻ്റെ നൂലാമാലകളിലൊന്നും തലവെച്ചു കൊടുക്കാതെ, തന്നിലെ നൈസർഗികമായ നാട്യവാസനയെ കാലങ്ങളിലൂടെ അബോധപൂർവം സ്ഫുടം ചെയ്തെടുത്ത അനുപമമായ വ്യക്തിത്വവുമായി ലാൽ നിലകൊള്ളുന്നു. സ്വീകരണക്ഷമതയിൽ മോഹൻലാലിനോളം പോകുന്ന താരങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവം. ചലച്ചിത്ര താരം എന്ന നിലയിൽ അഭൂതപൂർവമായ അംഗീകാരം നേടിയതിനു ശേഷവും കാവാലം നാരായണ പണിക്കർ സംവിധാനം ചെയ്ത ഭാസ മഹാകവിയുടെ കർണഭാരം നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. സംസ്കൃത ഭാഷയിൽ സംസാരിക്കാനും മിനക്കെട്ടു.
1: കൊടുമുടികളെ കൊമ്പുകുത്തിക്കാൻ മനസ്സിന് കഴിയണം.
0: ക്ഷമയും ശ്രദ്ധയും സിദ്ധിയും പ്രയത്നവും ഉത്കർഷേച്ഛയും നിശ്ചയദാർഢ്യവും പ്രസാദവും സമന്വയിച്ച ഈ നാട്യകലാവല്ലഭൻ, മലയാള ചലച്ചിത്ര നപസിലെ ധ്രുവ നക്ഷത്രം, സഹവർത്തികളുടെ അഭിമാനം, ഇളം തലമുറകളുടെ മാർഗദർശി. നേരം നമുക്ക് അദ്ദേഹത്തിന് 1000 ജന്മദിനാശംസകൾ.
2: എന്റെ കുട്ടനാണ്, എന്റെ ലാലുണ്ണൻ, എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. സർവേശ്വരൻ ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കണേന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
3: ഇത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തുടക്കത്തിൽ അതുപോലെ കുറച്ചൊരു വാചകമുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം.

0: ஸ்பிரிச்சுவல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர்
1: கல்யாணம் என்கேஜ்மெண்ட் ஃபங்க்ஷன் ஏதுமாவட்டே பார்ட்டி வெയർ നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ് സെക്കൻഡ് ഫ്ലോർ ലിങ്ക് സ്മാൾ മട്ടന്നൂർ.
0: ഫോൺ 7999447-6836
1: 9447-371-836
0: 8078-502-836

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: എല്ലാപ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ കീരികളെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ഈ കീരിയും പാമ്പും പോലെ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാ. അപ്പോഴൊക്കെ നമ്മൾ ആജന്മ ശത്രുക്കളായിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ള ഒരു ശത്രുതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുക. സത്യത്തിൽ കീരിയും പാമ്പും തമ്മിൽ അങ്ങനെയുള്ള ഒരു ശത്രുതയൊന്നുമില്ല. ഒരേ പ്രദേശത്ത് ഒരേ ഇരകൾക്ക് വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുന്ന രണ്ട് ഇരപിടിയന്മാർ നേരിൽ കണ്ടാലുണ്ടാകുന്ന, മുഖാമുഖം എത്തിയാലുണ്ടാകുന്ന ആക്രമണമാണ് അവർ തമ്മിൽ നടത്തുന്നത്. അല്ലാതെ പകവെച്ച് കീരി ആക്രമിക്കുന്ന ഒരു മൂർഖൻ പാമ്പില്ല, അതേപോലെ തന്നെ മൂർഖൻ പാമ്പിനോട് പ്രത്യേക പകയുള്ള ഒരു കീരിയുമില്ല. ഇനി ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. ചെറിയ കീരിയാണെങ്കിൽ പാമ്പ് അതിന് തിന്നും, വലിയ പാമ്പാണെങ്കിലും ചിലപ്പോൾ കീരി അതിന് തിന്നും. അപ്പം അവരുടെ ഭക്ഷണവും കൂടിയാണ് പരസ്പരം രണ്ടുപേരും. ഒരു മൂർഖൻ പാമ്പിന് കീരിയുടെ മുകളിൽ എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാകുമല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. കീരിയും പാമ്പും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ അധികവും ഭൂരിപക്ഷം സമയവും വിജയിക്കുക കീരികളാണ്. അതിന് കാരണമായിട്ടുള്ള പല ഘടകങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് കീരികൾക്ക് പ്രകൃതിയെ തന്നെ പരിണാമപരമായിട്ട് ആർജിച്ച ചില പ്രതിരോധങ്ങൾ ചിലതരം പാമ്പുകളുടെ വിഷങ്ങളോടുണ്ട്. അതിൽ പ്രധാനമായിട്ട് മൂർഖൻ പാമ്പിനെ പോലുള്ള പാമ്പുകളുടെ വിഷത്തിലുള്ള ആൽഫ ന്യൂറോടോക്സിൻ എന്ന് പറയുന്ന വിനത്തെ നിർവീര്യമാക്കാൻ വേണ്ടി സഹായിക്കുന്നത് കീരിയുടെ ശരീരത്തിൽ അസ്റ്റൈൽകോളിൻ റിസപ്റ്റേഴ്സ് പരിണാമപരമായിട്ട് അതിൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബോണ്ട് ചെയ്ത് ഈ വിഷം നിർവീര്യമായി പോകും. ചെറിയ അളവിലുള്ള ഒരു പാമ്പുകടിയൊന്നും കീരിയെ സംബന്ധിച്ചിടത്തോളം അതിന് മരണകാരണമാകണമെന്ന് എന്നില്ല. അതേസമയം നല്ല കൂടിയ അളവിൽ വിഷം രക്തത്തിൽ കയറുകയാണെങ്കിൽ കീരി ചത്തുപോവുകയും ചെയ്യും. പിന്നെ ഒന്നുള്ളത്, ഇവയുടെ ശരീരത്തിൽ നിറയെ രോമങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഈ രോമങ്ങൾ വിതിർത്ത് നിൽക്കുമ്പോഴൊക്കെ ഇതിൻ്റെ വലിപ്പത്തെ പറ്റിയിട്ടുള്ള ആശയക്കുഴപ്പം പാമ്പിനുണ്ടാവും. കൂടാതെ ഈ രോമം കവചമുള്ളതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ കൊത്തേൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കൊത്തേറ്റാലും അത് ഇതിൻ്റെ പൂർണ്ണ തോതിൽ വിഷം ഉള്ളിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിൽ പല്ലുകൾ തറച്ച് കയറാനുള്ള ഒരു സാധ്യതയും കുറവാണ്. തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ഒരു തൊലി, മുകൾ തൊലി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പാമ്പിൻ്റെ കൊത്തേറ്റാലും ഉള്ളിലുള്ള രക്തചംക്രമണ വ്യവസ്ഥയിലേക്കൊക്കെ വിഷം എത്താനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവയുടെ കീരികളുടെ മെയ്വഴക്കം എന്നുള്ളത് തന്നെയാണ്. ഓതിരം കടകം പഠിച്ച കടത്തനാടൻ ഗുരുക്കളെ പോലെയാണ് ഇവരുടെ പൂര് എന്ന് പറയാം വേണമെങ്കിൽ. അതായത് ഉയർന്ന് ചാടി മിന്നൽ വേഗത്തിൽ മറിഞ്ഞു വീണ് ഒക്കെ ചുറുചുറുക്കോടെ പൊരുതാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. അതേസമയം പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ശരീരത്തിനില്ല. വളരെ നീളമുള്ള ഒരു ശരീരമാണ് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ എവിടെ വേണമെങ്കിലും കടികിട്ടാം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കീരിയുടെ പല്ലുകളും അതേപോലെ തന്നെ വളരെ ഷാർപ്പാണ്, കടിച്ച് മുറിച്ച് കളയും. അപ്പോൾ ഒറ്റച്ചാട്ടത്തിന് മിന്നൽ വേഗത്തിൽ ചാടി മൂർഖൻ പാമ്പിൻ്റെ ആയാലും തല കടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്യുക. വല്ലപ്പോഴുമൊക്കെ മൂർഖൻ്റെ ഒരു കടുത്ത കടി ഇവർക്ക് കിട്ടിയെന്നിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കീരി ചത്തുപോവുകയും ചെയ്യും. പിന്നെ കീരിക്ക് പാമ്പിറച്ചിയോട് പ്രത്യേക മമതി ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇറച്ചി മോശമല്ലല്ലോ. അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന ഭക്ഷണം ഇത്തരത്തിലുള്ള മാംസാഹാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ കീരി അതിനെ ഭക്ഷണമാക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കരുതും പാമ്പിനെ വിഷമുള്ള പാമ്പുകൾ കഴിച്ചു കഴിഞ്ഞാൽ കീരി ചത്തുപോയില്ലെന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. വെനം എന്ന് പറയുന്ന വിഷം ഒരു തരം പ്രോട്ടീനാണ്. അത് രക്തചംക്രമണ വ്യവസ്ഥയിലോ നമ്മളെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലോ ഒക്കെ എത്തിയാൽ മാത്രമാണ് അതിൻ്റെ ഈ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം അത് ദഹിച്ച് ഭക്ഷണം പോലെ പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാമ്പുകളെ തിന്നുകയാണെങ്കിൽ വയറ്റിൽ മുറിവൊന്നും ഇല്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കീരികൾ അവർ രണ്ടുപേരും ഇവരുടെ റിസ്കിനെ പറ്റിയിട്ട്, പാമ്പുമായിട്ടുള്ള ഒരു പൊരുതുന്നതിൻ്റെ റിസ്കിനെ പറ്റിയിട്ട്, അതിലെ അപകടത്തെ പറ്റിയിട്ട് കീരികൾക്കും പാമ്പിനും പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിപ്പം കൂടിയ കീരിയോടാണെങ്കിൽ ചെറിയ പാമ്പുകൾ മത്സരിക്കാൻ നിൽക്കില്ല. അതേപോലെ തന്നെ വിഷമുള്ള പാമ്പുകൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ കീരികളൊന്നും അതിനോട് പൊരുതാനും നിൽക്കാറില്ല. കീരി കീരി കിണ്ണന്ത, കിണ്ണത്തിലിട്ട് കിലിക്കിത്ത, കല്ലും മുള്ളും നീക്കിത്ത, കല്ലായിപ്പാലം കടത്തിത്ത. ഇത് ചെറുപ്പകാലത്ത് പലരും പാടിയിട്ടുള്ള ഒരു കീരിപ്പാട്ടാണ്. ഈ കീരിപ്പാട്ടിലൊക്കെ കീരി വളരെ സൗഹൃദമുള്ള ഒരു സഹായിയായിട്ടുള്ള സുഹൃത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും പണ്ടൊക്കെ കീരികളോട് ഇക്കാലത്തുള്ള പോലെയുള്ള ഒരു പകയോ ദേഷ്യമോ ഒരു ഭയമോ ഒന്നും സാധാരണ പണ്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് പല വീടുകളിലും പണ്ട് ഇവയെ കീരികളെ പെറ്റായിട്ട് വളർത്തിയിരുന്നു. കുട്ടികളുടെ കൂടെയൊക്കെ കീരികൾ കളിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ട്രിക്കുകളൊക്കെ അതിന് പഠിപ്പിച്ചിട്ട് പിൻകാലിൽ കുത്തി നിൽക്കുക, ചാടി മറിയുക ഒക്കെ കീരികൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എങ്കിലും പഴയ പഴയകാലത്ത് കീരി ഇറച്ചിക്ക് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് നമ്മുടെ കീരികളെ ആൾക്കാർ പിടിച്ചിരുന്നു, കെണിവെച്ചൊക്കെ പിടിച്ചിരുന്നു. അതുപോലെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന നാടോടികളും തമിഴ്നാട്ടിൽ നിന്നുള്ള പാമ്പ് പിടുത്തക്കാരും ഒക്കെ ഈ കീരികളെയും കൂടി കൂടെ പിടിച്ചുകൊണ്ടുവരുന്നു. ഇവരെന്തിനാണ് പിടിച്ചു കൊണ്ടുപോകുന്നതെന്ന് അന്ന് പലപ്പോഴും നമുക്കറിയില്ലായിരുന്നു. പലപ്പോഴും കരുതിയിരുന്നത് ഇതിൻ്റെ ഇറച്ചിക്ക് വേണ്ടി ആയിരിക്കുന്ന, സത്യത്തിൽ അതിനു വേണ്ടി മാത്രമല്ലായിരുന്നു കീരികളെ അന്നൊക്കെ പിടിച്ചിരുന്നത്. ഈ അതിലേറ്റവും പ്രധാനപ്പെട്ട കീരി ഇറച്ചിയിലും പ്രധാനപ്പെട്ട ഒരു സാധനം കീരിയിലുണ്ട്, കീരിയുടെ രോമമാണത്. ഒരു ഇടക്കാലത്ത് 2010 ശേഷമുള്ള ഒരു കാലത്ത് വളരെ കുറവായിരുന്നു കീരികളെ നമ്മൾ ചുറ്റും കാണുന്നതിന്. അതിനുള്ള പല കാരണങ്ങളുണ്ടെങ്കിലും ഈ ഇത്തരത്തിലുള്ള കീരി വേട്ട അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു എന്ന് മനസ്സിലാകുന്നത് 2019 നടത്തിയ ഒരു വ്യാപകമായിട്ടുള്ള റെയ്ഡാണ്. അന്ന് UPയിലെ ഷെർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം, ഈ പെയിൻ ബ്രഷുകളുടെ തലസ്ഥാനം എന്നാണ്, ലോകത്തിലെ തന്നെ പെയിൻ ബ്രഷുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഷെർക്കോട്ട്. വന്യജീവി കുറ്റകൃത്യ നിയന്ത്രണ ബ്യൂറോയും അതേപോലെ നിരവധി ഗവൺമെന്റ് ഓഫീഷ്യൽസും ഒക്കെ കൂടിയിട്ട് നടത്തിയ വ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു UPയിൽ അന്ന് നടത്തി. അന്ന് അവിടെ നിന്ന് പിടിച്ചത് 26,000 പെയിൻ ബ്രഷുകളായിരുന്നു, കൂടെ 100 കിലോയോളം കീരിയുടെ രോമവും. 100 കിലോ കീരിയുടെ രോമം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കീരികളെ കൊന്നിട്ടാണ് ശേഖരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതുവരെ ഇത്തരത്തിലുള്ള രോമം പിടിച്ചെടുക്കലൊന്നും അത്ര വലിയ കാര്യമാക്കിയിട്ട് പരിഗണിച്ചിരുന്നില്ല. പക്ഷെ അതിന് ശേഷമാണ് മനസ്സിലായത് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള കീരി രോമത്തിന് വേണ്ടി കീരികളെ കൊല്ലുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്ന ആ കാലത്താണ്. അതിനുശേഷം 1972 നിയമം കർശനമാക്കുകയും കീരിയെ കൊല്ലുകയോ കീരിയുടെ രോമം കയ്യിൽ വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം തടവ് ലഭിക്കുന്ന വിധത്തിൽ ശിക്ഷ കർശനമായിട്ട് നടപ്പാക്കാനും തുടങ്ങി. അവൻ വെറും മംഗൂസാണ് എന്നുള്ളൊരു പ്രയോഗം നമ്മൾ സാധാരണയായിട്ട് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതൊരു വാക്കാണ് മംഗൂസ് എന്നുള്ളത്. എങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം. അവർ ഒന്നിനും കൊള്ളാതെ ഒരാൾ അല്ലെങ്കിൽ ഒരു മംഗൂസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അർത്ഥമാണ് മംഗൂസിന് വരിക. സത്യത്തിൽ മംഗൂസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ കീരിക്ക് മംഗൂസ് എന്നാണല്ലോ പേര്. മുങ്കസ് എന്ന് പറയുന്ന ഒരു മറാഠി വാക്കിൽ നിന്നാണ് ആ പേര് വന്നതെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ പല ഭാഷകളിലും ഹിന്ദിയിലും ഒക്കെ സമാനമായിട്ടുള്ള ഈ വാക്കുകൾ പിന്നീട് വന്നിട്ടുണ്ട്. നമുക്കറിയാം മീർക്കാറ്റുകൾ ഇവരുടെ തന്നെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം ജീവികളാണ് മീർക്കാറ്റുകൾ. നമ്മൾ ലൈഫ് ഓഫ് പൈയിലെ ദ്വീപിലേക്ക് റിച്ചാർഡ് പാർക്കർ എത്തുന്നുണ്ട് കടുവയായിട്ട്. അവിടെ നമ്മൾ 1000 മീർക്കാറ്റുകൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൃശ്യം ഉണ്ടല്ലോ. ഈ മീർക്കാറ്റുകൾക്ക് മീർക്കാറ്റുകൾ എന്ന് പേര് വന്നത് നമ്മുടെ മർക്കട് എന്ന് പറയുന്ന സംസ്കൃതം വാക്കോ ഹിന്ദി വാക്കിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ ചില ആൾക്കാരെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി ആളൊരു കീരിയാണ് എന്ന് പറയും. കീരി എന്ന് പറഞ്ഞാൽ ആൾ പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ തന്ത്രശാലിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കീരി പോയി ചെങ്കീരിയെ കൂട്ടിക്കൊണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നക്കാരൻ ഒരു ചെറിയ ഒരു പ്രശ്നക്കാരൻ പോയിട്ട് അതിലും വലിയ പ്രശ്നക്കാരനായ ആളെ കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ള ധ്വനിയാണ് പലപ്പോഴും ഉണ്ടാകാറ്. കീരിപ്പാറ, കീരിക്കുന്ന്, കീരിക്കാട് എന്നുള്ള പലതരത്തിലുള്ള സ്ഥലനാമങ്ങളിൽ കീരികൾ എപ്പോഴും വരുന്നുണ്ട്. നമുക്ക് കീരിക്കാടൻ ജോസിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മലയാള സിനിമയിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പേരാണല്ലോ കീരിക്കാടൻ ജോസ്. തെമ്മാടിയോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രശ്നക്കാരനോ ആയ ആൾക്കാർക്ക് പലപ്പോഴും ഈ ഒരു കീരി ചേർത്തുകൊണ്ടുള്ള ഒരു ഇരട്ടപ്പേര് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. കീരി എന്ന് പറയുന്നത് ഹെർപ്പിസ്റ്റിഡെ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെടുന്നതാണ്. ഇതിനെ ഹെർപ്പിസ്റ്റിനെ എന്നും മങ്കോട്ടിനെ എന്നും പറഞ്ഞ് രണ്ട് കുടുംബങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ മങ്കോട്ടിനെ കുടുംബത്തിലുള്ള കീരികളൊന്നും നമ്മുടെ നാട്ടിലില്ല. അല്ലാതെ ഹെർപ്പിസ്റ്റിനെ കുടുംബത്തിലെപ്പെട്ട ഉപകുടുംബത്തിൽപ്പെട്ട കീരികളാണ് നമ്മുടെ ഏഷ്യയിലൊക്കെ ഉള്ളത്. വിവിധ ജനുസുകളിലായിട്ട് ലോകത്തെങ്ങുമായിട്ട് 34 തരം കീരികളാണുള്ളത്. അതിൽ മങ്കോട്ടിനെ വിഭാഗത്തിൽപ്പെടുന്നത് 11 ഇനങ്ങളാണ്. അതുപോലെ 23 സ്പീഷീസുകളാണ് ഹെർപ്പിസ്റ്റിനെ വിഭാഗത്തിലുള്ളത്. ഹെർപ്പിസ്റ്റിനെ വിഭാഗത്തിൽപ്പെട്ട 6 ഇനം കീരികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 4 ഇനം നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഇന്ത്യൻ ഗ്രേ മംഗൂസ് അല്ലെങ്കിൽ ഏഷ്യൻ ഗ്രേ മംഗൂസ് എന്നൊക്കെ വിളിക്കുന്ന സാധാരണ നാടൻ കീരി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു ഇനമാണ്. ഉർവ എഡ്വാർഡ്സി എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഈ ഒരു കീരിയെ വളരെ സാധാരണമായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടുപറമ്പിലും ഒക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഈ കീരികളെ കാണുന്നുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നുമില്ല. പണ്ട് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴുള്ള എത്രയുണ്ട് എന്നുള്ളതിൻ്റെയും കണക്കില്ല. അപ്പോൾ പലർക്കും ഭയങ്കര പേടിയുള്ളൊരു ജീവിയാണല്ലോ പാമ്പുകൾ, അതിൽ വിഷപ്പാമ്പുകൾ, അതിൽ മൂർഖൻ പാമ്പിനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. നമ്മളെ സ്പെക്ടക്കിൾ കോബ്ര എന്ന് പറയുന്ന പത്തി വിടർത്തി അതിലെ ആ കണ്ണട ചിഹ്നമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭീകരനായിട്ടുള്ള പാമ്പിനോട് പടപൊരുതുന്ന അല്ലെങ്കിൽ പൊരുതി നിൽക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന കീരി സ്വാഭാവികമായിട്ട് ഒരു വീരപുരുഷൻ്റെ ഒരു വീരാരാധന അതിനോട് തോന്നുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എന്നല്ല എല്ലാ സ്ഥലങ്ങളിലും കീരികളോടൊരു പ്രത്യേക ആരാധന മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് പഞ്ചതന്ത്ര കഥകളിലും പഴയ നാടോടി കഥകളിലും ഒക്കെ കീരി ഒരു കഥാപാത്രമായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ വളരെ കേട്ട് പരിചയമുള്ള എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരുവിധ എല്ലാവരും കേട്ട ഒരു കഥയായിരിക്കും വളർത്തുകീരിയുടെ ഒരു കഥ. ഒരു ഗ്രാമീണ സ്ത്രീയുടെ അവരുടെ വീട്ടിലെ ചെറിയ പായിൽ കടന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിനെ അവരെ പോറ്റ് കീരിയെ ഏൽപ്പിച്ച് അവർ വിറകെടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നു. അവർ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ വീട്ടിൻ്റെ പടിവാതിലിൻ്റെ അവിടെ ഈ കീരി രക്തമൊലിച്ച് നിൽക്കുന്നു. അതിൻ്റെ മുഖത്തും ഒക്കെ ചോരയുണ്ട്, ശരീരം മുഴുവൻ ചോരയാണുള്ളത്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഭയന്നുപോയി, തൻ്റെ കുഞ്ഞിനെ ഈ കീരി കൊന്ന് കളഞ്ഞു അല്ലെങ്കിൽ കടിച്ചു മുറിച്ചോ എന്നൊക്കെ ഭയന്ന് അവർ പെട്ടെന്നുള്ള വേവലാതിയിൽ അവരുടെ തലയിലുള്ള വലിയ വിറക് കെട്ടി ഈ കീരിയുടെ ദേഹത്തിട്ടുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ്. അകത്തോടിപ്പോയി നോക്കിയപ്പോൾ അവിടെ കാണുന്നത് പായിൽ ചിരിച്ച് കളിക്കുന്ന കുഞ്ഞിനെയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാമ്പ്, മൂർഖൻ പാമ്പ് ചത്തു കിടക്കുന്നുണ്ട്, കഷണങ്ങളായിട്ട് മുറിഞ്ഞ് ചത്തു കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഈ കീരി ഈ പാമ്പിനോട് പട പൊരുതുകയായിരുന്നു ഇത്രയും സമയം. അങ്ങനെയാണ് അതിൻ്റെ ശരീരത്തിൽ മുഴുവൻ ചോരയുണ്ടായിരുന്നത്. വാസ്തവം അറിയാതെ തൻ്റെ പ്രിയപ്പെട്ട കീരിയെ കൊന്ന ഒരു അമ്മയുടെ സങ്കടം നമ്മളിലേക്കൊക്കെ, ആ കഥ കേട്ടവരിലൊക്കെ എപ്പോഴും ഒരു സങ്കടമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും സത്യസന്ധനും നിഷ്കളങ്കനും സഹായിയുമായിട്ടുള്ള ഒരു ജീവിയായിട്ടുള്ള ഒരു ഇമേജാണ് പൊതുവെ എല്ലാവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ പല്ലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കീരിപ്പല്ല് എന്നൊക്കെ പറയുന്നത്. കുട്ടികളുടെയൊക്കെ കുഞ്ഞ് പൽപ്പല്ലുകൾ ഒക്കെ കീരിപ്പല്ല് പോലെ ഉണ്ടെന്ന് ചിലപ്പോൾ പറയും. അതുപോലെ ചെറുപ്പത്തിൽ ഈ നമ്മൾ മിഠായിയൊക്കെ തിന്ന് അല്ലെങ്കിൽ പൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകേണ്ട ഒരു സമയമാകുമ്പോൾ അതിന് പുഴുപ്പല്ല് എന്നൊക്കെ വിളിക്കുമല്ലോ. ആ പല്ലിനെയൊക്കെ ആരെങ്കിലും സഹായിച്ചോ അല്ലെങ്കിൽ സ്വന്തം തന്നെ ചെറിയ നൂലൊക്കെ കെട്ടി ഞൊട്ടി വലിച്ച് അല്ലെങ്കിൽ കണ്ണടച്ച് പിടിച്ച് മുറുകെ പിടിച്ച് വലിച്ചൊക്കെ ഊരി ആ പല്ലെടുക്കുകയും അപ്പോഴ് കാണുമ്പോഴുള്ള ഒരു കാഴ്ചയുണ്ട്, എൻ്റെ ഓർമ്മയുണ്ട്. അതായത് അതിൻ്റെ തലയൊക്കെ ഏകദേശം വെല്ല കഷ്ണം പോലെ ഉണ്ടാവും, കളറൊക്കെ മാറി ആയിട്ടുണ്ടാവും. അതിന് ഒരു പ്ലാവിലയിൽ പൊതിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം വീടിന് ചുറ്റും ഒരു കീരി മന്ത്രവും ചൊല്ലി വലം വെച്ച് തലവഴി വലിച്ച് പുറകിലോട്ട് ഓടിൻ്റെ മുകളിലേക്കൊക്കെ വീട്ടിൻ്റെ മുകളിലേക്കൊക്കെ വലിച്ചെറിയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കീരി മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല കീരിപ്പല്ലുകൾ കിട്ടുമെന്നായിരുന്നു കരുതിയിരുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന കീരി മന്ത്രം എന്ന് പറയുന്നത് കീരി കീരി പൊൻകീരി എൻ്റെ പല്ല് നീ എടുത്തോ നിൻ്റെ പല്ല് എനിക്കിതാ എന്നൊക്കെയുള്ള ഒരു മന്ത്രമൊക്കെ ആയിരുന്നു അന്ന് ചൊല്ലിയിരുന്നത്. അതുപോലെ ചിലരുടെ ഭക്ഷണശീലത്തെ പറ്റി പറയുമ്പോൾ പൊതുവെ പറയും തിരിച്ചു കടിക്കാതെ എന്തും ഞാൻ കഴിക്കുമെന്ന്, തിരിച്ച് കടിക്കുന്നതും ഞാൻ കഴിക്കും എന്നാണ് കീരി പറയുക. തേളും ഞണ്ടും പഴുതാരയും പുഴുക്കളും എലിയും പാമ്പും പെരിച്ചാഴിയും ഊന്തുകളും ഒക്കെ ഇവരുടെ ഭക്ഷണത്തിൽ പെട്ടതാണ്. മുട്ടകളോട് ഒരു പ്രത്യേക താല്പര്യമുള്ളവരാണ് പൊതുവെ കീരികൾ. അതുകൊണ്ട് തന്നെ പക്ഷികളുടെ മുട്ടകൾ മാത്രമല്ല പലതരത്തിലുള്ള ഉരഗങ്ങളുടെ മുട്ടകളൊക്കെ തപ്പി പിടിച്ച് അത് കഴിക്കാൻ അവർക്കറിയാം. എവിടെ പൊട്ടിച്ചാലാണ് അതിന് ഉടഞ്ഞു പോകാതെ ഉള്ളിലെ ഭാഗം മുഴുവൻ കുടിക്കാൻ പറ്റുമെന്ന് കീരിക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ മോൾ ഭാഗം മാത്രം നഖംകൊണ്ട് അടർത്തിയെടുത്തിട്ട് അവർ കുടിക്കും. ചില ചെറിയ കുട്ടി കീരികളാണെങ്കിൽ ഇത് പൊട്ടിക്കാൻ അറിയാതെ അവരുടെ കാലിൻ്റെ അടിയിലേക്ക് ഇത് എറിഞ്ഞിട്ട് ബോൾ എറിയുന്നത് പോലെ എറിഞ്ഞ് കല്ലിലേക്കൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അത് കുടിക്കുന്നതും കാണാം. ഇവർ സാധാരണ പക്ഷികളുടെ മാത്രമൊന്നുമല്ല മുതലകളെ പോലെയുള്ള വലിയ ഉരഗങ്ങളുടെയൊക്കെ മുട്ടയും മോഷ്ടിച്ചിട്ട് ഇവർ ഭക്ഷണമാക്കാറ്. ഇതുമാത്രമല്ല മിശ്രഭോജികളായ ഇവർ പഴങ്ങളും പലതരത്തിലുള്ള കായ്കളും വേരുകളും ഒക്കെ ഭക്ഷണമാക്കും. അതുകൊണ്ട് തന്നെ നിരവധി തരത്തിലുള്ള ഭക്ഷണ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അതിജീവനം അത്ര വലിയ പ്രശ്നമുള്ളതല്ല. നീലഗിരിയിൽ നടത്തിയ ഒരു പഠനമുള്ളത് അതൊരു 15 ഹെക്ടറോളം സ്ഥലമാണ് ഒരു കീരിയുടെ ഒരു ഹോം റേഞ്ച്, അതായത് ഇരതേടൽ സ്ഥലമായിട്ട് കണക്കാക്കുന്നത്. എങ്കിലും അങ്ങനെ കൃത്യമായിട്ടുള്ള ടെറിട്ടറികളോ അവിടെ ടെറിട്ടറി യുദ്ധങ്ങളോ ഒന്നും അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് ഇവർ പരസ്പര ആശയ വിനിമയം നടത്തുന്നത്. സാധാരണഗതിയിൽ ഇവർ ഒറ്റക്കാണ് സഞ്ചരിക്കുകയൊക്കെ ഇരതേടുന്നതും ഒക്കെ, അവരെ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ ഒക്കെ കാണുന്നത് ചില സീസണുകളിൽ മാത്രമാണ്. ശല്യക്കാരായിട്ടുള്ള എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൊല്ലുന്നതുകൊണ്ട് തന്നെ കർഷകരുടെ ഒരു മിത്രമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. നമ്മളിവിടെയുള്ള കീരി എന്ന് പറഞ്ഞ് നിർവാഹ അഡ്സി എന്ന് പറയുന്ന ഒരു ഇനമാണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും മ്യാൻമറിലും ഭൂട്ടാനിലും പാകിസ്ഥാനിലും സൗദി അറേബ്യയിലും ഒക്കെ ഉണ്ട്. ഇവരുടെ ഒരു പ്രത്യേക ഓറഞ്ച് ബ്രൗൺ നിറവും മങ്ങിയ ചാരനിറവും കലർന്ന ഒരു തരം രോമകവചമാണ് ഇവർക്കുള്ളത്. ഇതിൽ ഓരോ രോമവും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓരോ രോമത്തിലും ഇടവിട്ടിട്ടുള്ള മങ്ങിയ കറുപ്പും വെളുപ്പും ഉള്ള അടയാളങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യേക തരത്തിലുള്ള ഒരു നിറമുള്ളതായിട്ട് നമുക്ക് ഇവരുടെ രോമത്തിന് തോന്നുന്നത്. ഇത്തരത്തിൽ ഓരോ രോമത്തിലുമുള്ള ഡിസൈനിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ളതാണ് ഇവയുടെ വാലുകൾ, അതിൽ നിറയെ രോമങ്ങളും ഉണ്ടാവും. അഗ്രഭാഗത്തിൽ എത്തുമ്പോഴേക്ക് കൂർത്തു വരുന്ന വിധത്തിലായിരിക്കും വാലുകൾ. ഇവ സഞ്ചരിക്കുമ്പോഴൊക്കെ വാല് നിലത്ത് എഴയാതിരിക്കാൻ വേണ്ടിയിട്ട് വിലങ്ങനെ നിലത്തിന് തറക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. ഒരു പൂച്ചയുടെ വലിപ്പം ഇല്ലെങ്കിലും ഒരു 1.5 കിലോയോളം ഒക്കെ ഇവയുടെ ഭാരം ഉണ്ടാവും സാധാരണഗതിയിൽ. അതുകൂടാതെ ഒരു 36-45 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. ഇത്ര തന്നെ നീളം ഇതിൻ്റെ വാലിനും ഉണ്ടാവും. എങ്കിലും ആൺ കീരികൾക്കാണ് പെൺകീരികളെക്കാളും കൂടുതൽ വലിപ്പം ഉണ്ടാകുക. ഈ ഗ്രേ മംഗൂസിൻ്റെ നമ്മുടെ നാടൻ കീരികൾ എന്ന് പറയുന്ന കീരികളുടെ കാല് കുറുകിയതുമാണ്, ഇരുണ്ട നിറമുള്ളതുമാണ്. ഇവരുടെ ഇവരുടെ ഇണചേരൽ കാലത്ത് മാത്രമാണ് ഇവര് ജോഡിയായിട്ട് നമ്മൾ കാണുകയെന്ന് പറഞ്ഞില്ലേ. ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയാണ് ഇണചേരൽ കാലം. 60-65 ദിവസമാണ് ഒരു ഗർഭകാലം. 2 മുതൽ 4 വരെ കുഞ്ഞുങ്ങൾ പ്രസവിക്കും. 6 മാസത്തോളം ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ തന്നെയാണ് കാണുക. ഭക്ഷണം തേടാനും ഒക്കെ പോകുമ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും കൂട്ടമായിട്ടാണ് നമ്മൾ കാണുക. 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം വളർച്ച പൂർത്തിയാവുകയും അതിനുശേഷം അവ ഇണയടിയിട്ട് വേറെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പോവുകയും ചെയ്യും. ഈ നാട്ടുകീരികളുടെ ആയുസ് 7 വർഷമാണ് കണക്കാക്കുന്നത്. എങ്കിലും അവയെ ക്യാപ്റ്റിവിറ്റിയിൽ നമ്മൾ വളർത്തുകീരികളാക്കിയിട്ടൊക്കെ പരിപാലിച്ചത് 12 വർഷമൊക്കെ ജീവിച്ചതായിട്ട് കണക്കുകളുണ്ട്. ഈ ഗ്രേ മംഗൂസ്, ഏഷ്യൻ ഇന്ത്യൻ ഗ്രേ മംഗൂസ് കൂടാതെ 3 ഇനം കീരികൾ കൂടി കേരളത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്നും അത്ര വ്യാപകമായിട്ട് നമുക്ക് കാണാൻ കിട്ടാത്തവയാണ്. എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള റൊഡി മംഗൂസ് എന്ന് പറയുന്ന കീരികളാണ്. കുറച്ചുകൂടി വലിപ്പം കൂടിയ കീരിയാണ്. കൂടാതെ ഇതിൻ്റെ വാലിൻ്റെ പുറകുവശം നേരെ കുത്തനെ മുകളിലോട്ട് ആരോമാർക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ചൂണ്ടുന്നത് പോലെ പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു പ്രത്യേകത. റുഡി മംഗൂസ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇന്ത്യൻ ബ്രൗൺ മംഗൂസാണ്, തവിടം കീരികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് അങ്ങനെ വ്യാപകമായിട്ടില്ല, എങ്കിലും നമ്മുടെ പശ്ചിമഘട്ട വനപ്രദേശങ്ങളിലാണ് ഇവയെ കാണാറുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പേര് ഉള്ളത് ട്രൈബ് നെക്കഡ് മംഗൂസ് എന്ന് വിളിക്കുന്ന ചെങ്കീരിയാണ്. ഇവ കീരികളുടെ കൂട്ടത്തിൽ ചെങ്കീരി തന്നെയാണ്, കിടിലനാണ്. അവർ വലിപ്പം കൂടുതലുള്ളതാണ്. അത് വലിയ മുയലുകളെ പോലെയുള്ള ജീവികളെ വരെ വേട്ടയാടുന്ന ജീവികളും കൂടിയാണ്.
0: കീരികളെ കുറിച്ചാണ് ശാസ്ത്രവീഥിയിൽ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാവുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം. മുഖ്യമന്ത്രി VD സതീശൻ 105th, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132th, BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ 83rd.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യക്ക് ഏകദേശം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. സന്ദർശനവേളയിൽ സെമി കണ്ടക്ടർ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൌകര്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ 50-ലധികം ബഹുരാഷ്ട്ര കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും മുതിർന്ന പ്രതിനിധികളുമായും

ും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായും നിയമപാലയും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കും സൗന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൗന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ തേച്ചുപിടിപ്പിക്കാനോ ഒഴിക്കാനോ തളിക്കാനോ സ്പ്രേ ചെയ്യാനോ മാത്രമാണ് അനുമതിയെന്നും അധികൃതർ വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകൾ തോറും നടത്തുന്ന സർവേ, മൊബൈൽ സ്ക്രീനിംഗ്, കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ, അപകട സാധ്യതാ പ്രദേശങ്ങളിലെ കേന്ദ്രീകൃത ഡ്രൈവ് തുടങ്ങിയവയിലൂടെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ സജീവമായ രോഗം മുൻകൂട്ടി കണ്ടെത്താൻ രാജ്യത്തിന് കഴിഞ്ഞതായും അദ്ദേഹം വിശദീകരിച്ചു. ടിബിയും ശ്വാസകോശ രോഗങ്ങളും കണ്ടെത്തുന്നതിന് ഇന്ത്യ ആധുനിക പരിശോധനാ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും ജെ പി നദ്ദ അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയോളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇഞ്ചിങ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75th വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൗകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കോൺഗ്രസിൽ നിന്ന് 2 പേരടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ചെന്നൈയിലെ ലോക്ഭവനിൽ തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയമസഭയിൽ വിശ്വാസവോട്ട് വിജയിച്ച് ഭൂരിപക്ഷം തെളിയിച്ചതിന് പിന്നാലെയാണ് ടി വി കെ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വികസനം. പശ്ചിമബംഗാളിൽ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിൽ ഉണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ, കാസർകോട്, വയനാട് എന്നീ ജില്ലകളിലെ 2025 അധ്യയന വർഷം ചേർന്ന 17,343 വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൈമാറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യമിന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എം പി തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MPമാർ, MLAമാർ, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം

ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ആറളം ഓപ്പറേഷൻ ഗജമുക്തിയുടെ രണ്ടാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൌത്യം ഇന്നും തുടരുന്നു. പാർസലുകൾ അതിവേഗം എത്തിക്കുന്നതിന് കേരള പോസ്റ്റൽ സർക്കിളിൽ പുതുതായി ആരംഭിച്ച പിക് പോസ്റ്റ് എക്സ്പ്രസ് സേവനത്തിന് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഔപചാരികമായി തുടക്കം കുറിച്ചു. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാർസലുകൾ പിറ്റേ ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ വിൻഡോ ഡെലിവറിയായി ലഭിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. റെയിൽവേ സ്റ്റേഷൻ സമീപം സുഹൃദീന്ദ്ര കലാമന്ദിറിൽ രാവിലെ സംസ്ഥാന സമിതി നേതൃയോഗം ആധ്യാത്മിക ആചാര്യൻ AKP നായർ ഉദ്ഘാടനം ചെയ്യും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കേരള മാപ്പിളകലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനും നിരൂപകനുമായ MN കാരശ്ശേരിക്ക് നൽകും. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം May 23 ശനിയാഴ്ച കോഴിക്കോട്ട് ഡോക്ടർ MK മുനീർ സമ്മാനിക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം $40 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. അനിൽകുമാറും അജയനും പങ്കെടുക്കുന്നു. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

യജ്ഞഭൂമി. ഇനി കേൾക്കാം നാട്ടുവിശേഷം. എടയന്നൂർ മഞ്ഞക്കുന്ന് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിലെ നേർച്ച വെള്ളാട്ടം ഈ മാസം 23 നടക്കും. സർവീസ് സഹകരണ ബാങ്ക് സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-6 ക്ലാസുകളിൽ പുതുതായി ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. തലശ്ശേരി കുയ്യാലി വലിയ ചെറുക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 കുട്ടിച്ചാത്തൻ വെള്ളാട്ടം, തുടർന്ന് ഭഗവതി വെള്ളാട്ടം എന്നിവ നടക്കും. മണക്കടവ് സെന്റ് തോമസ് പള്ളിക്കു കീഴിലെ മുക്കട കപ്പേളപ്പള്ളിയിൽ V.Martin D. Porras നൊവേന തിരുനാൾ ഇന്ന് വൈകിട്ട് 4 ആരംഭിക്കും. ജപമാല, ആഘോഷമായ ദിവ്യബലി, നൊവേന, ലദീൻ എന്നിവയ്ക്ക് പള്ളിവികാരി ഫാദർ ജോൺ ചെമ്പാനിക്കൽ നേതൃത്വം നൽകും. നാളെയും മറ്റന്നാളും ദിവ്യകർമ്മങ്ങളുണ്ടാകും. സ്നേഹവിരുന്നോടെ തിരുനാൾ സമാപിക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ലോക ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആറളം ചിത്രശലഭ സങ്കേതത്തിൽ ഈ മാസം 23-24 തീയതികളിൽ കുട്ടികൾക്കായി പ്രത്യേക പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ആറളം ചിത്രശലഭ സങ്കേതവും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിൻ്റെയും നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത്. 10 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. പ്രകൃതിയെ അറിഞ്ഞും ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടും കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്തുകയാണ് ലക്ഷ്യം. ശലഭങ്ങളുടെ വിസ്മയലോകം നേരിട്ടറിയാനും കാടിൻ്റെ വന്യത അനുഭവിച്ചറിയാനും കുട്ടികൾക്ക് ഈ ക്യാമ്പിലൂടെ അവസരമൊരുങ്ങും. പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും നയിക്കുന്ന ക്ലാസുകൾ, ശലഭ നിരീക്ഷണം, കാട്ടുനടത്തം എന്നിവ ഉൾപ്പെടുന്നതാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9447529573 നമ്പർ ഒരിക്കൽ കൂടി 9447529573. കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ അഥവാ ആനഗേറ്റ് 25 തീയതി രാത്രി 11 വരെ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു.

0: വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ ആറ് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ FRAJA തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെയ്ക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75131 നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 360 രൂപ വർദ്ധിച്ച് 117280 രൂപയും ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ദേശഗാനങ്ങൾ ആരംഭിക്കുകയാണ്. സന്ദേശഗാനങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 9037008960. മെയ് 23 തീയതി നമ്മുടെ 22 വിവാഹ വാർഷികമാണ്. റേഡിയോ മലബാർ സന്ദേശഗാനത്തിൽ കൂടി ഒരു പാട്ട് വെച്ചു തരുമോ? സീതാരാമം എന്ന സിനിമയിലെ കണ്ണിൽ കണ്ണിൽ എന്ന ഗാനം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നെല്ലൂന്നിയിൽ നിന്നും വിജേഷും ലാലിയുമാണ്. വിജേഷിനും ലാലിക്കും അഡ്വാൻസ്ഡ് വെഡിങ് ആനിവേഴ്സറി. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം.

0: ஸ்பிரிச்சுவல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர் கல்யாணம் என்கேஜ்மெண்ட் ஃபங்க்ஷன் ஏதும் ஆவட்டே பார்ட்டி வெயர் നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക് എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ് സെക്കൻഡ് ഫ്ലോർ ലിങ്ക് സ്മാൾ മട്ടന്നൂർ ഫോൺ 7999447-6836 9447-371-836 8078-502-836
1: സന്ദേശ ഗാനത്തിലേക്ക് ആകാശ് നായട്ടുപാറ അയച്ച സന്ദേശമാണ് അടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് റേഡിയോ മലബാറിലേക്ക് എഴുതുന്നത്. അതിന് പ്രത്യേക കാരണവുമുണ്ട്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട തമ്മു എന്ന് വിളിക്കുന്ന അനുജത്തി തന്മയുടെ പിറന്നാളാണ്. എന്റെ ജീവന്റെ ജീവനായ അനിയത്തിക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് തുടങ്ങുന്ന ഉസ്താദ് എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം കേൾപ്പിച്ചു തരണം. ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് വേണ്ടി കൂടിയാവട്ടെ ഈ ഗാന സമ്മാനം. എന്റെ ഒപ്പം അച്ഛൻ പ്രകാശൻ, അമ്മ ജേഷ്മ എന്നിവരുമുണ്ട്. ജിഷ്മ പ്രകാശ് നായാട്ടുപറയുടെ മകൾ തന്മയമോൾക്ക് 1000 ജന്മദിനാശംസകൾ റേഡിയോ മലബാറിന്റെ വകയും അറിയിക്കുകയാണ്. അപ്പോ അനിയത്തിക്കുട്ടിക്ക് ഏട്ടൻകുട്ടിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള ഗാനമാണ് അടുത്തത്. ഒപ്പം ലാലേട്ടനും നേരുന്നുണ്ട് ആശംസകൾ. നമുക്ക് കേൾക്കാം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492 473630.
2: ഹൈ റേഡിയോ മലബാർ, ഞാൻ കൃഷ്ണൻ കാഞ്ഞിലേരി. 23-ാം തീയതി വിവാഹവാർഷികം ആഘോഷിക്കുന്ന വിജേഷ് നെല്ലൂന്നിക്കും ഭാര്യ ലാലിക്കും എന്റെയും മധുരവാണി ഗ്രൂപ്പിന്റെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് കാര്യസ്ഥൻ എന്ന സിനിമയിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്ന ഗാനം വെച്ചു തരണേ. തീർച്ചയായിട്ടും വെച്ചു തരാം കൃഷ്ണേട്ടാ. വീണ്ടും ഇതാ വിജേഷ് ചേട്ടന് ആശംസകൾ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: അടുത്ത സന്ദേശം ഒരു ശബ്ദ സന്ദേശമാണ്.
2: സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി.
3: ഈ ഗാനം വെച്ചു തരുമോ? ഇത് പരശ്ശിനി കലാകുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഞാൻ കാർത്തിക മാലൂർ. എന്നെ ഇഷ്ടമുള്ളവർ കാർത്തു, കാർത്തുമ്പി എന്നൊക്കെ വിളിക്കും. ഓക്കെ, എന്തായാലും ഞാൻ കാർത്തുമ്പി എന്ന് വിളിക്കാം. എനിക്ക് ആ പേരാണ് ഇഷ്ടപ്പെട്ടത്. കാർത്തുമ്പി തുടരുന്നു. കാണാൻ കൊതിച്ചു എന്ന സിനിമയിലെ യേശുദാസ് പാടിയ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, സ്വപ്നങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാൻ കുറച്ചാളെ കിട്ടി, അതിന്റെ പേരാണ് ശ്രവ്യധാര ഗ്രൂപ്പ്. ഇത്രയും പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ് അല്ലേ കാർത്തുമ്പി? അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം. അപ്പം കാർത്തുമ്പി ആവശ്യപ്പെട്ട ആ ഗാനം ശ്രവ്യധാര ഗ്രൂപ്പിലെല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചു തരുന്നു. കേട്ടോളൂ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: ഡിയർ റേഡിയോ മലബാർ, മെയ് 23 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മധുരവാണി അംഗമായ വിജേഷിനും പ്രിയ പത്നി ലാലിക്കും വേണ്ടി നീലമല പൂങ്കുയിലെ നീ കൂടെ പോരുന്നോ എന്ന പാട്ട് വെച്ചു തരുമോ? മധുരവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും കൂടിയാണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആശംസയോടെ സന്ദേശം അയച്ചിരിക്കുന്നത് ഉഷാ പ്രദീപ് ഇരിട്ടി വിളമന. അപ്പം വീണ്ടും വിജേഷേട്ടന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള പാട്ടിതാ കേട്ടോളൂ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഹായ് റേഡിയോ മലബാർ പ്രിയ സന്ദേശഗാനത്തിന് ഇന്ന് മെയ് 21 മലബാറിന്റെ പ്രിയ ശ്രോതാവ് ജിഷ്മ പ്രകാശ് നായാട്ടുപാറയുടെ മകളായ തന്മയയുടെ പിറന്നാളാണ്. അതുപോലെ മലയാളത്തിന്റെ നടന വിസ്മയം ലാലേട്ടന്റെ പിറന്നാൾ ദിനവുമാണ്. അതിനാൽ ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? അവർക്കൊരായിരം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റഡി, കൂടെ കെ പി ജാനകി പരിപ്പായി, ഗാനമഞ്ജരി ഗ്രൂപ്പ് അംഗങ്ങളും, കൂടെ റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്മയമോളുടെ ജന്മദിനമാണ്, നമ്മുടെ പ്രിയ നടൻ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ജന്മദിനമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സുജാത ഇച്ചി ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം നമുക്ക്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പ്രിയ സന്ദേശഗാനത്തിന് മെയ് 23 ഇരുപത്തിരണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മധുരവാണി കൂട്ടായ്മയിലെ പ്രിയ സുഹൃത്ത് വിജേഷ് നെല്ലൂന്നി, സഹധർമ്മിണി ലാലി എന്നിവർക്ക് ആശംസയർപ്പിച്ചുകൊണ്ട് ഒരു മെയ് മാസ പുലരിയിലെ ഇരുഹൃദയങ്ങൾ ഒന്നായി വീശി നവ്യസുഗന്ധങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ബാബു ആണിക്കേരിയാണ്. വിജേഷേട്ടാ, ലാലി ചേച്ചി, ഇതാ പാട്ട് കേട്ടോളൂ. അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നമസ്കാരം. റേഡിയോ മലബാർ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലെ എനിക്കാണു നീ നിനക്കാണു ഞാൻ എന്ന ഗാനം 23 27-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മുഹമ്മദ് വടക്കേ വാവന്നൂർ, സക്കീന ഇവർക്ക് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് കേൾപ്പിക്കുമോ എന്നാണ് സന്ദേശം വന്നിട്ടുള്ളത്. സ്നേഹപൂർവം ജേങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നുമാണ് സന്ദേശം അയച്ചത്. അപ്പൊ മുഹമ്മദ് ഏട്ട, സക്കീന ചേച്ചി, നമ്മുടെ റേഡിയോ മലബാറിന്റെ അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കുകയാണ്. പാട്ട് കൂടി കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് ബിജു കണ്ടങ്കുന്ന് അയച്ചതാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന പാട്ടാണ് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചത്. ഡെഡിക്കേഷൻ ചങ്ക് ചങ്ങായി അനീഷ് കോളവട്ടത്തിന് വേണ്ടിയാണ്. അപ്പൊ ചങ്ങ് ചങ്ങാതി കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടി ബിജു ഏട്ടാ നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജിഷ്മ പ്രകാശ് നായാട്ടുപാറയുടെ മകൾ തന്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദിനിയോപ്പോൾ എന്ന ചിത്രത്തിലെ ഇന്നല്ലോ പൂത്തിരുന്നാൾ മകം പിറന്നൊരു മങ്കയ്ക്ക് എന്ന ഗാനം ആശംസകൾ നേർന്നുകൊണ്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് KP പരിപ്പായിയാണ്. പാട്ട് കേട്ടോളൂ.

0: സത്യതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഹായ് റേഡിയോ മലബാർ, മെയ് 23 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വിജേഷ് നെല്ലുനിക്കും സഹധർമ്മിണിക്കും മെയ് 25 പിറന്നാൾ ദിനം ആഘോഷിക്കുന്ന മഹേഷിനും വേണ്ടി സന്ദേശഗാനത്തിലൂടെ നല്ലൊരു ഗാനമായ ഒരു കോടി മംഗളം വരമരുളി എന്ന ഗാനം വെച്ചു തരണേ. മധുരവാണി കൂട്ടായ്മയിലെ എല്ലാവർക്കും കൂടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആവശ്യപ്പെട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയാണ്. വിജേഷ് ഏട്ടൻ അഡ്വാൻസ്ഡ് വെഡിങ് ആനിവേഴ്സറി, മഹേഷ് ഏട്ടന് അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നേർന്നുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.

സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഇന്നത്തെ സന്ദേശഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശഗാനങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം. ഒരിക്കൽ കൂടി സന്ദേശം അയക്കേണ്ട നമ്പർ ഓർമ്മിപ്പിക്കുകയാണ്: 9037008960. നന്ദി, നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ിലെ സി പി എസ് സി വിദ്യാലയം ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, മട്ടന്നൂരിൽ താമസിക്കുന്ന വിമുക്ത ഭടനായ ശ്രീ വി ബാലകൃഷ്ണ മേനോന്റെ സൈനിക സേവനാനുഭവങ്ങൾ കഴിഞ്ഞ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നെഞ്ചിൽ ഇട നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം.

0: രാത്രിത്തെ വടാകാനിയാണ്. ഇത് ക്യാമ്പ് ഫയർ എന്ന് പറയും. ക്യാമ്പ് ഫയറിന്ന് പോകാൻ വേണ്ടി എല്ലാം പുറപ്പെട്ടു. അപ്പം പെട്ടെന്ന് ഓർഡർ വന്ന് ഈ മൈലങ്ങിൽ നിന്ന് തന്നെ രാത്രിയോട് രാത്രി ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഇവരെന്ത് ചെയ്ത് വടാകാനിൽ നിന്ന് കഴിക്കാണ്ട് നേരെ പോയി വ്യൂപ്പ് എടുത്തിട്ട് പോയി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കറിയില്ല മൈലൈനിൻ്റെ അവിടെ വെച്ചിരിക്കുന്നുള്ളത്, രാത്രിയല്ലേ, രാത്രിയെ നടക്കുള്ള സംഭവങ്ങൾ. പോയ ഇവിടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് മുകളിൽ വണ്ടി കയറി 12 പേരെ വിട്ട്
1: എക്സ്പ്ലോർ ചെയ്തു
0: എല്ലാം വേണ്ട. അതിൻ്റെ അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ നാട്ടിൽ ആൾക്കാർ എത്തിക്കാനൊക്കെ ബോഡിയെല്ലാം എത്തിക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ടു ഞങ്ങൾ. ഞാനൊക്കെ പോയിരുന്നു, ഞാൻ പൂനെക്ക് പോയിരുന്നു. ഈ ബോഡി എടുത്ത് ഞാൻ ഒരാളിത് പൂനെക്ക് പോയി ഇട്ട്. അപ്പോൾ നമുക്കെല്ലാം പേടിയല്ലേ, ഇത് അന്നേ സാർ ശവെല്ലാം കാണുന്നതല്ലേ, നല്ല പീസ് പീസല്ലേ, എല്ലാം പീസ് പീസല്ലേ. ഭാര്യ കെട്ടി പൊതിഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് അയച്ചു നമ്മൾ. അപ്പോൾ നമുക്കറിയാലോ ഞാൻ ആൾക്കാർ പോയി എന്നുള്ള വണ്ടിയിൽ ഇതുണ്ടാവും. പിന്നെ എഴുതി വയ്ക്കും മൈൻലൈനിൽ ഇത്ര പേര്, പിന്നെ അതിൻ്റെ ടെങ്കുമൈൻ ഇത്ര പേര്, പിന്നെ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടി ഇത്ര പേര് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ ആ സമയത്ത് ആ പേരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് എല്ലാ ഓരോ സ്ഥലത്ത് എത്തിച്ചതോടി. അതുപോലെ ഭയങ്കര സാധനമായിരുന്നു, അതെങ്കിലും ഭയങ്കര ചരിത്രമായിരുന്നതല്ല.
1: കാരണം സൈന്യത്തിൽ ചേർന്ന് അധികം താമസിയാതെയാണ് വലിയൊരു യുദ്ധത്തിൽ പങ്കെടുക്കുക.
0: വലിയൊരു യുദ്ധത്തിൽ
1: അതിനുശേഷം
0: അതിനുശേഷം പിന്നെ യുദ്ധത്തിൻ്റെ കാർഗിൽ ഉണ്ടായിരുന്നു. കാർഗിൽ ഇൻസ്ട്രക്ടറായിട്ട് 5 കൊല്ലം ഉണ്ടായിരുന്നു അവിടെ.
1: രാജ്യത്ത് എമർജൻസി ഉണ്ടാകുമ്പോഴും,
0: എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഉള്ളർലേക്കിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ജമ്മുവിൽ. അവിടെ ഭയങ്കര നദി നദിയല്ല കടൽ വരെ കിടക്കുന്ന നദി. അത് അവിടെ കംപ്ലീറ്റ് മിലിറ്റൻസാണ് വരുന്നത്. അതിൽ ഞാൻ വേറെ കൂട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, വേറെ മറാഠ റെജിമെന്റ്. മറാഠ റെജിമെന്റിൽ അപ്പം ഞാൻ സുബ്ദാറാണ്, 2 സ്റ്റാറാണ്. അപ്പം എന്നെയാണ് അയച്ചത് കമ്പനിന്ന്. 10 പേര് എഞ്ചിനീയർ, 10 പേര് ഇൻഫൻട്രിക്കാർ, ഡോഗ്ര പട്ടി മഹാരാഷ്ട്രൻ്റെ. അപ്പം അവർ പിന്നെ 3 ദിവസം പിന്നെ ഞാൻ അലർട്ടിലിരുന്നു. ഞങ്ങൾ ബോട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പിൽ പിന്നെ തോണിമാരുള്ളത് ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ട് ക്രിസ്തി എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അപ്പം അതിൽ പിന്നെ 3 ദിവസം പോവുക വരിക നദിയിൽ കരയ്ക്ക് പോവുക വരിക, ലോഡ് ചെയ്യുക, 2 വരിക അങ്ങോട്ടേക്ക് ക്യാമ്പിലേക്ക് വരിക. അങ്ങനെ 3-ാമത്തെ ദിവസം രാത്രി 1 മണിക്കുണ്ട് പറയുന്നത്, പെട്ടെന്ന് എഞ്ചിനീയർ റെഡി ആവണം, വണ്ടിയിൽ കയറി ലോഡായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. ഉള്ളറിലൊക്കെ നദിയിൽ അവിടെ കംപ്ലീറ്റ് അപ്പുറത്ത് കംപ്ലീറ്റ് മിലിറ്റൻസ് ആണ് അവർ അവിടെ താമസിക്കുന്നവരാണ്. അവർ പിന്നെ മീൻ പിടിക്കാനും നമ്മൾ ഇതെല്ലാം പിന്നെ സീക്രട്ടെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇന്നവരാണ്, അവരെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പോയിട്ട് പോയ ഇൻഫൻട്രി കംപ്ലീറ്റ് മടങ്ങി വന്നാണ്, വാപ്പസ് വന്നാണ്.
1: ശരി,
0: മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡോക്ടർ, ഒരു മേജർ ഗുൽവന്ത് സിംഗ്, അയാൾ ഭയങ്കര ശക്തി, ഭയങ്കര ഇതാണ്. അപ്പോൾ എന്നോട് എന്താ പറഞ്ഞറിയോ, നമ്മൾ പിന്നെ മരിക്കില്ല, ഭഗവാന്റെ മേലുണ്ട്, അതുകൊണ്ട് നമ്മൾ ഭഗവാൻ പ്രാർത്ഥിക്കുക, എന്നിട്ട് മുന്നോട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. എൻ്റെ ക്രിസ്തി ഫസ്റ്റിൽ അങ്ങ് പോയി. എൻ്റെ കൂട്ടത്തില് 6 ക്രിസ്തിക്കാരുണ്ട് ഇവര്. അപ്പൊ ഇൻഫൻട്രിക്കാരുണ്ട്. ഞാൻ ഫസ്റ്റ്, ഞാൻ ബോഡി ഗാർഡ് ഫസ്റ്റ്. ഞാൻ എൻ്റെ എന്റെ ജവാന്മാർ കംപ്ലീറ്റ് 10 പേര്
1: വിത്ത് ആംസ്
0: വിത്ത് ഫുൾ ആംസ് റെഡിയിൽ. അങ്ങനെ ബാക്കി വരുന്നതെല്ലാം ഇൻഫൻട്രീസ് ആണ്, ഈ ഡോഗ്രൈൻ്റെ ആൾക്കാർ. ഞാൻ ആകെപ്പെടും എന്ന് പറയുന്നുണ്ട്, അവർ വരുന്നുണ്ട് രാത്രിയല്ലേ സമയങ്ങൾ, എനിക്ക് വഴി അറിയുന്നില്ലല്ലോ എവിടെയാണ്. അപ്പം എന്നോട് ഫോണിൽ പിന്നെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, അവിടെ ഒരു മജീദ് ഉണ്ട്, അവിടെ പോയിട്ട് അവിടെ ആൾട്ടാവണമെന്ന് പറയും. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാവും, മജീദിന് ലൈറ്റ് ഉണ്ടോ, മേലെ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതാ കാണുന്ന ആ റെഡ് ലൈറ്റാണ് മജീദ്, അവിടെ പോയിട്ട് അവിടെ പോയി നിൽക്കണം, അവിടെ അവിടെ നിന്ന് ആൾട്ടായിട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ വന്ന് രാവിലെ 5:30 ഫയർ ചെയ്യാൻ തുടങ്ങി. അവർ ഷൂട്ട് ചെയ്തു, അവർ പറയുന്നു നമ്മളെ ഫയർ ചെയ്തു. ഫയർ ചെയ്തിട്ട് നമ്മളിത് 12 പേര് മരിച്ചു. ഇത് പക്ഷേ എൻ്റെ എഞ്ചിനീയറിൽ ഒരാൾക്ക് മാത്രമേ വെടി കിട്ടിയിട്ടുള്ളൂ.

0: വന്നത്. അങ്ങനെ പോയി ഒരു കരയ്ക്ക് വന്ന് നിന്നു. കരയ്ക്ക് വന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ഫുള്ള പട്ടാളം, ആ നദീന്റെ ചുറ്റും പട്ടാളം. ചുറ്റാളം എന്ന് വെച്ചാൽ ആ ലൈന്
1: പോകുന്ന
0: പട്ടാളം, നമ്മളെ പട്ടാളം, നമ്മളെ പട്ടാളം. അതെ, നമ്മൾക്ക് ബോഡി ഗാർഡായിട്ട്. അപ്പൊ ആർമി ഹെഡ് ക്വാർട്ടർ ഓർഡർ കൊടുത്താണ് ഇന്നിങ്ങനെ ഇത് നടക്കുന്നുണ്ട്, സ്കീം നടക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും എല്ലാ പട്ടാളവും ഇതാവണം എന്ന് പറഞ്ഞിട്ട്, സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്. എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്ക്, നിങ്ങൾ വണ്ടി നോക്കി ബോട്ട് ഇറക്കിയ സമയത്ത് അവിടെ ഫുൾ പട്ടാൾക്കാർ.
1: അപ്പൊ
0: സന്തോഷം, സന്തോഷമായി. അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അന്നൊന്നും രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു പള്ളീന്റെ ഒരു കൂടെയുണ്ട്, പിന്നെ പുല്ലെല്ലാം ഇടുന്ന പള്ളീന്റെ ആ പുല്ല് അവിടെ എല്ലാം കിടക്കുന്ന വന്നിട്ട് എനിക്ക് ആര് കിടക്കുന്ന അറിയില്ല. അവിടെ അപ്പം ഗിസ്റ്റ് തോണി അവിടെ കെട്ടി ഇട്ട് അപ്പുസൈൻമെന്റുകാരെല്ലാം നമ്മൾ സഹായിച്ചു. പിന്നെ മെഷീനെല്ലാം എടുത്തിട്ട് പുറത്ത് കൊണ്ടയ്ക്കാനും എല്ലാം വെച്ച്. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായി പോയില്ലേ, ഫയർ ചെയ്തല്ലേ. അങ്ങനെ എല്ലാവരും ഇതായി പോയി. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് പോയിട്ട് റെസ്റ്റ് എടുക്ക്, ബോട്ട് എടുത്തിട്ട് മേലെ കെട്ടി. മേലെ കെട്ടിട്ട് എന്ത് ചെയ്തെച്ചാൽ നിങ്ങളുടെ പറഞ്ഞ അന്ന് ഫുൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളന്ന് ഫുൾ റെസ്റ്റ്, അവിടെ കിടക്കുന്ന പുള്ളിയിലാണ് കിടക്കുന്നത്, വെറുതെ ഒന്നുമില്ലല്ല, വെറുതെ കൊണ്ടേ മാത്രം കൊണ്ടേ ഉള്ളൂ, പിന്നെ നിങ്ങളെ വസ്ത്രം മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അവിടെ പോയി കിടന്നു തുടങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ എൻ്റെ കിസ്റ്റി കാണുന്നില്ല, ബോട്ട് കാണുന്നില്ല. ബോട്ട് ഒരാഴ്ച വിട്ട്, ബോട്ട് അയച്ച് രാത്രി രാവിലെ ഡ്യൂട്ടിക്കാർ പറയുന്ന ഡ്യൂട്ടിക്കാരുണ്ട്, അവിടെ ഡ്യൂട്ടിക്കാരുണ്ട്, ഇൻപെൻഡ് ഡ്യൂട്ടിക്കാരുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പറയുന്നത് കെട്ടിയിട്ടാണ്, ഞങ്ങൾ കെട്ടിയിട്ട് ഞാൻ നോക്കിയിട്ടാണ് ഇൻപെൻഡ്കാരെ കെട്ടിയത്. ഞാൻ നോക്കിയിട്ടാണ് പോയിട്ട് എന്നോട് പറഞ്ഞ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പോയത്. രാവിലെ നോക്കുമ്പോൾ കിസ്റ്റി കാണുന്നില്ല. രാവിലെ 5 മണിക്ക് വിളിച്ച് പണ്ട് പിറ്റെന്നാണ് പറയുന്നത്, നോക്കുമ്പോൾ കിസ്റ്റി കാണുന്നില്ല. എവിടെ പോയി ആർക്കറിയോ. ലാസ്റ്റിൽ കംപ്ലീറ്റ് സ്ഥലങ്ങളെല്ലാം ചുറ്റി ആർമി ഹെഡ്ക്വാർട്ടർ വരെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ കിസ്റ്റി ഇങ്ങനെ ഔട്ടായിട്ടുണ്ട്, എഞ്ചിനീയേഴ്സ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേടാൻ വേണ്ടി പറഞ്ഞു. എവിടേക്കാണെന്ന് നിങ്ങൾ എവിടേക്കാ വന്ന അവിടേക്ക് തേടാൻ വേണ്ടി പറഞ്ഞു. പിന്നെയും ബോട്ടെടുത്ത് പോയി. പോയിട്ട് അപ്പൊ ഒരു സിവിലുണ്ട് ഇതെടുത്തിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന വെള്ളത്തിൽ വന്നിട്ട് കടല് മാറിയാണ്, കര കാണില്ല. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾ ഉടനെ വിളിച്ച് പിന്നെ വിസിലെല്ലാം വിളിച്ചിട്ട് ഓൺ പോവാ ചെയ്യുന്നു, ഫുള്ള പോകുന്ന ഒരു ഇതിന്റെ മുകളിൽ കെട്ടിയിട്ട് പോവാ ചെയ്യുന്നത്. അങ്ങനെ പിടിച്ച് അവനെ വെട്ടി, അവരെന്നെ ഇൻപെനിക്കാരൻ്റെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്ത് അപ്പം തന്നെ ഫയർ ചെയ്ത് സ്റ്റണ്ണ. അപ്പം സ്റ്റണ്ണ ഞങ്ങളത് ജേസസിൻ്റെ. അപ്പം എന്നോട് പറഞ്ഞു സ്റ്റെണ്ണ, ഞാൻ എന്നോട് ഫയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നോട് അവരെ ഫസ്റ്റ് പറയും, ഞാൻ പറഞ്ഞു ഞാൻ അവനീ കരയുക എന്ന് പറയാൻ, ആ പാവനീ കരയുക എന്ന് പറഞ്ഞു. ടീക്ക് അവന് പാവനീ കരയുക എന്ന് ചോദിച്ചതിനടുത്ത് അവനീ കരയുക സമന്ന് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ വെച്ചിട്ട് ഫയർ ചെയ്തു, ടക്ക് ടക്ക് അടിച്ചു വിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ഒരു കാട് മാറി സ്ഥലമാണ്, അവിടെ അപ്പനോട് പറഞ്ഞു ശരി നമുക്ക് അവിടെ പോയിട്ട് നിന്ന് നോക്കാമെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പോയി. അപ്പം ചെരുപ്പലം കാണുന്നുണ്ട് അവിടെ. അങ്ങനെ പോയി അറ്റാക്ക് ചെയ്തു. നമ്മൾ അറ്റാക്ക് ആയ സമയത്ത് കംപ്ലീറ്റ് അവർ കിടക്കാണ് അവിടെ
1: മിലിറ്റൻസ്,
0: അവർ കംപ്ലീറ്റ് ഫയർ ചെയ്തു വെടിവെച്ചു. അതൊരു 10 40 വരുന്നുണ്ടായിരുന്നു, കൊന്നു. കൊന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ മനസ്സോർ ഇത് ഉദർജാക്കെ അപ്പം ഇതർക്കാക്കിയാ കരക എന്ന് പറഞ്ഞു. ഞാൻ ഇതറിനീ ഉദർനീ ജാനാഹെ ഇതര് കഥം കറണായ. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മരത്തടി കല്ല് എല്ലാം കെട്ടി പുറത്ത് കെട്ടിയിട്ട് നിങ്ങൾ നദിയിൽ ഒഴുക്കി വിട്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ട, പക്ഷെ ഞാൻ ചെയ്തില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നോക്കിക്കന്നല്ല, എന്റെ സ്റ്റണ്ട് വാങ്ങിയിട്ടാണ് അവർ
1: രാജ്യത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്.
0: അപ്പം പിന്നെ ചെയ്ത് അത് കഴിഞ്ഞ് അവരെല്ലാം നമ്മൾ എന്ത് ചെയ്ത് പിന്നെ വെള്ളത്തിൽ കെട്ടിയിട്ട് കയറുകൊണ്ട് കയറെല്ലാം ഉണ്ട്, എല്ലാ ബോട്ടും കയറുണ്ടാവല്ലോ വലിച്ചു കെട്ടുന്ന. കെട്ടിയിട്ട് എല്ലാത്തിലും ബോഡി കംപ്ലീറ്റ് കല്ലിലും മരത്തിലും എല്ലാം കെട്ടിയിട്ട് നദിയിൽ കൊണ്ടുപോയി വിട്ട്. പിന്നെ നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോഴത്തെ വലിയ ന്യൂസായി പോയി ഇവിടെ, നിങ്ങൾ ഇത്ര ആൾക്കാരെ കൊന്നെന്ന് പറഞ്ഞിട്ട്. നല്ല പേരെ എനിക്ക് കമ്മ്യൂണിഷൻ കാർഡ് കിട്ടി, സി ജോസഫിന്റെ കമ്മ്യൂണിഷൻ കാർഡ് കിട്ടി,
1: ഇതിന്റെ ബഹുമതികളും
0: ബഹുമതി എനിക്ക് രണ്ട് കമ്മ്യൂണിഷൻ കാർഡ് കിട്ടി. ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്, കാർഡ് ലെറ്റർ ഓപ്പറേഷന്റെ ഇത്. അത് കഴിഞ്ഞിട്ട് അത് 85 പിന്നെ 99 ഒന്ന് കിട്ടി എനിക്ക് അരുണാചൽ പ്രദേശ്, അസമില്. അവിടെ ഇൻഫൻട്രിക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ പോയി മലയാ. അപ്പൊ അവർക്ക് ഈ കച്ച റോഡ് ഉണ്ടായിക്കോളും, കച്ചർ പോകുന്ന സ്ഥലം ഇതുവരെ ആടും ആരും പോയിട്ടില്ല. അവിടെ കച്ചർ പോകാൻ
1: വാഹനങ്ങൾ
0: റോഡ് കച്ചർ കുതിര വാഹനം. അപ്പൊ അവിടെ വാഹനം ഉണ്ടാവില്ലല്ലോ. അവർ കച്ച അപ്പൊ ആർമി ഹെഡ്ക്വാർട്ടർ ഓർഡർ കൊടുത്തു, ഇങ്ങനെ എഞ്ചിനീയറിന് ഓർഡർ കൊടുത്തു, നിങ്ങൾ 30 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കണമെന്ന്. റോഡ് എന്ന് വെച്ചാൽ കച്ച റോഡ്, കച്ചർ സഞ്ചരിക്കുന്ന റോഡ്, പിന്നെയാണ് വലിയ വലിയ റോഡാവുള്ളൂ. അവിടെ ചുരുങ്ങിയൊരു 3 മാസം ഉണ്ടായിരുന്നു. 3 മാസം ഞങ്ങൾ കുറെ റോഡ് 30-33 വെട്ടാൻ പറ്റിയില്ല. കുറച്ച് വെട്ടി ഒരു 8 കിലോമീറ്ററോളം ഞങ്ങൾ വെട്ടി. മല ഉരുള കല്ല, എക്സ്പ്ലോസീവ് വെച്ചിട്ട് എല്ലാം വർബത്ത് ചെയ്യണം, എക്സ്പ്ലോസീവ് ഇട്ട് കംപ്ലീറ്റ് നശിപ്പിക്കണം, ഇതെല്ലാം റോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 8 കിലോമീറ്റർ വരെ ഉണ്ടാക്കി ഞങ്ങൾ. അത് അതുവരെ തണുപ്പ്, പക്ഷെ പണിയെടുക്കാൻ സുഖമാണ്. അതിന് 9 മണിക്ക് പണിക്ക് പോയാൽ മതി, പണി മലയ്ക്ക് പോയാൽ മതി. അതിന് 5 മണിക്ക് 4 മണിക്കെല്ലാം തിരിച്ചു വരുന്ന തണുപ്പിന്ന് ഐസാണ് കംപ്ലീറ്റ്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റോഡാക്കി കച്ചറോഡ് എന്ന് പറയാം, കച്ചർ പോകാനുള്ള വഴി. അവിടെ എല്ലാം പറയാം. അപ്പോൾ അവിടെ ഒരു ഇൻഫൻട്രി വരുന്നുണ്ട്, അവിടെ ഒരു അപ്പോൾ അവിടെ എല്ലാം ഇൻഫൻട്രി ഉണ്ടാവുക. നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാവില്ല, നിങ്ങൾ സപ്പോർട്ടിങ്ങാണ്, നിങ്ങൾ സപ്പോർട്ടിങ് അംശമാണ്. അപ്പോൾ പിന്നെ ഇൻഫൻട്രി വരുന്ന അതിന് വേണ്ടി അവർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് നല്ലൊരു ഗ്രൗണ്ട് റെഡിയാക്കി കൊടുത്ത് നമ്മൾ പിന്നെ ബാക്കിയെല്ലാം അവർ ടെൻ്റ് അല്ലല്ലോ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കമ്മീഷൻ കണ്ടു. കിട്ടി എനിക്ക് ചിപ്പോ സാർ.

0: എന്നാൽ ഡെയിലി നമ്മൾ റിപ്പോർട്ട് അയക്കണം, എന്റെ വർക്ക് ഇത്ര ഫിനിഷായി എന്ന് പറഞ്ഞിട്ട് ആ വർക്ക് ഡെയിലി ഞാൻ റിപ്പോർട്ട് എന്റെ കമ്പനി കമാൻഡർക്ക് അയക്കുമോ, ഇത്ര വർക്ക് ഇത്ര മണിക്കൂർ ഇത്ര വർക്ക് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവർ പിന്നെ ഇവിടേക്ക് അയക്കും, ആർമി ഹെഡ്ക്വാർട്ടർ അയക്കും. ഉപരിപ്പുറൊക്കെ പറയും, നമ്മൾ എഴുതുന്നതല്ലല്ലോ, അവർ എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പോയിട്ട് ഇത് അത് കുറെ കഴിഞ്ഞപ്പം ഒരു January 26 എനിക്ക് കമ്മീഷൻ കട്ടി കിട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ. പിന്നെ സർവീസ് ഇല്ലെന്ന് സർവീസ്
1: ബഹുമതി
0: കിട്ടിയിട്ടുണ്ട്, നല്ല
1: കിട്ടിയിട്ടുണ്ട്.
0: എനിക്ക് എന്റെ പേരിൽ ഒരു ചീഫ് ഇതൊരു കമ്പനിയിൽ തന്നെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, നല്ല പേരിട്ടെന്ന്
1: പറഞ്ഞിട്ട്
0: ഗെറ്റ് ടുഗദർ. അത് ഞങ്ങൾ
1: 5 കമ്പനിയാണ്,
0: ഒരു റെജിമെന്റിൽ 5 കമ്പനിയാണ്. 5 കമ്പനിക്ക് ചേർന്നിട്ട് ഇങ്ങനെ ആള് പാർട്ടി പോയിട്ട് നല്ല പേരെടുത്ത് വന്നിട്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ സ്പെഷ്യൽ ലെറ്റർ
1: ആദരിക്കൽ
0: ആദരിക്കൽ അതിന്റെ പേരിന്റെ സൈറ്റേഷൻ കാർഡ്. സൈറ്റേഷൻ കാർഡിൽ ആയിട്ട് അപ്പം സൈനിക സമ്മേളനത്തിൽ പറഞ്ഞ് എന്നെ ഇതൊക്കെ തന്നു. പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല.
1: നിങ്ങൾ റിട്ടയർ ചെയ്ത ഏത് വർഷമാണ്?
0: ഞാൻ 2001 July
1: എവിടുന്നായിരുന്നു?
0: ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ റിക്രൂട്ട്മെന്റ് ആയി ബാംഗ്ലൂർ റിട്ടയർഡ് ആയി.
1: ഏതാണ്ട് 20 വർഷത്തിലധികമായി
0: 31 വർഷം കഴിഞ്ഞു.
1: 31 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചിട്ട് ഏതാണ്ട്
0: 20 വർഷത്തിൽ 24 വർഷമായില്ലേ?
1: 23 വർഷമായി. ഇപ്പോൾ ആ സൈനിക ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബാലേശ്വരൻ എന്താണ്?
0: എനിക്ക് ഇപ്പോഴും കോളേജ് ലൈഫാണ്. കോളേജ് ലൈഫാണ് ശരിക്കും പട്ടണം എന്ന് പറയുക. പണിക്ക് പണി, ജോലിക്ക് ജോലി, റെസ്റ്റിന് റെസ്റ്റ്.
1: അതേസമയത്ത് രാജ്യത്തെ സേവിക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമല്ലേ?
0: നല്ലൊരു കാര്യമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ 32 കൊല്ലം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല.
1: കുടുംബം എന്താണ്?
0: കുടുംബം എന്ന് വെച്ചാൽ പിന്നെ അച്ഛനും അമ്മയില്ല, പെങ്ങമാരെല്ലാം കോഴിക്കോടാണ് ഉള്ളത്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനിങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് അങ്ങനെയാണ് ഇവിടെ മട്ടന്നൂർ എത്തിച്ചേർന്നത്.
1: ഭാര്യയും മക്കളും?
0: ഭാര്യ 2 മക്കൾ. മകൻ ഗൾഫിലാണ് ഉള്ളത്, ദുബായിലുള്ളത്. അവൻ എഞ്ചിനീയറാണ്. അവൻ ഇപ്പം അവിടുത്തെ മാനേജറാണ്, കമ്പനി വലിയൊരു കമ്പനീൻ്റെ മാനേജറാണ്. ഇപ്പം മകള് ഇതിന് ജോലി ചെയ്യുന്ന വെച്ചാൽ ടെമ്പറി വരെയായിട്ട് ഇന്ന ഓരോ സ്കൂളിലങ്ങനെ പോകും. അവൾക്ക് വീട്ടിലിരുന്നാലും ടൈം പോകില്ല. എന്നിട്ട് അവളെ ഭർത്താവ് ഇല്ല, അവളെ ഭർത്താവ് ദുബായിലുള്ളത്. അപ്പം വീട്ടിലാരും ഇല്ല, അവളെ അമ്മ മാത്രമേ ഉള്ളൂ, ഓൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, മകളെ ഭർത്താവ്, ഭർത്താവിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അവർ ഒരു ഏട്ടൻ്റെ കൂട്ടത്തിൽ നിൽക്കും. പിന്നെ പറമ്പല അവരെ വെറുതെ ഒരു വീട് വെറുതെ കിടക്കുകയാണ്. അങ്ങനെയാണ് അവളെ. എൻ്റെ ഇപ്പം ഞാനൊരു പ്ലാറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പുതിയങ്ങാടി, ഞാനെൻ്റെ മകനും കൂടെ. അപ്പോൾ അവിടെയും വെറുതെ കിടക്കുക. ഞാൻ ഇന്നലെയാണ് അവിടുന്ന് വന്നത്.
1: തീർച്ചയായിട്ടും 10-30 വർഷക്കാലത്തെ സൈനിക ജീവിതത്തിൽ വളരെ സാഹസികവും കേൾക്കുന്നവർക്ക് വളരെ അഭിമാനം തോന്നിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ബാലകൃഷ്ണേട്ടനെ പരിചയപ്പെടാനും ശ്രോതാക്കൾക്ക് അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും സാധിച്ച് വളരെയധികം സന്തോഷിക്കുന്നു. നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, മട്ടന്നൂരിൽ താമസിക്കുന്ന വിമുക്ത ഭടനായ ശ്രീ വി ബാലകൃഷ്ണ മേനോൻ തൻ്റെ 30 വർഷക്കാലത്തെ സൈനിക സേവനാനുഭവങ്ങളാണ് ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.
1: ഇനി കേൾക്കാം നാടൻ പാട്ടുകൾ.

0: നാടൻ പാട്ടുകളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. അനിൽകുമാറും അജയനും പങ്കെടുക്കുന്നു. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മോഹൻലാലിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അനിൽ പനച്ചൂരാന്റെ ആനന്ദൻ എന്ന കവിത ആദിത്യ സുരേന്ദ്രൻ ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ചുവെൽ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു സുധാമണി ടീച്ചർ മട്ടന്നൂർ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും. 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധിയിൽ ഹൈമാവതി അമ്മയുടെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗചാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂളിൽ കലോത്സവത്തിൻ്റെ ശബ്ദലേഖനം കേൾക്കാം. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247363630.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: ఆకాశవాణి సంప్రతి వార్తాః శ్రూయంతాం. ప్రవాచకః జతిన శర్మ. ఆదౌ ముఖ్య వార్తాః. భారత ఇటలీ దేశౌ వ్యాపార నివేశ ఆపూర్తి శృంఖలాం సుదృఢీకర్తుం భారత మధ్య పూర్వ యూరోప ఆర్థిక వీథేః ఉత్తరోత్తర వికాసార్థం పరస్పరం సహమతిం ప్రకటితవంతౌ. సర్వకారేణ కస్యాపి సౌందర్య ప్రసాధనోత్పాదనస్య సూచికా భేషజత్వేన ప్రయోగః ఉపభోక్తృభ్యః విశేషజ్ఞేభ్యః అథవా సౌందర్య చికిత్సాలయేభ్యః సర్వథా నిషేధితం. స్వాస్థ్య సేవా మహానిదేశాలయేన ఇబోలా సంక్రమణేన ప్రభావిత దేశేభ్యః ఆగచ్చద్భ్యః అథవా పారగమనం కురువద్భ్యః యాత్రిణాం కృతే కశ్చన విశేష స్వాస్థ్య పరామర్శః ప్రసారితః. తమిళనాడు రాజ్యే ముఖ్యమంత్రిణః సి జోసెఫ్ విజయస్య నేతృత్వయుతే మంత్రిమండలే ద్వాత్రింశత్ జనాః సమ్మిళితాః యేషు చతస్రః మహిళా మంత్రిణః సంతి. అపి చ ఐపీఎల్ క్రికెట్ స్పర్ధాయాం అద్య సాయం అహ్మదాబాద్ నగరే గుజరాత్ టైటన్స్ తథా చెన్నై సూపర్ కింగ్స్ దళయోః మధ్యే ప్రతిస్పర్ధా భవిష్యతి. అథ వార్తాః విశదీకృత్య. భారత ఇటలీ దేశౌ వ్యాపార నివేశ ఆపూర్తి శృంఖలాం సుదృఢీకర్తుం భారత మధ్య పూర్వ యూరోప ఆర్థిక వీథేః ఉత్తరోత్తర వికాసార్థం పరస్పరం సహమతిం ప్రకటితవంతౌ. ఏకస్మిన్ సంయుక్త వక్తవ్యే భారతస్య ప్రధానమంత్రి నరేంద్ర మోదీ తథా చ తస్య ఇటలీ సమకక్షీయా జార్జియా మెలోని ఇత్యేతౌ భారత మధ్య పూర్వ యూరోప ఆర్థిక కారిడోర్ ఇత్యత్ర సహకార్యాయ స్వకీయ ప్రతిబద్ధతాం జ్ఞాపితవంతౌ. అస్యాః పరియోజనాయాః భూరిశః ప్రశంసాం కురువంతౌ ఉభౌ నేతారౌ ఐషమః 26th-2000 అస్య ఉపక్రమస్య ప్రగతయే ఐమేక్ మంత్రిస్తరీయ గోష్ఠ్యాః ప్రథమాయోజనే దృఢపదక్షేపం స్వీకర్తుం ప్రోత్సాహితవంతౌ. రోమనగరే ప్రధానమంత్రిణా నరేంద్ర మోదినా సహ ఆయోజితే సంయుక్త సంవాదదాతృ సమ్మేళనే ఇటలీ దేశస్య ప్రధానమంత్రి జార్జియా మెలోని ఐమేక్ ఇత్యేతం యూరోప మధ్య పూర్వ భారతదేశాన్ సంయోజయితుం కశ్చన మహాన్ ఆర్థిక సంపర్క మార్గః వర్తతే ఇతి వర్ణితవతీ. తయా ప్రోక్తం యదస్మిన్ వ్యాపార నివేశ ఆపూర్తి శృంఖలా స్థైర్యం దృఢీకర్తుం మహత్ సామర్థ్యం వర్తతే. మెలోనీత్యేషా అవోచత్ యత్ క్షేత్రీయాంతర సంపర్కస్య సుదృఢీకరణార్థం సర్వోపరి ప్రాథమికతా అస్తి. తథా చ ఉభావపి దేశౌ అస్య వీథి మార్గస్య వికాసం దృఢతయా సమర్థయతః. ఉభావపి ప్రధానమంత్రిణౌ పునరపి ప్రోక్తవంతౌ యత్ నవోన్మేషః విజ్ఞానం ప్రౌద్యోగికీ చ భారత ఇటలీ దేశయోః మూలాధారాః సంతి. అత్రావసరే ప్రధానమంత్రి నరేంద్ర మోదీ ప్రోక్తవాన్ యత్ ఇటలీ దేశః స్వస్య విశిష్టాభికల్పనాయై సూక్ష్మతా కౌశలాయ చ విశ్వ విశ్రుతోస్తి. అపరత్ర భారతస్య ఖ్యాతిః విశాలతాయై ప్రతిభాయై సులభ నవోన్మేషాయ చ వర్తతే.
1: हमने हमारी भावी साझेदारी को और सशक्त बनाने के लिए विस्तृत रूप से चर्चा की. भारत इटली ज्वाइंट स्ट्रेटेजिक एक्शन प्लान 2025-2029 हमारी साझेदारी को एक प्रैक्टिकल और फ्यूचरिस्टिक ढांचा प्रदान करता है. हम इस पर समयबद्ध तरीके से आगे बढ़ रहे हैं. हमारे साझा प्रयासों में द्विपक्षीय व्यापार 20 बिलियन यूरो के लक्ष्य की ओर तेजी से बढ़ रहा है.
0: సర్వకారేణ ప్రోక్తం యత్ కస్యాపి సౌందర్య ప్రసాధనోత్పాదనస్య సూచికా భేషజత్వేన ప్రయోగః ఉపభోక్తృభ్యః విశేషజ్ఞేభ్యః అథవా సౌందర్య చికిత్సాలయేభ్యః సర్వథా నిషిద్ధో వర్తతే. కేంద్రీయ ఔషధ మానక నియంత్రణ సంఘటనేన స్పష్టీకృతం యత్ ప్రసాధన సామగ్ర్యః కేవలం మానవ శరీరే ఘర్షణాయ సేచనాయ ప్రోక్షణాయ అథవా వికిరణాయ చ ఉద్దిష్టాః సంతి. సంఘటనేన ప్రోక్తం యత్ విక్రయణ వితరణార్థం ప్రసాధనానాం నిర్మాణం తథా చ ఆయాత ప్రక్రియా ప్రసాధన నియమ 20/20 ఇత్యస్య ప్రావధానైః నియంత్రితా భవతి. CDSCO इत्यनेन दृढीकृतं यत् प्रसाधनोत्पन्नेषु प्रतिबंधित तत्वानां उपयोगः नामपत्रे भ्रामकोक्तिः संक्रमणोपचारार्थं सौंदर्य प्रसाधनानां प्रयोगः तथा च सूचिका भेषज माध्यमेन एतेषां अनुप्रयोगः औषध तथा प्रसाधन अधिनियमन नियमानां गंभीरं उल्लंघनं मन्यते यस्य कृते दंडविधानं निश्चितं वर्तते। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। स्वास्थ्य सेवा महानिदेशालयेन इबोला संक्रमणेन प्रभावितेभ्यः देशेभ्यः आगम्यमानानां अथवा तन्मार्गेण गच्छतां यात्रिणां कृते कश्चन विशेष स्वास्थ्य परामर्शः प्रसारितः। स्वास्थ्य परामर्शानुसारं ये यात्रिणः कांगो प्रजातांत्रिक गणराज्यं युगांडा तथा दक्षिण सुडान सदृशेषु उच्च संकटयुक्तेषु देशेषु भ्रमणं कृतवन्तः तथा च येषु ज्वरः शिरोवेदना पीडा अनिर्धारित रक्तस्रावः वमनञ्चेत्यादीनि लक्षणानि दृश्यन्ते ते सद्य एव चिकित्सकीय सहायतां प्राप्तुं साग्रहं सूचिताः सन्ति। महानिदेशालयेन यात्रिणः अपि सचेतिताः यत् ये केऽपि शंकितस्य अथवा पुष्टीकृतस्य इबोला संक्रमितस्य रक्तेन शरीरद्रवेण वा सह प्रत्यक्ष सम्पर्कं स्थापितवन्तः तैः प्रवास निर्गमन प्रक्रियायाः पूर्वमेव विमानपत्तन स्वास्थ्याधिकारिणे अथवा स्वास्थ्यपटलस्य पुरतः अनिवार्यरूपेण विवरणं प्रदातव्यम्। तमिलनाडुराज्ये जोसेफ विजयस्य नेतृत्वे शासनेन अद्य स्वमन्त्रिसभायाः विस्तारः कृतः येन राज्ये संयुक्तमन्त्रिसभायाः निर्माणस्य मार्गः प्रशस्तः। कांग्रेसदलस्य द्वाभ्यां सह त्रयोविंशतिः नूतनमन्त्रिणः मन्त्रिमण्डले समाविष्टाः। अनेन नूतनेन विस्तारेण मन्त्रिमण्डलस्य संख्या द्वात्रिंशत् यावद् वर्धिता यस्मिन् मुख्यमन्त्री सी जोसेफ विजयः अपि अन्तर्भवति। कांग्रेसदलम् अधुना प्रायः षड् दशकानाम् अनन्तरं राज्य मन्त्रिसभां प्रति प्रत्यागतः अस्ति। सप्तषष्ट्यधिकनवशतशततम वर्षात् परं प्रथमवारम् एतत् राष्ट्रियदलं तमिलनाडुराज्यस्य मन्त्रिमण्डले प्रतिनिधित्वं प्राप्नोति। नवविस्तारित मन्त्रिसभायां चतस्रः महिला मन्त्रिणः अपि सन्ति। केरल विधानसभायाः नवगठितस्य प्रथमसम्मेलनस्य आरम्भः अद्य तिरुवनन्तपुरम नगरे अभवत्। जी सुधाकरन् इत्येषः नवनिर्वाचितान् सदस्यान् शपथं प्रदत्तवान्। अध्यक्षपदस्य निर्वाचनं श्वः भविष्यति। सत्तारूढेन UDF इत्यनेन तिरुवञ्चूर राधाकृष्णन् इत्येषः तस्मै पदाय नामाङ्कितः। विधानसभायां भाजपादलस्य त्रयः सदस्याः सन्ति अतः स्पर्धात्मक निर्वाचनस्य अपेक्षा वर्तते। बी गोपकुमारः तस्य दलस्य अभ्यर्थिरूपेण घोषितः अस्ति किन्तु विपक्षः LDF इदानीमपि निर्वाचनविषये स्वस्य निर्णयं न उद्घाटितवान् इति। पश्चिमबंगालसर्वकारेण सम्पूर्णे राज्ये सर्वेषु मदरसा इत्येतेषु तत्क्षणप्रभावेण वन्दे मातरम् इत्यस्य गानम् अनिवार्यं कृतम्। अयमादेशः मदरसा शिक्षानिदेशालयेन प्रसारितः। अधिसूचनायाः अनुसारम् एषः निर्देशः सर्वकारीय प्रारूप मदरसा इत्येतेषु सर्वकारीय अनुदान प्राप्त मदरसा इत्येतेषु मान्यता प्राप्त मदरसा इत्येतेषु तथा च अल्पसंख्यक कार्यमन्त्रालयस्य एवं मदरसा शिक्षाविभागस्य अन्तर्गतं कार्यरतासु अनुमोदितासु शिशुशिक्षाकेन्द्रेषु माध्यमिकशिक्षाकेन्द्रेषु च प्रवर्तिष्यते। रक्षामन्त्री राजनाथ सिंह तथा दक्षिण कोरिया देशस्य देशभक्ति भूतपूर्व सैनिक कार्यमंत्री कुओन ओहयोल च अद्य सियोल नगरस्य इमजिंगक उद्याने भारतीय युद्ध स्मारकस्य संयुक्त रूपेण उद्घाटनम् अकुरुताम्। आईपीएल क्रिकेट क्रीडायाम अद्य सायंकाले अहमदाबाद नगरस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलम चेन्नई सुपर किंग्स दलम सम्मुखी करिष्यति। क्रीडा सायं सार्धसप्तवादनतः आरभ्यते। गुजरात टाइटन्स दलेन पूर्वमेव अंतिम चतुष्क क्रीडायां स्वस्थानं निश्चितं। चेन्नई सुपर किंग्स इत्येतत् दलं च अंकतालिकायां चतुर्थस्थानं प्राप्तुं स्वस्य संभावनां सुदृढीकर्तुं प्रयतते। अत्रांतरे गतरात्रौ कोलकाता नगरस्य एडन गार्डन मध्ये कोलकाता नाइट राइडर्स दलेन मुंबई इंडियंस दलं चतुर्भिः स्तोभैः पराजितम् इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJA തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
2: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ

0: തളിക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalion 33 അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75,154 നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23,636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
4: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
5: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
4: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
6: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
4: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
5: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
5: പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
6: ഹരിത സമൃദ്ധി.
7: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയമുള്ള കർഷകയാണ് ഹൈമാവതി അമ്മ. കൃഷിയുമായി ഏറെ അടുത്തു നിൽക്കുന്ന വ്യക്തി എന്നതിനാൽ തന്റെ വീട്ടിലെ കൃഷി മെച്ചപ്പെടുത്താനും കീടങ്ങളെ പ്രതിരോധിക്കാനും രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുമുള്ള മാർഗങ്ങളെല്ലാം ഹൈമാവതി അമ്മ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രീതികളെല്ലാം കൃഷിക്ക് ഏറെ പ്രയോജനകരമാണെന്ന് പല കർഷകരും അഭിപ്രായപ്പെടുന്നു. മഴക്കാലത്ത് കറിവേപ്പിലയിൽ പുഴുശല്യം, അതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അതിന് ഹൈമാവതി അമ്മ തന്നെ കണ്ടെത്തിയ ഒരൊറ്റമൂലയുണ്ട്. അതേക്കുറിച്ച് ഇന്ന് നമുക്ക് ഹരിത സമൃദ്ധിയിലൂടെ പരിചയപ്പെടാം.
1: കരിയേപ്പിലൊക്കെ കരിയേപ്പിലൊക്കെ പുഴുവും മറ്റേ പുഴുണ്ട്, ചപ്പ അടിഞ്ഞു പോകുന്നുണ്ട്. അതിലും കൂടി പൂണി എഴുതി ഒരു ഒരടിപൊളി മരുന്നടിച്ചു കൊടുക്കാൻ പറ്റിക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇത് ചോറ്, ചോറിൻ്റെ അപ്പുറം തൈര്, കട്ടത്തൈരാണ്. ഇതും കൂടി കൊണ്ടുപോയിട്ട് അടിച്ച് ഇതിൻ്റെ പിന്നെ കുറച്ച് മഞ്ഞളും കൂടി കൂട്ടണം. മഞ്ഞൾപ്പൊടി എടുക്കണം. ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണ് മഞ്ഞളും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് മെടുത്ത് വന്നിട്ട് ഈ കരിയേപ്പിലൊക്കെ എന്താ വേണ്ടെച്ചാൽ അതിൻ്റെ മേലെ മുഴുവൻ പ്രൂണിങ് ചെയ്ത് കളഞ്ഞ് പുഴുവും ഈ മഴ കൊണ്ട് പുഴുവും ചപ്പ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് ഈ മഞ്ഞളും കൂടി ഇടുക. നല്ല വൃത്തിയിൽ അടിച്ചു കൊണ്ടതിൻ്റെ ശേഷം നല്ലോണം കലക്കി കുറഞ്ഞ് അതിൻ്റെ കുറേ പ്രൂണിങ് ചെയ്ത് കുറച്ച് ഉയരത്തിലുള്ള അധികം കൊത്തി കളഞ്ഞിട്ട് പ്രൂണിങ് ചെയ്തിട്ട് രണ്ടാമത് തേത്ത് വരുന്നത്. ഇതിപ്പോൾ തേത്ത് വന്നിട്ട് ഇപ്പോൾ മഴക്ക് തേരി തിരി വന്നതുകൊണ്ട് തെച്ച് മഴക്ക് പോയിപ്പോയി. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച രണ്ടായി കുറച്ച് കായം കൂടി എടുക്കണം. കായം കുറച്ച് ഇതിൻ്റെ പരിപാടി അടിക്കുക. കുറച്ചേ വേണ്ടു കായം, കുറച്ചേ വേണ്ടു. എന്തിനാന്ന് വെച്ചാൽ ഇതിനെല്ലാം നല്ലതാണ്, നല്ലതാണ് കായം. കായം എടുത്തിട്ട് ഇത്രേ വേണ്ടു, കുറച്ചേ വേണ്ടു. ഇത് പൊതുത്ത് വെക്കണം. ഇത് ഇനി അരിച്ചിട്ട് കലക്കിയിട്ട് അട വെക്കുക. നാളെ നമ്മളിത് വെട്ടിട്ട് അടിക്കുക. അത് ഇന്നടിക്കണ്ട, നാളെ അടിക്കണ്ടേ. ഇനിയിപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഇതിൽ ചോറ്, തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി, കായം, ഈ മൂന്ന് സാധനം കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രണ്ട് മൂന്ന് സ്ഥലം ഒരാഴ്ചക്ക് ഒരിക്കലെങ്കിലും ഇത് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ചും മഴക്കാലം ഇല്ലെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ചപ്പലടിഞ്ഞിട്ടുണ്ടെന്നാലും കുറേയെല്ലാം ഇങ്ങനെ പോയി പോകുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ എടുക്കുന്നത്. കുറേ ചപ്പലടിഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം കൂടി പ്രൂണിങ് ചെയ്ത് കളയണം. പ്രൂണിങ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കുറച്ച് മുകളിലോട്ട് എത്തിയിട്ട് അതെല്ലാം കൊത്തി കളഞ്ഞിട്ട് കുറച്ച് തായലായാൽ ഇഷ്ടംപോലെ തായെന്ന് പഠിക്കാൻ പറ്റും. അത് മുകളിലോട്ട് പോകേണ്ട അധികം എന്ന് വെച്ചിട്ടാണ്.
0: ഹൈമാവതി അമ്മ പറഞ്ഞത് നിങ്ങൾ ഏവരും കേട്ടിരിക്കും. ചോറ്, തൈര്, കായം, ഇങ്ങനെ പലതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ മിശ്രിതം അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നിർമ്മിച്ച അതേ ദിവസം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസമാണ് ഉപയോഗത്തിന് ഏറ്റവും നല്ലത്. ഈ മിശ്രിതം ഒരു ദിവസം വച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഹൈമാവതി അമ്മ തന്നെ പറഞ്ഞുതരും.
1: ഇത് ഇന്നലെ അരച്ചിട്ട് അട പുളിക്കാൻ വെച്ചതാണ്. ഇതിപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം. ഇത് നമ്മൾ നേർപ്പിച്ചിട്ട് കൊടുക്കണം. തൈരും വെള്ളം കൂടി ഇനിയിപ്പോൾ കൊണ്ടൊരു കലക്കി അടിച്ചു കൊടുക്കുക. ഇനി ഒഴിച്ച് കുടഞ്ഞു കൊടുക്കട്ടെ, കുടഞ്ഞു കൊടുക്കുക. അതാണ് നല്ലത്. ഞാനിപ്പോൾ ഈ ചെറിയ ഇത് പ്രൂണിങ് ഇരിക്കട്ടെ. ഈ ചെറിയ പിന്നെ ഇതല്ലോ കത്തിരി, ചെറിയ കത്തിരി. ഇത് നമുക്ക് അതിൻ്റെ തല മുറിച്ചിട്ട് കൊടുക്കാം. എന്നാൽ ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ലെവലായിട്ട് വരുമല്ലോ. ഇത് രീതിയിലുള്ളതെല്ലാം ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് കേൾക്കാം. എന്നാലും എന്താ വെച്ചാൽ അവർ കൃത്യമായിട്ട് പൊടിച്ച് വന്നോളൂ. എന്നാൽ വട്ടത്തിൽ നമ്മൾ ചപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് ഒരുപാടായിട്ട് വന്നിട്ട് നമുക്ക് നല്ലൊരു ചപ്പ് കിട്ടും. ഇത്ര അധികം കൂടുതൽ നമുക്ക് ഉയരം വേണ്ട. തായനെ ഇങ്ങനെ നല്ല രീതിയിൽ പറത്തി വന്നാൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ കുറഞ്ഞു കൊടുത്തിട്ട് ഇലയെല്ലാം ഇങ്ങനെ ചപ്പ് പുശുവും. ഈ മഴ കൊണ്ട് ഭയങ്കരമായിട്ട് ഇലക്ക് താരാറുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നല്ല വൃത്തിയിൽ വന്നതാണ്. ഇതിനൊക്കത്തെ മരുന്നടിച്ചിട്ട് നല്ല വൃത്തിയിൽ വന്നതാണ്. അതാണിപ്പം എല്ലാം കൂടി ഇങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പം ഇന്നലെ എല്ലാം അരച്ച് വെച്ചിട്ട് ഒരു ദിവസം പുളിപ്പിച്ചിട്ട് വേണം ഇത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അടിയിൽ കുറച്ച് ഒഴിച്ചും കൊടുക്കുക. അതിൻ്റെ മെരടിനല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തത് നല്ല വളവും കൂടിയാണ്. ഒന്നധികം ഇങ്ങനെ വരില്ല. ഇങ്ങനെയാണ് ഞാനിപ്പം ആക്കിയിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കരിയേപ്പില നല്ല അടിപൊളിയായി താഴ്ച വളർന്ന് എല്ലാം ചപ്പോ പുഴുവോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം ഒരാഴ്ച കഴിയുമ്പോൾ ഇതാദ്യം നമ്മളത് അടിച്ചു കൊടുക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ എടുത്തു കൊടുക്കണം. ഇനിയിപ്പോൾ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഒന്നും കൂടി പറയാം, ചോറ്, തൈര്, പിന്നെ കായം, മഞ്ഞപ്പൊടി, ഇത് നാലും കൂടിയാണ് കൊടുക്കേണ്ടത്. കായം പുഴുക്കളും ഇതുമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പോരാതെ ചപ്പടിച്ചലോ ഇതെല്ലാം മഴക്ക് തേച്ചും ചപ്പ് അടിഞ്ഞു പോകുന്നു. ഓരോരോ ചപ്പായിട്ട് അത് അതില്ലാണ്ടാക്കാൻ പിന്നെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് ഇടക്കിടക്കേ ഇത് ചെയ്യണം. ഒരാഴ്ചക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇരുന്ന് രക്ഷപ്പെടുത്താൻ കയ്യിലും. കരിവേപ്പിലെല്ലാം നമുക്ക് എപ്പോൾ ആവശ്യമില്ല. വീടിയെ പോയി വിളിക്കുന്നതിൽ വരെ നമ്മൾ മുറ്റത്തുള്ള കരിവേപ്പില വിഷമില്ലാതെ കരിവേപ്പില പറിക്കാൻ കഴിയും. ഇതെല്ലാവരും ചെയ്തു നോക്കുക. ഞാനിത് ഇഷ്ടംപോലെ പറ്റിച്ചു. എനിക്ക് ഇനിയിപ്പോൾ ഇത് ഒരു വിഷമവും ഇല്ലാണ്ടായി. അതുപോലെ നിങ്ങളും ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്.
0: ഹൈമവതി അമ്മ സ്വന്തം തോട്ടത്തിലെ കറിവേപ്പിലയ്ക്ക് ഈ ഒറ്റമൂലി പരീക്ഷണം നടത്തുന്നതിനോടൊപ്പമാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അടുത്ത ദിവസം ഹൈമവതി അമ്മ തന്നെ മറ്റൊരു കാർഷിക വിശേഷവുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.

0: നേരത്തെ കറിവേപ്പിലയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ തക്കതായ ഒരൊറ്റമൂലിയാണ് ഹൈമവതി അമ്മ പറഞ്ഞു തന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കറിവേപ്പില ഓരോ വീട്ടമ്മമാർക്കും എത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണെന്ന്. കറിയിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ടില്ലെങ്കിൽ മിക്ക അമ്മമാർക്കും ഒരു തൃപ്തി ഉണ്ടാവില്ല. അതിപ്പോ മീൻകറിയായാലും ചിക്കൻ കറിയായാലും മോരുകറിയായാലും കറിവേപ്പില പോലെ വലിച്ചെറിയാൻ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ വലിച്ചെറിയേണ്ട സാധനമൊന്നുമല്ല കറിവേപ്പില. രുചിയും മണവും നിരവധി ആരോഗ്യ ഗുണങ്ങളും കറിവേപ്പിലയ്ക്കുണ്ട്. അതുകൊണ്ട് വീട്ടിലൊരു കറിവേപ്പില മരം ഉണ്ടാകുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അന്തസ്സും അഭിമാനവുമൊക്കെയാണ്. എന്നാൽ ചില വീടുകളിൽ എത്രയൊക്കെ നട്ടുവളർത്തിയാലും കറിവേപ്പില വേരുപിടിക്കുകയോ അഥവാ വേരുപിടിച്ചാൽ ആരോഗ്യത്തോടെ വളരുകയോ ഇല്ല. മണ്ണും വെളിച്ചവും പരിപാലന രീതിയുമെല്ലാം അതിനുള്ള കാരണങ്ങളാണ്. കറിവേപ്പില ആരോഗ്യത്തോടെ തഴച്ചു വളരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നമുക്കൊന്ന് നോക്കിയാലോ. കറിവേപ്പില മരങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂര്യപ്രകാശം. കറിവേപ്പില മരങ്ങൾക്ക് ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ്. ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കണം. ഇങ്ങനെ സൂര്യപ്രകാശം ലഭിച്ചാൽ ചെടി ശക്തവും ആരോഗ്യകരവുമായി വളരും. ആ ചെടിയിലെ കറിവേപ്പിലകൾക്ക് സുഗന്ധം നിറഞ്ഞ പച്ച നിറത്തിലുള്ള ഇലകൾ ഉറപ്പാണ്. ഇനി അഥവാ ചൂടുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ വെയിലേറ്റ് ഇല കരിയുന്നത് തടയാൻ കുറച്ച് തണൽ നൽകുന്നത് പരിഗണിക്കേണ്ടതാണ്. സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ വീടിനുള്ളിലും കറിവേപ്പില വളർത്താം. നേരിട്ട് വെളിച്ചം ലഭിക്കുന്ന ജനാലയ്ക്ക് സമീപം വലിയ ചട്ടിയിൽ ചെടി വയ്ക്കണം. ആവശ്യമെങ്കിൽ ഇൻഡോർ ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഗ്രോ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. സൂര്യപ്രകാശം കൂടാതെ ശരിയായ നനവ് കറിവേപ്പിലയ്ക്ക് പ്രധാനമാണ്. മണ്ണിൽ വെള്ളം കുറവാണെന്ന് കണ്ടാൽ ചെടി നനയ്ക്കണം. അമിതമായി നനയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ചട്ടിയിലല്ലാതെ മണ്ണിൽ ഇറക്കി നട്ട ചെടി. ചട്ടിയിലാണ് നട്ടതെങ്കിൽ ഡ്രെയിനേജ് ഉറപ്പാക്കണം. ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ ജൈവ കമ്പോസ്റ്റ് ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നത് ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യുന്നത് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. നേരത്തെ ഹൈമാവതി അമ്മ പറഞ്ഞ കാര്യങ്ങളിലും പ്രൂണിംഗ് എന്ന വാക്ക് ഇടയ്ക്കിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവിൽ ചെടികളുടെയും മരങ്ങളുടെയും വളർച്ച മെച്ചപ്പെടുത്താനായി അവയുടെ ഇലകൾ, ശിഖരങ്ങൾ എന്നിവ തിരഞ്ഞെടുത്ത് വെട്ടിമാറ്റുന്ന രീതിയാണ് പ്രൂണിംഗ് അഥവാ ഇലകോതൽ. ഇനി എപ്പോൾ പ്രൂൺ ചെയ്യണം? കറിവേപ്പില പ്രൂൺ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമോ വേനൽക്കാലത്തിന്റെ തുടക്കത്തിലോ ആണ്. ഈ കാലയളവ് ചെടിയെ വേഗത്തിൽ വളർച്ച വീണ്ടെടുക്കാനും പുതിയ ഇലകൾ തളിരിടാനും അനുവദിക്കും. മഞ്ഞുകാലത്ത് കമ്പുകൾ മുറിക്കാതിരിക്കണം. കാരണം ഈ സമയത്ത് ചെടിയുടെ വളർച്ച മന്ദഗതിയിലാവും. ഇനി എങ്ങനെയാണ് പ്രൂണിംഗ് ചെയ്യേണ്ടത്? ഉണങ്ങിയും ആരോഗ്യക്കുറവുള്ളതുമായ ശാഖകൾ നീക്കം ചെയ്യാവുന്നതാണ്. കമ്പിന്റെ അടിഭാഗം വെച്ച് തന്നെ വെട്ടാം. ആവശ്യമായ കമ്പുകൾ വെട്ടിയതിനു ശേഷം കറിവേപ്പില നന്നായി നനയ്ക്കുകയും സമീകൃതമായി വളം പ്രയോഗിക്കുകയും ചെയ്യണം. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇത് നിർണായകമാണ്. പൊതുവെ പുതുമഴ ലഭിക്കുന്നതോടെ കറിവേപ്പ് തൈ നടാം. നല്ല വേനലിൽ തൈ നടാൻ പാടില്ല. വേരിൽ നിന്ന് മുളപ്പിച്ച നല്ല കരുത്തുള്ള തൈ വേണം നടാനായി തിരഞ്ഞെടുക്കാൻ. 2 അടിയെങ്കിലും ആഴവും വിസ്താരവുമുള്ള കുഴിയാണ് നിർമ്മിക്കേണ്ടത്. കുഴിയിൽ 1/4 ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കുഴി മൂടി നടുവിൽ ചെറു കുഴിയെടുത്ത് തൈ നട്ടാൽ നന്നായി വളർന്നു വരും. തൈ നടുന്ന സ്ഥലത്തെ മണ്ണ് ഉറപ്പുള്ളതാണെങ്കിൽ കുഴിയിൽ ചകിരിച്ചോറ്, ഉമി, ഉണങ്ങിയ കരിയില എന്നിവയിൽ ഏതെങ്കിലും ഇട്ട് കുഴി വായു സഞ്ചാരമുള്ളതാക്കാൻ മറക്കരുത്. തൈകൾ നടുമ്പോൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും 1 പിടി എല്ലുപൊടിയും കുഴിയിൽ ചേർത്തിളക്കി നട്ടാൽ രോഗകീടങ്ങളില്ലാതെ കറിവേപ്പ് വളർന്നു വരും. നട്ട് 3 മാസം കഴിഞ്ഞ ശേഷം തടം ചെറുതായി ഇളക്കി വേരിൽ ക്ഷതം വരാതെ ജൈവവളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകാം. ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം, കമ്പോസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് 3 മാസം കൂടുമ്പോൾ തടത്തിൽ നൽകണം. കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകത്തെളി എന്നിവ ഇടയ്ക്ക് തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ തളിരിലകൾ വരും. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ മുട്ടത്തോട് പൊടിച്ചിടുന്നതും ഉത്തമം. ഇനി കറിവേപ്പില പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കൈകൊണ്ട് വലിച്ചു പറിച്ചെടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നാശമായി പോകുന്നത്. പകരം അവ കത്രിക ഉപയോഗിച്ചോ ബ്ലേഡ് ഉപയോഗിച്ചോ മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ പുതിയ മുളകൾ പൊട്ടിവരാനും തഴച്ചു വളരാനും സഹായിക്കും. നട്ട് ഇല വന്ന ഉടൻ പറിച്ചെടുക്കാൻ പാടില്ല. ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം വിളവെടുക്കുന്നതാണ് നല്ലത്. ചെറിയ ചെടിയിൽ നിന്ന് പറിച്ചാൽ അത് ആ ചെടിയുടെ വളർച്ചയെ ബാധിക്കും. സയലിഡ് എന്ന കീടവും നാരകവർഗ വിളകളെ ബാധിക്കുന്ന ശലഭ പുഴുക്കളുമാണ് കറിവേപ്പിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ. കൂടാതെ തേയില കൊതുകിന്റെ ആക്രമണവും സാധാരണയായി കണ്ടുവരാറുണ്ട്. ചെടിയുടെ തണ്ടിലും ഇലയിലും വെളുത്ത പാട പോലെ പറ്റിക്കിടക്കുന്ന ഒരുതരം ഫംഗസും ഇതിന്റെ ശത്രുവാണ്. ചീരച്ചെടികളെ സാധാരണയായി ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗവും എമാസൈക്ക് രോഗവും സർവ്വസാധാരണം. വേപ്പെണ്ണ എമൽഷൻ, വേപ്പധിഷ്ഠിത കീടനാശിനികൾ എന്നിവ കറിവേപ്പിലയിലെ കീടബാധയ്ക്കും രോഗബാധയ്ക്കും ഉത്തമം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, K. മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി VB ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29th വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130ലേറെ എബോള മരണങ്ങളും 600ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में LPG प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन LPG देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%ത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ

റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായികരംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തെരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തെരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3,00,000 നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഉണ്ണിമേനോനും എൻ ലതികയും ആലപിച്ച ഗാനം, എസ് രമേശ് നായരുടെ വരികൾക്ക് ശ്യാം ഈണമൊരുക്കിയ ഗാനം അഭയം തേടിയേ എന്ന ചിത്രത്തിൽ നിന്ന്.

ഗീതം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് അടുത്തത്. യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം ബിച്ചു തിരുമലയുടേതാണ്, രവീന്ദ്രന്റെ സംഗീതം.

റേഡിയോ മലബാറിൻ്റെ വളയത്തിൻ്റെ ചരിത്രത്തിൽ തികച്ചും വ്യത്യസ്തനായ ഒരു സാരഥിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം

0: ഈ സീസണിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമിതിയുണ്ട്, നാടക സമിതി അജന്ത അല്ലേ, തിരുവനന്തപുരം അജന്തയുടെ സാരഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ റേഡിയോ മലബാറിൽ വളയത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ചേട്ടാ, ഇത് വളയം എന്ന പ്രോഗ്രാമാണ്, നമ്മുടെ റേഡിയോ മലബാറിൻ്റെ ഡ്രൈവർമാർക്കുള്ള പരിപാടിയാണ്. നിങ്ങളുടെ പേരെന്ന് പറയാം?
1: എൻ്റെ പേര് അരുൺകുമാർ. സ്ഥലം തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ്.
0: വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത്
1: സുരാജ് വെഞ്ഞാറമൂട്.
0: സുരാജ് വെഞ്ഞാറമൂട്.
1: കലാകാരന്മാർ ഒത്തിരിയുള്ള സ്ഥലമാണ് വെഞ്ഞാറമൂട്.
0: വെഞ്ഞാറമൂട്. നിങ്ങൾ ഈ നാടക മേഖലയിലേക്ക്, നാടക വണ്ടിയിലേക്ക് എത്തിയ ആ ഒരു സാഹചര്യം?
1: ഞാൻ എത്തിയിട്ടൊരു എട്ടുകൊല്ലാവും.
0: എട്ടുകൊല്ലായി.
1: ഇപ്പം ഇത് തിരുവനന്തപുരം അജന്ത വംശ നാടകമാണ്. ഇപ്പം ഇതിൽ ഞാൻ മൂന്നാമത്തെ കൊല്ലമാണ് ഈ സമിതിയിൽ നിൽക്കുന്നത്. അതിന് രണ്ട് കൊല്ലം മൊഴി നാടകമായിരുന്നു, ഈ വർഷം ആ വംശമാണ് ഇതിൽ നിൽക്കുന്നത്. അതിന് മുമ്പൊക്കെ വേറെ ആയിരുന്നു, കൊറോണയ്ക്ക് മുമ്പൊക്കെ വേറെ സമിതിയിലായി,
0: വേറെ സമിതി
1: വണ്ടി.
0: അപ്പോൾ ഇവിടെ ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: ഈ വർഷം നിങ്ങൾ ഒരൊറ്റ ദിവസം പോലും ഒഴിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: ആ, ഇന്ന് 125-ാമത്തെ വേദിയാണ്, എല്ലാം ഫുൾ പരിപാടിയുണ്ട്.
0: ഉണ്ട്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും,
1: ഓട്ടത്തിലായിരിക്കും.
0: കേരളത്തിന് പുറത്ത് കളിച്ചോ?
1: കേരളത്തിന് പുറത്ത് മൊഴി ആന്ധ്രാപ്രദേശിൽ പോയി കളിച്ചായിരുന്നു. നമ്മുടെ മലയാളി അസോസിയേഷന്റെ ഒരു പരിപാടിക്ക് നമ്മളെ നാടകം വിളിച്ചു. ഈ വണ്ടി തന്നെയാണ് പോയത്, ആന്ധ്രയിൽ പോയത്.
0: ഓക്കെ. ഇപ്പൊ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലയിലും ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു അറിയാൻ ആകാംക്ഷയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ പൂർണ്ണമായും വിശ്രമിച്ച് അതിനുശേഷം രാവിലെ വളരെ ഫ്രഷായി ഉണർന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിത രീതി. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നം മാത്രമാണ്,
1: എല്ലാം തിരിച്ചാണ്.
0: തിരിച്ചാണ്.
1: കാര്യം നമ്മൾ രാത്രി ജോലിയും പകൽ ഉറക്കുമായിരിക്കും.
0: അതും ഒരു സ്ഥലത്തല്ല, പല
1: സ്ഥലത്തായിരിക്കും.
0: എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നത്?
1: അങ്ങനെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന് ഒരു ദിവസം ഒരു ഓരോ ഉത്സവ പറമ്പുകൾ അല്ലെങ്കിൽ ഓരോ മത്സരവേദികൾ അങ്ങനെ പല സ്ഥലത്താകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
0: വ്യത്യസ്ത സമയത്ത് ഉറങ്ങുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നം കൊണ്ട് തോന്നുന്നു?
1: ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്,
0: ഉണ്ടാവും.
1: ആ, മുടി കൊഴിച്ചൽ അങ്ങനെയുള്ള കുറച്ച് ആരോഗ്യ
0: പ്രശ്നങ്ങളുണ്ടോ? വയറ്റിലൊക്കെ പ്രശ്നമുണ്ടോ?
1: അങ്ങനെ ഇല്ല, എനിക്ക് ഈ മുടി കൊഴിയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി ഉറക്കൊഴിയുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അത് ആദ്യമേ ഉള്ളായിരുന്നു, ഇപ്പം ആ പ്രശ്നമില്ല.
0: അതുമായിട്ട്
1: പൊരുത്തപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല. ഉറക്കവും അങ്ങനെ തന്നെയാണ്. സാധാരണ ഒരു മനുഷ്യന് 6 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കമാണെന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 3 മണിക്കൂർ ഉറക്കമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്, അങ്ങ് പൊക്കോളൂ.
0: പക്ഷേ അതിൻ്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കാണും.
1: ഇപ്പൊ വലിയ അങ്ങനെ കുഴപ്പങ്ങളൊന്നും
0: ഇല്ല.
1: പിന്നെ പറമ്പിൽ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഉറങ്ങാനൊന്നും പറ്റത്തില്ല, സൗണ്ട് കാര്യങ്ങള്. ഇന്ന് തന്നെ നമുക്കറിയാം വണ്ടി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ചില സ്ഥലത്ത് ഉറങ്ങാൻ പറ്റും. പിന്നെ തോനെ ലോഡ്ജിൽ തന്നെയാണെങ്കിൽ റൂം എടുക്കും, ഓരോ ദിവസം ഓരോ സ്ഥലത്തുള്ള റൂം എടുക്കും, അവിടെ തന്നെ ആണെങ്കിൽ ഉറക്കം. പിന്നെ പറമ്പിൽ ചെന്നിട്ടൊക്കെ കിടന്നുള്ള ഉറക്കം, അങ്ങനെയൊക്കെ തന്നെയാണ് ഉറക്കം.
0: നാടക സംഘം വലിയ വലിയ സമിതികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ജില്ലയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ സമിതിയിലുണ്ടാവുക. അപ്പോൾ ഒരു കുടുംബമായിട്ടുള്ള യാത്രയാണ്?
1: ഒരു കുടുംബമായിട്ടാണ്. ഇതിലിപ്പം നമ്മൾ 14 പേരുണ്ട്, പല ജില്ലയിൽ നിന്നുണ്ട്. കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലമുണ്ട്, പല സ്ഥലത്തും ഉള്ള ആൾക്കാരുള്ളതാണ്.
0: ഉണ്ട്. ശരിക്കും നിങ്ങൾ ഡ്രൈവർ ജോലിയുടെ ഭാഗമായി സമിതിയിലേക്ക് എത്തിയാണ്? നാടകം കളിച്ചിട്ടുണ്ടോ?
1: നാടകത്തിൽ കഴിഞ്ഞ വർഷം ചെറിയതായിട്ടൊരു വേഷം ചെയ്യേണ്ടി വന്നു. ഒരാളിങ്ങനെ പെട്ടെന്ന് പോയ പാടില്ലാത്തതുകൊണ്ട് ചെറിയൊരു
0: അപ്പോൾ ഒരു അഭിനേതാവ് കൂടിയാണ്.
1: അങ്ങനെയില്ല, അത്യാവശ്യം ഘട്ടത്തിൽ കയറി പോയത്.
0: ഇങ്ങനെ ഒരു നാടക സമിതിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താ?
1: അത് ഞാൻ ആദ്യം വേറെ വണ്ടിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴിങ്ങനെ ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഈ എന്താണ് ഓട്ടം കുറഞ്ഞിരിക്കുന്ന സമയം, അപ്പോഴാണ് ഒരു വണ്ടിയിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമാണ് അങ്ങനെ പോയി കയറി. അപ്പോൾ പിന്നെ ഉറക്കേണ്ട പ്രശ്നമുണ്ട്, ബാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
0: ഒന്നുമില്ല. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും അമ്മയും അമ്മൂമ്മയും.
0: അവിവാഹിതനാണ്?
1: അവിവാഹിതനാണ്.
0: ഒരു കുടുംബജീവിതമൊക്കെ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്,
1: അതൊക്കെ നോക്കുന്നുണ്ട്.
0: പക്ഷേ എങ്ങനെ ഈ ഇതുപോലെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഓട്ടമാണ്?
1: ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. സീസൺ കഴിയുമ്പോൾ പിന്നെ
0: ആ സമയത്ത് എന്താ ചെയ്യുക? സീസൺ കഴിയുമ്പോൾ
1: ആ സമയത്ത് പച്ചക്കറി ലോറി പോകും, മൈസൂർ തിരുവനന്തപുരം പച്ചക്കറി ലോറി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികൾ കിട്ടും, ഇങ്ങനെ എല്ലാ വണ്ടിയിലും പോകുന്നുണ്ടെങ്കിൽ കിട്ടും. മൈസൂർ പച്ചക്കറി വണ്ടിയിലാണ് പോകുന്നത്.
0: അപ്പോൾ നിങ്ങൾ അവിടുന്ന് മൈസൂർ പച്ചക്കറി വണ്ടി എന്ന് പറയുമ്പോൾ അതേത് റൂട്ടിലാണ് പോകുന്നത്?
1: തിരുവനന്തപുരം വയനാട് ഒന്ന് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ, നിലമ്പൂര്, വഴിക്കടവ് അങ്ങനെ കയറി.
0: തിരുവനന്തപുരത്തേക്കുള്ള പച്ചക്കറികൾ മൈസൂരിൽ നിന്നാണോ?
1: പല സ്ഥലത്തും എടുക്കും. നമ്മൾ ഞാൻ പോകുന്ന വണ്ടി മുതലാളിക്ക് 3-4 വണ്ടിയുണ്ട്, ഒരേ സ്ഥലത്തും പോകും. നമ്മൾ പോകുന്ന മൈസൂർ വേറെ വണ്ടി തമിഴ്നാട് പോകും, പിന്നെ വേറെ ലോറികൾ വരും, അങ്ങനെയൊക്കെ ഉണ്ട്. പല സ്ഥലത്തും പല ഇതാണ്, അത് ഒരേ സാധനങ്ങൾ ഒരേ സ്ഥലത്ത് റേറ്റ് കുറയും.
0: അങ്ങനെ
1: ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് തക്കാളിക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതേ അവിടെ നിന്ന് എടുക്കും, ബാക്കി സ്ഥലങ്ങൾ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മൈസൂർ കർണാടകയിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത്
0: എടുക്കും. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് കർണാടകയിൽ നിന്ന് എത്ര ദൂരം, എത്ര കിലോമീറ്റർ?

0: ദൂരമുണ്ടോ? ഏതാണ്ട് ഉണ്ടാവും. അപ്പൊ അത്രയും ദൂരം ഓടി എത്തണ്ടേ? ആ ശരി. അപ്പൊ അവിടുന്ന് ലോഡ് ആവുന്നത് വൈകുന്നേരം ലോഡ് ആവും. ഓടി പിടിക്കണം. അങ്ങനെ. അപ്പൊ അന്നും ഈ ഉറക്ക് ഉളച്ചുള്ള ശീലമുണ്ട്. ഇപ്പോ ഇനി ഈ സീസൺ മുഴുവൻ ബുക്കിംഗ് അല്ലേ നിങ്ങളുടെ സമയത്ത്?
1: ഇപ്പം വെയില് തുച്ഛമായ കളിയാണ്, ഉത്സവങ്ങളൊക്കെ
0: കഴിയണം. പ്രധാനമായും നമ്മള് ഉത്സവ പറമ്പുകളിലാണ്, ഉത്സവം അമ്പലപ്പറമ്പുകളിലും
1: പറമ്പുകളാണ് ഉത്സവം. പിന്നെ ഇപ്പം നാടക മത്സരങ്ങളും മേളകളും ആയിരുന്നു.
0: കൊറോണക്ക് ശേഷം ശരിക്ക് ഒരു പ്രേക്ഷകർ കൂടിയിട്ടുണ്ടോ? മത്സരങ്ങളും അതുപോലെ തന്നെ വേദികളും കൂടിയതായി നാടകങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടുന്നതായിട്ടുണ്ട്?
1: കിട്ടുന്നുണ്ട്. ഈ കൊറോണ കഴിഞ്ഞിട്ട് നാടൻ പാട്ട് മറ്റേ അങ്ങനെയുള്ള കുറച്ച് ഗാനങ്ങളും ആദ്യം ഒരു വരവായിരുന്നു. പക്ഷേ അത് അത് കണക്ക് പോയിട്ട് വീണ്ടും നാടകം പഴയ ഒരു
0: അവസ്ഥ. നാടകാസ്വാദകർ
1: കൂടിയിട്ടുണ്ട്, നാടകം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്.
0: ഓക്കെ.
1: പിന്നെ മേളകൾ മത്സരങ്ങൾ ഇപ്പം പണ്ടത്തിനേക്കാളും കൂടിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ ഇല്ലേ?
0: അതെ അതെ.
1: നമ്മൾ തന്നെ 12 മത്സരത്തിൽ പങ്കെടുത്തു.
0: എല്ലാവരുടെയും നിങ്ങളാണ്
1: പിന്നെ മേളകളും കുറച്ചുണ്ട്.
0: അപ്പൊ ഇങ്ങനെ ഒരു ഹിറ്റ് നാടകത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ ഉണ്ട്.
1: എല്ലാരും നോക്കുകയാണെന്നൊരു
0: ശരിയാണ്. നിങ്ങളിപ്പോ അങ്ങനെ ഒരു വംശം എന്ന പേര് വെച്ച് ഒരു വണ്ടി അജന്ത പോകുന്ന സമയത്ത് ആരാധനയോടെ നോക്കിക്കാണുന്ന നാടകക്കാരും നാടകാസ്വാദകരും എല്ലാ ഭാഗത്തും ഉണ്ടാവും.
1: അപ്പൊ അറിയുന്നില്ല, നമ്മുടെ സ്പീഡിലൊക്കെ
0: അത് പോകുന്നു. പക്ഷെ എന്നാലും അതിന്റെ ആ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത് എന്നുള്ള ഒരു പവർ കൂടുതൽ ഉണ്ടല്ലേ? ഒരു ആസ്വാദനം ഉണ്ട് ഡ്രൈവിംഗ്. ആളുകൾ ഇങ്ങനെ നോക്കി കാണും, അത് തിരിച്ചറിയുന്നുണ്ട്.
1: തിരിച്ചറിയും. പറമ്പിൽ ചെല്ലുമ്പോൾ തന്നെ ഇന്നലെ തന്നെ നമ്മൾ വണ്ടിയോടെ ഇട്ടിട്ട് ഞാനും അതിൽ രണ്ട് ആർട്ടിസ്റ്റുകൾ നടന്നു പോയപ്പോൾ നമുക്ക് ഒരു പരിചയം ഇല്ല. ആൾ വെച്ച് കളിയൊക്കെ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ നല്ലവരെ കളിച്ചു പോകേണ്ടിയെന്ന് ചോദിച്ചു. ആൾക്കാർ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്,
0: അറിയുന്നുണ്ട്. അല്ല, പൊതുവില് ഇപ്പോൾ നമ്മളെ മറ്റ് മേഖലകളിൽ ഇപ്പോൾ സിനിമയിലായാലും സീരിയലിലായാലും അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു പരിഗണന നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ പ്രയാസമല്ലേ?
1: പ്രയാസമാണ്
0: അല്ലേ? ആ ഒരു പരിഗണന യഥാർത്ഥത്തില് ആ മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ അധ്വാനവും ആ കഴിവ് പ്രകടിപ്പിക്കുന്നതും ഒക്കെ നാടകരംഗത്താണ്.
1: ഇത് ലൈവ് അല്ലേ? നാടകം ലൈവാണ്. മറ്റേതെന്ന് ടാക്ക് നമുക്ക് പോയിട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാം, അതൊന്നും പറ്റത്തില്ലല്ലോ.
0: പക്ഷെ എന്നാലും ആ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന ഒരു പരിഗണന ഇനിയും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ സൗകര്യക്കുറവും പല സ്ഥലങ്ങളിലും നാടകം കളിക്കാനുള്ള സൗകര്യം പണ്ടും ഇപ്പോഴും ഏതാണ്ട് ഒരുപോലെ തന്നെ. ബാക്കി എല്ലാ മേഖലയിലും മാറിയപ്പോ നാടകരംഗത്ത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ
1: ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നാടകം കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ്. ചിലപ്പം ഉച്ചയ്ക്ക് ഫുഡായിരിക്കും, കഴിക്കാൻ പറ്റാത്ത
0: അവസ്ഥയാണ്.
1: പിന്നെ ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചില സ്ഥലത്ത് നമുക്ക് അതിൻ്റെതായ തരുന്നുമുണ്ട്.
0: അതെ.
1: എന്നാൽ ചില സ്ഥലത്ത് അതിൻ്റെതായ ഇതുമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്.
0: ആ ഒരു അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല. ഒരു സെലിബ്രിറ്റി പരിവേഷം പലപ്പോഴും
1: മറ്റത് സോഷ്യൽ മീഡിയ ഇത്രയും ഉള്ളത് കൊണ്ടാണ് മറ്റത് ഇത്രയും ആവുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് കുറവാണ്.
0: അതെ. എന്നാലും നമ്മൾ ആ തരത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നത് പോലുള്ള വളർച്ച നാടകരംഗത്ത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇനിയും കിട്ടേണ്ടതായിട്ട് വരാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും ഈ സീസൺ നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്.
1: ഈ സീസൺ നമ്മുടെ അടുത്ത്.
0: പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ എപ്പോ വാഷ് ചെയ്യുന്നത്?
1: അത് അടുത്തടുത്ത് റൂം എടുക്കുന്ന അവസരങ്ങളിൽ, ഇപ്പൊ ഇന്നലെ എടുത്ത റൂം തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ കഴിവിട്ട്
0: ഇന്നിപ്പോ ഇന്നലെ കോഴിക്കോട്, ഇന്ന് കണ്ണൂര്, നാളെ കാസർഗോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഇന്നലെ കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂർ സ്റ്റേ ആണ്. അപ്പോഴും അങ്ങനെ പറയും നാളെയും ഇവിടെ തന്നെ പറയും. ഇപ്പോഴും നമ്മളെല്ലാം ഡ്രസ്സ് കഴിവിട്ടിട്ടാണ് വന്നത്. നാളെ ചെന്നാകുമ്പോൾ ഉണങ്ങിക്കിടക്കും, നാളെ ഉച്ചയ്ക്ക് എല്ലാം പാക്ക്
0: ചെയ്താണ്.
1: എല്ലാവരും അത്യാവശ്യം ഒത്തിരി ഡ്രസ്സുകൾ കൊണ്ടുവരും. കാര്യം ഇങ്ങനെ ഓട്ടത്തിലായതുകൊണ്ട് ഒത്തിരി ഡ്രസ്സ് കൊണ്ടുവരും. പിന്നെ അടുത്തടുത്തുള്ള റൂമാണെന്നുണ്ടെങ്കിൽ അന്ന് കഴുകിയിടും. എല്ലാവരും കഴുകിയിട്ട് തന്നെയാണ്.
0: അതാണ് ഒരു പ്രയാസം. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യം ഇതൊക്കെയാണ്.
1: വീട്ടിലൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കല്ലിലൊക്കെ നല്ല ഉരച്ച് എഴുതാൻ പറ്റും. ഇത് ബാത്റൂമിലൊക്കെ സർഫിലൊക്കെ മുക്കി വെച്ച് പിന്നെ അങ്ങനെ അഴുക്കാവുന്നില്ല. വിയർപ്പിന്റെ സ്മെല്ലായിരിക്കും തോന്നി വരും.
0: എന്നാലും നിങ്ങളെ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കളക്ടറാണ്, മന്ത്രിയാണ്, രാജാവാണ്, പ്രജയാണ്, ഇങ്ങനെ പലതുമാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറി മാറി വരാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വേഷങ്ങൾ വേണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് ആ വേഷത്തിലേക്ക് നിങ്ങൾ രൂപപ്പെട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ അതിനെ ഒന്ന് കഴുകി ഇസ്തിരിയിട്ട് എല്ലാം റെഡിയാവണ്ടേ?
1: അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. ശീലമായി, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല.
0: ഏതെങ്കിലും സമയത്ത് കിട്ടുന്ന അവസരങ്ങൾ ഇതിനൊക്കെ
1: ഉപയോഗിക്കും.
0: അതുപോലെ
1: നമുക്ക് ഇവിടെ വന്നു, ഉച്ചയ്ക്ക് വന്നു, അപ്പോൾ വേറെ ശബ്ദമൊന്നുമില്ല, മിക്കുള്ളവർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ഉറങ്ങാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന അവസരം അങ്ങ്
0: മുതലാക്കി
1: കഴിവ്.
0: അതുപോലെ നിങ്ങൾ സ്റ്റേജിലേക്ക് നിങ്ങൾ ലിസ്റ്റ് കൊടുക്കുമല്ലോ, സ്റ്റേജിൽ ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് കൊടുക്കുമല്ലോ, അതിൽ ഭക്ഷണം ഉൾപ്പെടുക, ഭക്ഷണത്തിന്റെ ലിസ്റ്റ് കൊടുക്കാറുണ്ടോ?
1: കൊടുക്കാറുണ്ട്.
0: ഇന്ന ഭക്ഷണം വേണമെന്ന് പറയുമോ?
1: ഇല്ല, എഗ്രിമെന്റ്.

0: തയ്ക്കുമ്പോൾ തന്നെ അതിൽ കാണിക്കും ഇത്ര കയർ വേണം, ഇത്ര കമ്പി വേണം, ഇന്നതിൻ്റെതൊക്കെ വേണമെന്ന് കാണിക്കും. അതിൽ ഫുഡിൻ്റെതും പറഞ്ഞേക്കും.
1: അത് ഇത്ര സമയം, അതുപോലെ നിങ്ങൾ എഗ്രിമെൻ്റ് ആക്കുമ്പോൾ സമയം പറയുമോ? ഇത്ര സമയം വരെ നമ്മളെ നാടൻ കളിക്കാൻ സ്റ്റേജിൽ ഇത്ര സമയത്ത് വേണം എന്ന നിബന്ധന വെക്കും?
0: അറിയില്ല,
1: അത് അറിയില്ല. കാരണം പലപ്പോഴും നിങ്ങൾ മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നാടൻ കളിക്കുന്നത് വളരെ ലേറ്റായിട്ടൊക്കെ കളിക്കും, വളരെ വൈകി കളിക്കുമ്പോൾ.
0: നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടെന്ന് വെച്ചോ, സെറ്റ് ചെയ്തിട്ടാലും ഇപ്പോൾ സ്റ്റേജിനകത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് വെച്ചോ, സ്റ്റേജ് പരിപാടി ഉണ്ടെങ്കിൽ
1: മിക്കവാറും സ്ഥലത്ത് ഉണ്ടാവുമല്ലോ,
0: ഉണ്ടാവും. അപ്പോഴത്തേക്കും അവരെ മേശയിൽ കസേര ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മളത് വീണ്ടും ഒന്ന് ഫ്രണ്ടിലൊക്കെ ഇടാനുള്ള അതൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സംബന്ധിച്ചിടത്തോളം 1:30
1: ഈ 12 മണിക്കും 1 മണിക്കൊക്കെ നിങ്ങൾ നാടകം കളിക്കാൻ വേണ്ടി കയറുമ്പോൾ ഈ കാണാനിരിക്കുന്നവൻ ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പൊ അതിന്റെ ആസ്വാദനത്തിൽ വ്യത്യാസം വരും. അത് നാടകം കളിക്കുന്നവരെയും അത് ബാധിക്കും.
0: കളിക്കുന്നവരെയും ബാധിക്കും, കാണുന്നവനെയും
1: ബാധിക്കും. പല സ്ഥലങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും
0: ലേറ്റാവും,
1: ചില പ്രസംഗവും
0: മറ്റും കാര്യങ്ങളും അങ്ങനെ പലതും ഉണ്ടാവും.
1: പലതും
0: ക്ഷേത്ര ചടങ്ങ് തീർന്നിട്ടായിരിക്കും,
1: അങ്ങനെയൊക്കെ
0: പ്രസംഗം.
1: പിറ്റേന്ന് വീണ്ടും കുറച്ച് ദൂരെയാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഉറങ്ങുന്നത് ആ സമയത്ത്?
0: അവരെല്ലാം വണ്ടിക്ക് തന്നെ.
1: അപ്പൊ ആ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി റിസ്ക് ആണ്. ഈ നാടകത്തിൽ അഭിനയിക്കുകയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട,
0: ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാത്തത് കൊഴപ്പില്ല.
1: ഇപ്പൊ കുഴപ്പമില്ല,
0: സ്ഥിരം ഉറക്കഴിഞ്ഞ് ഇപ്പൊ അതൊരു പ്രശ്നമായിട്ടില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ
1: അത്രയൊക്കെ വേണ്ടു,
0: അത്രേ വേണ്ടു.
1: പക്ഷെ വൈദ്യശാസ്ത്ര അത് സംബന്ധിക്കൂല,
0: പിന്നെ പോകുന്നുണ്ട്.
1: പകൽ ഉറങ്ങാൻ കിട്ടുന്ന അവസരം മാക്സിമം.
0: പകലിപ്പോ നമ്മളിപ്പോ ഇന്നിപ്പോ ഇവിടുന്ന് പോയി ഒരു 3 മണിക്ക് എത്തി, നാളെ 12 മണിക്ക് പോകും. ഈ അതനുസരിച്ച് കിടന്ന് ഉറങ്ങിക്കോളാം. അവിടെ 5-6 മണിക്കൂർ ഉറക്കം കിട്ടും. ഉറക്കം അത്യാവശ്യം കിട്ടുന്നു.
1: അതുപോലെ വണ്ടിയുടെ അത്യാവശ്യം മെയിൻ്റെനൻസ് വർക്കൊക്കെ അറിയോ എങ്ങനെയാ? ഇതൊക്കെ സർവീസ് ചെയ്യുന്നൊക്കെ
0: അതൊക്കെ അത്യാവശ്യം മെയിൻ്റെനൻസ്, ചെറിയ ചെറിയ പണികളൊക്കെ
1: അറിയാം.
0: പിന്നെ മാക്സിമം നമ്മൾ സീസണിന് മുമ്പ് വണ്ടി പണിത് വയ്ക്കും. അപ്പോൾ പിന്നെ ചില്ലറ പണികളൊക്കെ വരും, ഈ അത്യാവശ്യം ഗീസ് അടുപ്പ് എയർ ചെക്ക് ചെയ്യേക്കും, പിന്നെ ഓയിൽ ചേഞ്ച്, അതൊക്കെ പോകുന്ന സമയത്ത് ഗ്യാപ്പ് നോക്കി
1: ചെയ്തോളൂ.
0: ആ ചെയ്തു.
1: അപ്പൊ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട്.
0: അതുണ്ട്, വണ്ടി ഉത്തരവാദിത്തം ഡ്രൈവറിന് തന്നെയാണ്. വണ്ടി വെച്ചാൽ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് എത്തിക്കുക, വഴിയിലാവരുത് എന്നുള്ളത് നമ്മളത്.
1: റോഡിൽ നമ്മൾ ആംബുലൻസിനൊക്കെ മറ്റു ഡ്രൈവർമാർക്ക് കൊടുക്കുന്ന പരിഗണന പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നാടക വണ്ടിക്ക് പരിഗണന കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
0: അങ്ങനെ പരിഗണന ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കിട്ടില്ല, ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചൊക്കെ അത്യാവശ്ചം കയറി പോയിട്ട് കഴിഞ്ഞാൽ ചിലരെ കയറി വിടും.
1: അല്ല, ചിലപ്പോൾ
0: അറിയത്തില്ല,
1: ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് സമയം നിശ്ചയിച്ച് എന്തെങ്കിലും കാരണവശാൽ അവിടെ എത്താൻ ലേറ്റ് ആവും, റോഡിൽ ബ്ലോക്ക് ഉണ്ടാവുന്നു, കിട്ടുമ്പോൾ
0: കിട്ടുന്ന പരിഗണന ഒരിക്കലും
1: നമ്മൾ നേരത്തെ എത്തേണ്ടവരാണ് എന്ന രീതിയിലുള്ള ഒരു
0: കിട്ടത്തില്ല. സാധാ വണ്ടിയിൽ തന്നെയാണ്, വണ്ടിയിൽ തന്നെയാണ് അതിന്റെ ഒരിക്കലും പരിഗണന നമുക്ക് കിട്ടൂലല്ലോ.
1: പിന്നെ ടൗണിലും ഗ്രാമങ്ങളിലുമായിട്ട് എനിക്ക് തോന്നുന്നു ഗ്രാമങ്ങളാണ് നിങ്ങൾക്ക് ആരാധകർ കൂടുതൽ.
0: ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ് എപ്പോഴും നാടക ആസ്വാദത്തിനും എല്ലാത്തിനും നല്ലത് എപ്പോഴും ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ്.
1: കൂടുതൽ ആളുകൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത്
0: ഗ്രാമപ്രദേശങ്ങളാണ്.
1: ഗ്രാമങ്ങളും
0: ടൗണുകളിലും ഉണ്ട്, നല്ലതുപോലെ പിടിക്കുന്ന സ്ഥലങ്ങൾ, ചേർത്ത് പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം ശബ്ദങ്ങൾ ചില സ്ഥലത്ത് നല്ല ഇതുമാണ്. ഗ്രാമങ്ങൾ എപ്പോഴും നല്ല ഇതാണ്.
1: നിങ്ങളും നന്നായി ആസ്വദിക്കും ആ സമയത്ത്. പിന്നെ ഓരോ പ്രദേശത്ത് പോയി കുറേയേറെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമല്ലോ.
0: ആ
1: കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ
0: അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട്
1: വലിയ ബന്ധങ്ങൾ ഉണ്ടാവും. സീസൺ കഴിഞ്ഞ് നിങ്ങൾ മറ്റു മേഖലയിലേക്ക് മുഴുകുമ്പോഴും ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുമോ?
0: വിളിക്കുമോ? മെസ്സേജൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും.
1: അതൊക്കെ
0: പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും ഈ ഒരു മെയ്യിലൊരു 2-ാമത് നാടകം കഴിഞ്ഞാൽ പിന്നെ ഒരു ഓണത്തോടുകൂടി വീണ്ടും ഇത് സ്റ്റാർട്ടാവുകയാണ്. 2-3 മാസത്തെ പ്രശ്നം മാത്രമേ വരും.
1: നല്ല മഴക്കാലത്ത്,
0: നല്ല മഴക്കാലത്ത് മാത്രം നാടകങ്ങൾ കുറവായിരിക്കും.
1: ഇതിനിടയിൽ സിനിമ ഒക്കെ കാണാൻ പോകും, അതൊക്കെ സമയം കണ്ടെത്തും.
0: സമയം കണ്ടെത്തും.
1: ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ? ഏറ്റവും വണ്ടിയിൽ പാട്ട് വെക്കുമല്ലോ.
0: ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ബാക്കിൽ ഉണ്ട്, പക്ഷെ കട്ട് ചെയ്തേക്കും. ഫ്രണ്ടിൽ മാത്രം പാട്ടിട്ടേക്കും, കാര്യം ഉറക്കൊഴിഞ്ഞ് ഓടിക്കുന്നത് കൊണ്ട് ഫ്രണ്ടിൽ മാത്രം കേട്ടേക്കും.
1: നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം ഇപ്പോൾ. ഏത് പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: ഞാൻ എല്ലാ പാട്ടും അങ്ങനെ.
1: ഏതെങ്കിലും ഒരു പാട്ട് ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം നിങ്ങൾക്കും കേൾക്കാം. നാടകവുമായി ബന്ധപ്പെട്ട നമുക്ക് സമയത്തിലൊരു പാട്ട്
0: കേൾക്കാം.
1: ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങളുടെ യാത്ര ഇനിയും യാതൊരു തടസ്സവും കൂടാതെ അജന്തയുടെ പ്രയാണത്തിന്റെ സാരഥിയായി, അജന്തയുടെ വാഹനത്തിന്റെ സാരഥിയായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് റേഡിയോ മലബാറിന് വേണ്ടി ആശംസിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം. കേരളത്തിലെ മലബാറിന്റെ പല ഭാഗങ്ങളിലും നിങ്ങളെ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത വേദിയിലും തീർച്ചയായും നിങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ നാടക സുഹൃത്തുക്കൾക്കും നാടക സമിതിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും റേഡിയോ മലബാറിന്റെ ആശംസ നേരുകയാണ്.
0: ഓക്കെ, താങ്ക് യു.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോ നമ്മള് പറശ്ശിനിക്കടവിലാണ് വളയവിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത്. പറശ്ശിനിക്കടവിൽ ശ്രീ മുത്തപ്പന്റെ സന്നിധിയിൽ ധ്യാന നിരതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏറെ നേരമായി കൗതുകത്തോട് നോക്കി നിന്ന ആ വ്യക്തിയാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമസ്കാരം.
2: നമസ്കാരം
1: ചേട്ടാ. ഇത് റേഡിയോ മലബാറിൽ വളയം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. വളയം എന്നത് ഡ്രൈവർമാർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ചേട്ടനെ നമ്മുടെ റേഡിയോ മലബാറിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുമോ?
2: ഓ, തീർച്ചയായിട്ടും.
1: പേര് സ്ഥലം ഒക്കെ ഒന്ന് പറഞ്ഞാൽ.
2: എൻ്റെ പേര് അജയ് എന്നാണ്. വീട് അങ്കമാലി, അടുത്ത് കാലടി.
1: കാലടിയിലാണ്?
2: കാലടിയിലാണ്.
1: വളരെ വളരെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് അല്ലേ? അപ്പൊ ഇവിടെ വന്നത് ജോലിയുടെ ഭാഗമായി?
2: അതെ, ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ്.
1: ഡ്രൈവറാണ്?
2: ഡ്രൈവറാണ്.
1: എത്ര വർഷമായി നിങ്ങൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി?
2: ഞാൻ ഒരു 35-40 വർഷമായി.
1: 40 വർഷമായി. എവിടെയാണ് ജോലി ചെയ്യുന്നത്?
2: ഞാൻ കുറച്ചുകൾ KSRTC റിട്ടയർഡായതിനു
1: ശേഷവും ആ ജോലി തുടരുകയാണ്?
2: അതിനകത്തല്ല, പ്രൈവറ്റ് ആയിട്ടാണ്.
1: അതെ, പ്രൈവറ്റ് ആയിട്ട് ജോലി തുടരാണ്. ഇപ്പൊ ചെയ്യുന്ന ജോലി
2: ടാങ്കറിന്റെ ഡ്രൈവറാണ്.
1: ടാങ്കർ ലോറിയുടെ ഡ്രൈവറാണ്. ടാങ്കറിൽ എന്താ ലോഡ്?
2: ഡീസൽ പെട്രോൾ.
1: ഏത് കമ്പനിക്ക് വേണ്ടിയാ?
2: BPCL.
1: അപ്പോ അതിന്റെ ഓഫീസ് അങ്കമാലിയാണോ?
2: അങ്കമാലി അല്ല, അത് ഇരുമ്പനാണ്.
1: എറണാകുളം. അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നത് എറണാകുളത്ത് നിന്ന് ലോഡുമായിട്ട് വന്നതാണ്? ഇനിയപ്പോ തിരിച്ചു വന്ന് ലോഡ് ഇറക്കി? ആ, അപ്പൊ ഒരു പമ്പിലേക്കാണോ അല്ലെ കുറെ പമ്പുകൾ?
2: ഒറ്റ പമ്പിലേക്ക്.
1: അത് ശരി. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു പോയി വീട്ടിലോട്ടേക്ക് തന്നെയാണോ? കണ്ണൂരിലേക്ക് തന്നെയാണോ?
2: അങ്ങനെയുള്ളൂ.
1: അപ്പോ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് വരും അങ്ങനെ. അപ്പൊ ഇവിടെ വന്നാൽ പറശ്ശിനിക്കടവിൽ വരും, മുത്തപ്പനെ കാണും. അപ്പോൾ നല്ലൊരു ഭക്തനാണ്. വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിൽ വൈഫ്, രണ്ട് കുട്ടികൾ.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറയാം.
2: വൈഫിൻ്റെ പേര് ഷിജി, മകളുടെ പേര് ആതിര, മകൻ്റെ പേര് അക്ഷയ്.
1: ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം. അങ്കമാലി കാലടിയിൽ ജനിച്ച് വളർന്ന ആ പ്രദേശത്ത് തന്നെയാണോ ഇപ്പോഴും താമസം?
2: ജനിച്ചു വളർന്നത് ഞാൻ വേറെ സ്ഥലത്താണ്.
1: മൂവാറ്റുപുഴക്കടുത്താണ്. അങ്കമാലിയിലേക്ക് വന്നിട്ട്, കാലടിയിലേക്ക് വന്നിട്ട് എത്ര
2: വർഷമായി?
1: 30 വർഷമായി. അപ്പോൾ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഉള്ളത് മൂവാറ്റുപുഴയിലാണ്.
2: തറവാടും കാര്യങ്ങളൊക്കെ
1: അങ്ങോട്ടാണുള്ളത്. അപ്പോൾ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് കാലം ഡ്രൈവറായി പല മേഖലകളിൽ പല ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളെന്ന നിലക്ക് എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളുണ്ടോ?
2: ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിട്ട് തന്നെ
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റുള്ള ഒഴിവ് സമയത്തൊക്കെ എങ്ങനെയാ
2: ചെലവഴിക്കുന്നത്?
1: എന്നാലും ഇപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടില് ലീവില് വരുമല്ലോ, ആ സമയത്ത് കൃഷി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: കൃഷി കാര്യങ്ങളുണ്ടാവും.
1: സിനിമക്കൊക്കെ പോവാം?
2: സിനിമ
1: കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ ആണോ?
2: ഇല്ല, പഴയ രീതിയിലൊന്നും പോകണില്ല. ഒന്നാമത് തിയേറ്ററിനകത്തൊക്കെ നമ്മുടെ സമയത്തിലുള്ള ടൈമിലല്ല,
1: ആ രീതികളും അല്ല. തിയേറ്ററിലെ ശൈലികളും സൗകര്യങ്ങളും ഒക്കെ മാറി അല്ലേ?
2: അതുപോലെ നമ്മൾ പഴയ കാലത്ത് കാണുന്ന സിനിമയുടെ ആ മൂല്യം ഇപ്പോഴും.
1: പക്ഷെ ഓരോ കാലഘട്ടത്തില് ഓരോ തലമുറക്ക് കണക്കായിട്ടാണല്ലോ. നമ്മൾ കാണുന്ന ആ പ്രായത്തിലുള്ളതിന് മുന്നേ ഉണ്ടായിരുന്ന സിനിമയുടെ മൂല്യം ചിലപ്പോ അന്നത്തെ തലമുറ നമ്മളെ കുറിച്ചായിരിക്കും കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് നമ്മൾ പറയുന്നത് അടുത്ത പുതിയ തലമുറയെ കുറിച്ചാണ്. ഇനി അവർ മറ്റൊരു തലമുറയെ ചിലപ്പോൾ കുറ്റം പറഞ്ഞേക്കും. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചതായിരിക്കും പറയാം. ഒരുപാട് സിനിമകളൊക്കെ
2: കണ്ടിട്ടുണ്ടാവും.
1: ഒരു ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ്. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതായിരിക്കും? മനസ്സിൽ തങ്ങനെ പാടുവോ?
2: ഇല്ല,
1: പാട്ട് കേൾക്കും.
2: പാട്ട്
1: കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ആസ്വദിച്ച ഒരു പാട്ട്, ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് റേഡിയോ മലബാറിലൂടെ കേൾക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: இன்பம் தவிக்கும் டிராபிக்கும் ஜாமாக ஜென்மம் பங்கிட்டுக் கொள்வோமே.
1: ஐ லவ் யூ.
2: ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ താരസ്വരത്തിലേക്ക് സ്നേഹസ്വാഗതം.
4: സത്യം പറയാം, ജീവിതത്തോട് ഒരിഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു.
5: ഒരു കണക്കിന് കാലവിഷമം കയ്പുനീര് തന്ന് നീലിച്ചു പോയവരാണ് നമ്മൾ രണ്ടുപേരും. അല്ലേ എന്റെ കാർത്തി വീരാർജുന?
4: ഉത്ഭവത്തിലെ രാവണന്റെ പുറപ്പാടായി എന്റെ 10 തലയും അനങ്ങുന്നത് കണ്ടോ നീ?
5: ആ 10 നെറ്റിത്തടങ്ങളിലും എന്റെ ഉമ്മകൾ കൊണ്ട് ഞാൻ സിന്ദൂരാണിക്കും. ഞാൻ വിളിച്ചിറക്കി കൊണ്ടേക്കൂടെ.

0: കെ ജെ രാധാകൃഷ്ണന്റെയും ഡോക്ടർ പി കെ ശാന്തകുമാരിയുടെയും മകനായി 1969 ആഗസ്റ്റ് 23 വിനീത് ജനിച്ചത്. ഏക സഹോദരി ഡോക്ടർ കവിത ദിനേശ് വടകരയാണ് സ്വദേശം. വടകരയിലും മദ്രാസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മദ്രാസിലെ ന്യൂ കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ഡിഗ്രി എടുത്തു. 5 നൃത്തം അഭ്യസിച്ചു തുടങ്ങി. സ്കൂൾ യുവജനോത്സവങ്ങളിൽ കലാപ്രതിഭയായി. 1985 ഐ വി ശശി സംവിധാനം ചെയ്ത ഇടനിലങ്ങളിലാണ് വിനീത് ആദ്യം അഭിനയിച്ചത്.
1: ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് സിനിമയിലേക്ക് വന്നത്. സോ അന്ന് ഒരു എനി യങ്സ്റ്ററിനെ പോലെ തന്നെ ഒരു മെസ്മറൈസിങ് വേൾഡാണ്. പിന്നെ കലാപരമായിട്ട് നൃത്തത്തിലും ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റേജ് പെർഫോമൻസും സ്കൂളിലെ കൾച്ചറൽ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു അൾട്ടിമേറ്റ് ഡ്രീം. ആൻഡ് ഭയങ്കര സിനിമ ലവറായിരുന്നു ഞാൻ, കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ അഭിനയിക്കാന്നുള്ളൊരു ഒരു ആഗ്രഹം ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സീരിയസ്നെസ്, അതായത് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്നോ അല്ലെങ്കിൽ അതിൻ്റെയുള്ള ട്രെയിനിങ് ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതി അന്നുണ്ടായിരുന്നില്ല. വളരെ ചെറിയ പ്രായമായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസരം വന്ന് കിട്ടി.
0: 1986 റിലീസായ ഹരിഹരൻ്റെ നക്ഷതങ്ങളാണ് വിനീതിനെ ശ്രദ്ധേയനാക്കിയത്. മോനിഷയായിരുന്നു ഈ ചിത്രത്തിൽ വിനീതിന്റെ നായിക. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു.
2: ഇന്നെന്റെ പിറന്നാളായിരുന്നു എന്നൊരു വിശേഷം. വൈകുന്നേരം കലണ്ടർ നോക്കിയപ്പോഴാണ് കണ്ടത്.
3: നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു നെയ്പായസം കഴിപ്പിക്കായിരുന്നു.
2: അയ്യോ, ജോലിക്കാരന്റെ പിറന്നാള് ആരും ആഘോഷിക്കില്ല. ഇവിടെ പഠിക്കാൻ സൗകര്യവും ആഹാരവും കിട്ടുന്നതന്നെ

0: ചെറിയ ഭാഗ്യമേ വിചാരിച്ചിട്ടുള്ളൂ.
1: പഠിച്ച് വലിയ ആളാകുമ്പോ സാധുക്കളെ മറക്കും. അപ്പൊ എന്ത് ഗൗരി, ഏത് ഗൗരി അല്ലേ?
0: ഇത്രത്തോളം എത്തിയത് നിന്റെ സഹായം കൊണ്ടാ. അല്ലെങ്കിൽ കാരണവരുടെ ചവിട്ടും ആട്ടും വാങ്ങി അവിടെ കിടക്കായിരിക്കും ഇപ്പോഴും ഞാൻ.
1: ഓ എന്റെ, എന്ത് സഹായം?
0: നീയാണ് കാരണം. ചിലപ്പോ തോന്നിയിട്ടുണ്ട് അമ്പല നടക്കൽ വെച്ച് ഈശ്വരൻ കാണിച്ചു തന്നാവും നിന്നെ എനിക്ക്.
1: കളി പറയരുത്.
0: കളിയല്ല, സത്യം.
1: ശരിക്കും എന്നെ ഇഷ്ടമാണോ?
0: ഇഷ്ടം.
1: നീ നടക്കുന്ന നേരെ നിന്ന് കളവ് പറഞ്ഞാൽ?
0: കളവല്ല, ഇഷ്ടം. ഇനിയും എന്താ സംശയം?
1: ഈ ഭഗവതിയാണ് സത്യം. ഇനി എന്നും എന്റെയാണ്, എന്റെ മാത്രമാണ് അല്ലേ?
2: ടി ഹരിഹരന്റെ നഖശ്രുതങ്ങളിലെ രാമു എന്ന കഥാപാത്രത്തെയാണ് വിനീത് അനശ്വരമാക്കിയത്. ഭരതൻ സംവിധാനം ചെയ്ത ആവാരം പൂവാണ് വിനീതിന്റെ ആദ്യ തമിഴ് ചിത്രം. ജാതിമല്ലി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും വിനീത് അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 83 ചിത്രങ്ങളിൽ വിനീത് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 80 ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മൊഴിമാറ്റ ചിത്രങ്ങളിലും വിനീത് അഭിനയിച്ചിട്ടുണ്ട്.
3: അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അന്ന് ഐ വാസ് കൺഫ്യൂസ്ഡ്. ആ സമയത്ത് അതുപോലെ പേരൻസിൻ്റെ ഒരു ഡിസിഷൻ ആയിരുന്നു, ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ദെൻ യു ടേക്ക് യുവർ ഇൻട്രസ്റ്റ് എന്ന. സോ അതിന് ശേഷം ഞാൻ എനിക്ക് പ്രൊഫഷണലി എടുക്കാനുള്ള പ്രായവും അതുപോലത്തെ അവസരങ്ങളും വന്നതിന് ശേഷമാണ് ഞാനത് ഏറ്റത്.
2: ഇടനിലങ്ങൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പ്രണാമം, നഖശ്രുതങ്ങൾ, അമൃതം ഗമയ, കണി കാണും നേരം, ഋതുഭേദം, ഒരിടത്ത്, പൊന്ന്, ഇടനാഴിയിൽ ഒരു കാലൊച്ച, ആരണ്യകം, കനകാംബരങ്ങൾ, ഒരു മുത്തശ്ശിക്കഥ, ജന്മാന്തരം, മഹായാനം, 6 ആഭ്യന്തര കലഹം, ലാൽസലം, കാട്ടുകുതിര, സർഗം, കമലദളം, ചമ്പക്കുളം തച്ചൻ, ആചാര്യൻ, കന്യാകുമാരിയിൽ ഒരു കവിത, സമൂഹം, ഗസൽ, അർത്ഥന, ദൈവത്തിൻ്റെ വികൃതികൾ, മാനത്തെ വെള്ളിത്തേര്, പരിണയം, കാബൂളിവാല, ഹൈവേ, തക്ഷശില, തച്ചോളി വർഗീസ് ചേകവർ, മാന്ത്രികം, കാലാപാനി, മഞ്ജീരധ്വനി, ഉസ്താദ്, പ്രേം പൂജാരി. തീർന്നില്ല വിനീതിൻ്റെ ചിത്രങ്ങൾ. മഴവില്ല്, ഉത്രം നക്ഷത്രം, ഡാർലിംഗ് ഡാർലിംഗ്, ഓ പ്രിയെ, പ്രണയമന്ത്രം, പ്രണയമണിത്തൂവൽ, പെരുമഴക്കാലം, ചതിക്കാതെ ചന്തു, മയൂഖം, ആലീസ് ഇൻ വണ്ടർലാൻഡ്, പ്രണയതീരം, വടക്കും നാഥൻ, മൂന്നാമതൊരാൾ, രാത്രിമഴ, മിഴികൾ സാക്ഷി, കാൽച്ചിലമ്പ്, ബനാറസ് തുടങ്ങി, ടു ഹരിഹർ നഗർ, കെമിസ്ട്രി, നീലാംബരി, തത്വമസി, ഐഡിയൽ കപ്പിൾ, ഫാദേഴ്സ് ഡേ, അരികെ, സോ ക്ലോസ്, ബാവൂട്ടിയുടെ നാമത്തിൽ, ആട്ടക്കഥ, ക്ലിയോപാട്ര, 7 വരവ്, ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്, ഒമേഗ, സോപാനം, 200 വിത്ത് ലവ്, 100 ഡേയ്സ് ഓഫ് ലവ്, അക്കൽധാമയിലെ പെണ്ണ്, കുംഭസാരം, ഞാൻ സംവിധാനം ചെയ്യും, ഐഫോൺ, മരം പെയ്യുമ്പോൾ സുഖമായിരിക്കട്ടെ, കാമ്പോജി, മാധവീയം, പന്ത്, സർവം താളമയം, വാങ്ക്, നിള, പാച്ചുവും അദ്ഭുത വിളക്കും, ധൂമം, അവസാനമായി അഭിനയിച്ച കുരുവിപ്പാപ്പ വരെ വിനീത് അഭിനയിച്ച ചിത്രങ്ങളാണ്.
3: എന്റെ ഫോക്കസ് ഡാൻസിങ് എന്റെ ഒരു പാർട്ട് ഓഫ് മീ ആണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങി. സോ അതൊരു റുട്ടീനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പ്രൊഫഷനായി എടുത്തപ്പോഴും ഇറ്റ് ഇസ് സ്റ്റിൽ എ പാർട്ട് ഓഫ് മീ. പക്ഷേ സീരിയസ്ലി അതിൽ കൂടുതലായിട്ട് പഠിക്കണം, അക്കാഡമിക്കായിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചു.
2: ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര താരവും നർത്തകനുമാണ് വിനീത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷാ ചിത്രങ്ങളിലും വിനീത് അഭിനയിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു വിനീതിന്റെ വിദ്യാഭ്യാസം. പ്രമുഖ നർത്തകിയും ചലച്ചിത്ര നടിയുമായ ശോഭനയുടെ ബന്ധു കൂടിയാണ് വിനീത്. സ്കൂൾ കാലം മുതൽ തന്നെ ഭരതനാട്യത്തിൽ ധാരാളം സമ്മാനങ്ങൾ വിനീതിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഭരതനാട്യ മത്സരത്തിൽ തുടർച്ചയായ 4 ഒന്നാം സ്ഥാനത്തിന് അർഹനായിട്ടുണ്ട്. കൂടാതെ കലാപ്രതിഭാ പട്ടവും വിനീതിന് ലഭിച്ചിട്ടുണ്ട്. 1986 പുറത്തിറങ്ങിയ നഖശ്രുതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. 2004 വിനീത് വിവാഹിതനായി. പ്രസില്ല മേനോനാണ് ഭാര്യ.
4: ഇതെങ്ങനെ ഇതിന്റെ ഒരു കോഡ്? ശാശിപ്പോ 4 പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടുന്നേ?
5: മണ്ട നസ്രാണി ഷാ എന്ന് പറഞ്ഞ ശലമോൻ സോളമൻ, ഞാനല്ല സാക്ഷാൽ കിങ് സോളമൻ. ശലമോൻ 5 ലൈൻ 6 7 8.
4: നേരാണല്ലോ. അപ്പൊ ഇച്ചായോ നമ്മളെ കൊണ്ട് ക്ലീൻ മാമാ പണി ചെയ്യിച്ചാണല്ലോ. വെറുതെ കിളിച്ചാ പോരാ. കമ്മീഷൻ തരണം.
5: കമ്മീഷൻ ഉണ്ട്.
2: ഭരതൻ സംവിധാനം ചെയ്ത പ്രണാമം എന്ന ചിത്രത്തിലെ അപ്പുക്കുട്ടനായിട്ടാണ് വിനീത് അഭിനയിച്ചിട്ടുള്ളത്.
6: എന്താ പോലീസ് പറയാത്തെ? അത് പറഞ്ഞേ. ഞങ്ങൾ ചേച്ചി അടുക്കി ഇടിക്കൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ പനി വന്നത്?
7: അല്ല, പനി അല്ലെങ്കിലും വന്നു. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ അടുക്കി ഇടിക്കൊക്കെ ചെയ്തത്?
6: അത് പിന്നെ ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ, ഞങ്ങൾ സസ്പെൻഡും ചെയ്തു. താമട്ടം പറഞ്ഞിട്ടാ ഞാൻ അടിച്ചില്ല കേട്ടോ, ഇതിനെ അടി അടിച്ചു. ഇല്ലടാ, നീ അടിച്ചു.
8: ഇല്ലെന്ന്.
6: അപ്പൊ നീ അടിച്ചു എന്ന് പറഞ്ഞതോ?
7: വഴക്കു വേണ്ട, രണ്ടുപേരും അടിച്ചു. കൊണ്ടത് ഞാനല്ലേ. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവിക്കും.
6: ചേച്ചി ഉണ്ടല്ലോ. ചേച്ചി എന്നെ തല്ലും.
7: ചേച്ചി എവിടെയാ?
6: തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ. ഇന്ന് 28-ാം തീയതിയിലേ ആയുള്ളൂ, ശമ്പളം കിട്ടിക്കാണില്ല, അതാ വരാത്തത്. അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ. വരും, വന്നാ എനിക്ക് അടിയുടെ പൂരായിരിക്കും.
3: വളരെ വളരെ പ്രഗത്ഭരും അതുല്യരുമായ കലാകാരന്മാരുടെ കൂടെയാണ് ഞാൻ ഇത്രയും കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒരു ബ്ലെസ്സിങ് എന്താണ് എനിക്ക്. ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്.
2: ജോസുകുട്ടി എന്ന കഥാപാത്രവുമായിട്ട് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഒരിടത്ത് എന്ന ചിത്രത്തിലെത്തുന്നു. ഉണ്ണികൃഷ്ണനായിട്ടാണ് അമൃതം ഗമയിൽ എത്തുന്നത്. ആരണികം എന്ന ചിത്രത്തിലെ മോഹൻ എന്ന കഥാപാത്രത്തെ ചെയ്തത് വിനീതാണ്.
9: ഓ വന്നോ, അദൃശ്യ കഥാപാത്രത്തെ ഇവിടെ ആരും കണ്ടില്ലേ? ചായ
10: പിന്നെ കുടിക്കാം. നാടകം നന്നായോ?
9: പോയില്ല, അമ്മടി വന്നില്ലല്ലോ. പിന്നെന്ത് രസം, അപ്പൊ വേണ്ടാന്ന് വെച്ചു. ഡൽഹി പോണ്ടോ അച്ഛന്റെ അടുത്ത്? ഏത് കോളേജിലാ ഇനി അപ്ലൈ ചെയ്യണം?
10: അറിഞ്ഞൂടാ, വന്യമ്മയോട് ചോദിക്കണം.
9: ബാംഗ്ലൂർ വരണോ? മൗണ്ട് കാർമൽ ഞങ്ങളുടെ അടുത്താ. ഹോസ്റ്റൽ ഷാപ്പാട് വേണമെങ്കിൽ വീട്ടിൽ നിൽക്കാം.
10: അതൊക്കെ വന്യമ്മയാണ് നിശ്ചയിക്കുക.
9: ഡെയിലി നിന്റെ രണ്ട് ഒറിജിനൽ കിറുക്കുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ടോ നോക്കായിരുന്നു.
10: നീയല്ലേ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞത്? പിന്നെ വരണോന്ന് തോന്നി.
9: ഫോമലാവുന്നേയുള്ളൂ അമ്മണി.
10: നീ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ, അച്ഛനും നമ്പ്യാരങ്ങളും സ്ഥിരമായിട്ട് ഹണ്ടിങ്ങിന് പോയിരുന്നു മുമ്പ്. ഇവളിവിടെ വന്നിട്ടില്ല. തലകളൊക്കെ അതേ ചായയില് ചെറുതാക്കി വെക്കുന്ന വിദ്യ, അതിനെന്തോ പറയല്ലോ ഇംഗ്ലീഷില്.
9: ടാക്സോഡെർമി.
10: അല്ലല്ല, അത് സ്റ്റഫ് ചെയ്ത് വെക്കണേനല്ലേ.
9: ആ റൈറ്റ്, കറക്റ്റ്. വേറൊരു വാക്കുണ്ട്, ഇംഗ്ലീഷ് മോശമില്ലല്ലോ, ആഫ്രിക്കക്കാരുടെ വിദ്യയാണ്.
10: ആളുകളുടെ തലയും അങ്ങനെ വെച്ചാ ഭംഗിയുണ്ടാവും. ചുമരില് കയറി വരുന്നിടത്ത് തന്നെ തുടങ്ങി. അവളുടെ മാലയിട്ട് ഫോട്ടോ വെക്കണേക്കാൾ നല്ലതല്ലേ?
11: തുടങ്ങി പ്രാന്ത്.
10: നല്ല കാര്യല്ലേ. നമ്മുടെ വീട്ടില് ആദ്യം മുത്തച്ഛൻ മരിച്ചാൽ മുത്തച്ഛന്റെ തല, അതിന്റെ അടുത്ത് പിന്നെ വല്യച്ഛന്റെ തല. സാമ്രാജ്യം സ്ഥാപിച്ചവരുടെ
11: മഹാബോബി.

0: അവളൊരു തമാശ പറഞ്ഞു. അവിടെ ഒരു പഴയ ആൽബത്തിൽ അമ്മണിയുടെ അമ്മയുടെ ഫോട്ടോ കണ്ടു.
1: എവിടെ?
0: എന്റെ അമ്മയുടെ കൂടെ, വളരെ മുമ്പെടുത്തതാണ്.
1: അതെനിക്ക്
0: റീകോപ്പി ചെയ്തു തരാം.
1: പി എച്ച് ഡിക്ക് പോണെന്ന് പറഞ്ഞത്?
0: എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാൽ ഏതെങ്കിലും ആദിവാസികളെ പറ്റി പഠിച്ച തീസീസ് എഴുതാം. പഠിക്കാതെ എഴുതാം, പക്ഷെ ഞങ്ങളെല്ലാം വിറ്റ് പോവല്ലേ.
2: അശോകനായിട്ട് കെ ആർ ജോഷി സംവിധാനം ചെയ്ത കവാടം എന്ന ചിത്രത്തിലെത്തുന്നു. ജോഷിയുടെ മറ്റൊരു ചിത്രമായ മഹായാനം എന്ന ചിത്രത്തിൽ രമേശനായിട്ടാണ് വിനീത് വേഷമിടുന്നത്. കാട്ടുകുതിര എന്ന പി ജി വിശ്വംഭരന്റെ ചിത്രത്തിലെ മോഹനായിട്ട് എത്തുന്നുണ്ട്.
3: ഞാൻ വന്നൂല്ലോ.
4: അല്ല, വരാം. ഇപ്പോഴിങ്ങോട്ട് വന്ന എന്തിനാ? എന്തെങ്കിലും കാര്യമുണ്ടോ?
3: ഇതെന്താ മോഹൻ ഒരു വക വല്ലാണ്ട് എങ്ങനെ?
4: ഒന്നുമില്ലല്ലേ.
3: മോഹന്റെ അമ്മ എവിടെ?
4: എന്തിനാ അമ്മ? എന്തിനാ?
3: എന്താ മോഹൻ ഇത്?
4: ഒന്നുമില്ലല്ലേ. അമ്മയെ കാണുമെന്ന് പറഞ്ഞ എന്തിനാ?
3: മോഹന്റെ അച്ഛൻ കോലോട്ടിട്ട് ഒരൂട്ടം ചെയ്യാൻ പോണല്ലേ?
4: അതെ, ചാരായം വാട്ടൽ.
3: അങ്ങനെ ചെയ്തു വെച്ചാൽ മഹാ കഷ്ടാണെന്നാ രാമനായർ പറയണത്. അത് ചെയ്യാണ്ടിരുന്നാൽ തിരക്കേടില്ലാന്ന് മോഹന്റെ അമ്മയോടൊന്ന് പറയാലോ. ഞാൻ പറഞ്ഞാൽ അമ്മ കേക്കാണ്ടിരിക്കുവോ? എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവുമെന്ന് മോഹൻ അല്ലേ പറഞ്ഞത്?
4: അതൊക്കെ ശരിയാ, പക്ഷേ ഉടനെ ഇങ്ങനെ ഒരു പരീക്ഷണം വേണമായിരുന്നു.
3: പിന്നെ മോഹന്റെ വീടൊക്കെ ഒന്ന് കാണാലോ. നല്ല അസല വീട് അല്ലേ? മോഹന്റെ അമ്മയല്ലേ? ഞാൻ ലത. എന്താ മോഹൻ പറഞ്ഞില്ലെന്നുണ്ടോ?
4: അമ്മ അറിഞ്ഞോ? അച്ഛൻ ഇവരുടെ കോലത്തിട്ട് ചാരായം മാറ്റാൻ പോണത്രേ. അത് ചെയ്യരുതെന്ന് അമ്മയോട് പറയാനാ ലത വന്നത്.
5: എന്നാട് പറഞ്ഞ എനിക്ക് എന്നാ ചെയ്യാനൊക്കും? ഇവിടുത്തെ ആളിന്റെ പടുതി ഒന്ന് വേറെയാണ്.
3: അമ്മ അങ്ങനെ ഒഴിഞ്ഞു പറയരുത്, ഒന്ന് സഹായിക്കാണ്ട് പറ്റില്ല.
5: പക്ഷെങ്കി പുള്ളിക്കാരനിപ്പ ഇവിടെ ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യായിരുന്നു.
4: ലത ഒരു കാര്യം ചെയ്യും, ലത ഇപ്പൊ പോയിക്കോളൂ. അച്ഛൻ വരുമ്പോ അമ്മയും ഞാനും കൂടി പറഞ്ഞ് ശരിയാക്കിക്കോളാം. വിവരം അവിടെ അറിയിക്കുകയും ചെയ്യാം. പോരെ
3: എങ്കിൽ ഞാൻ പോയിട്ട് രാമനായരെ പറഞ്ഞു വിടാം. എന്താ?
4: ആ എന്നാലും തിരക്കേടില്ല. ഏതായാലും ലത ഇനി ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ. ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം.
3: വരട്ടെ.
6: ഒരു നർത്തകൻ എന്ന് പറയുമ്പം അത് ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷൻ ആണ്. കാരണം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഡാൻസ് പഠിച്ചുകൊണ്ട് ശ്രീണത വരണം എന്നില്ല. ഡാൻസിൽ ലാസ്യമുണ്ട്, ഗ്രേസ് വരാം. ഇവൻ പുരുഷനായാലും ഇപ്പം നമ്മുടെ ട്രഡീഷൻ പ്രകാരം ഇറ്റ്സ് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ, ക്ലാസിക്കൽ ഡാൻസ്. സോ ആ നളിനം, ആ ഒരു ലാസ്യം മേക്സ് യു മോർ റിഫൈൻഡ്. അത് സ്ത്രൈണതയായിട്ട് യു കാൺട് കോൾഡ് എഫെമിനേറ്റ്. നമ്മുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ആൺകുട്ടികൾ ഭരതനാട്യം പഠിച്ചാൽ സ്ത്രൈണത വരും. അതിന് ആക്ച്വലി വേറെ പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പം മെഡിക്കലിയും സൈക്കോളജിക്കൽ റീസൺസ് ലൈക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ ഒരു മെഡിക്കൽ ഇഷ്യൂ ആണ്. സോ അതുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ആ യുനോ എഫെമിനേറ്റ് ആവാൻ ഡാൻസ് പഠിക്കണം എന്നില്ല, അല്ലെങ്കിലും ആവാം. സോ അതൊരു നേച്ചറിൻ്റെ ഒരു ഒരു ഒരു ഫെനോമിനാണ് അത്. സോ അതിനെക്കുറിച്ച് അത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ടോപ്പിക്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഈ ഡാൻസ് പഠിച്ചുകൊണ്ട് ഇങ്ങനൊരു കൺസെപ്ഷൻ ആൾക്കാരുടെ മനസ്സിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാസ്റ്റിംഗ് ടൈമിൽ പൗരുഷം പോരാതെന്നുള്ള ഒരു എലിമെൻറ്റ് വരും. അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഐ എം നോട്ട് ഡിനൈങ് ദാറ്റ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ വെരി ബ്ലെസ്ഡ് ടു ഡു റോൾസ് അറ്റ് എ വെരി മാച്ചോ, ഇൻക്ലൂഡിംഗ് ഇപ്പോൾ ലാസ്റ്റ് രഞ്ജിത്തേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ
7: ഇറ്റ്സ്
6: എൻ ഇൻക്രെഡിബിൾ റോൾസ്. അത് കൺസിഡർ ചെയ്ത് വേണേറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, ഞാൻ അങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോഴാണ് എനിക്കത് പ്രൂവ് ചെയ്യാൻ.
2: സി ബി മലയിൽ ചിത്രമായ കമലദലത്തിലെ നർത്തകനായ സോമശേഖരനായിട്ട് വിനീത് എത്തുന്നുണ്ട്.
0: തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. മാപ്പ് പറയുക, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദബാബു മാപ്പ് പറയുക.
8: ഞാൻ മാപ്പ് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: നിങ്ങൾ ഒന്നും പറയണ്ട, ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാൽ മതി.
1: അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്.
9: ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായത് ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമായത്. നീ അവിടെ കഥകൾ പഠിക്കാമെന്നോ അതോ സമരം ചെയ്ത് നേതാവാമെന്നോ? ഒരു സദസ്സായി പോയി. മാളുവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്.
7: അതിന് അവളുടെ അച്ഛനുണ്ട്, നീ ഇപ്പൊ രക്ഷാകർത്താവുന്ന ആവണ്ട, അതൊക്കെ പിന്നെ മതി. കല്യാണം കഴിച്ചൊന്നുമില്ലല്ലോ രക്ഷാകർത്താവ്.
10: മതി അവനിട്ട് വഴക്ക് പറഞ്ഞത്. കുട്ടികളാവുമ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും, ഇനി ഉണ്ടാവില്ല. കുളിമുറിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുളിച്ചാ ഊണ് കഴിക്കാം. നീ എന്തിനാ എന്നിങ്ങോട് വരാൻ പോയത്? നല്ല ചൂടായിരിക്കും പറഞ്ഞോ?
0: ഏട്ടനെ പോലെ എനിക്കുണ്ട് ഇത്തിരി ചൂട്. മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ചൂടാവണ്ടേ എടുത്തി? അതിന് സമരല്ല, വേണ്ടി വന്ന ആൾക്കിട്ട് രണ്ട് കൊടുത്തുന്നും വരും.
10: എന്നിട്ടിപ്പോ ചമ്മിയില്ലേ എല്ലാരും? ഞാൻ അറിഞ്ഞു വിശേഷമൊക്കെ.
0: അത് പിന്നെ അയാള് നല്ല അസല് പെർഫോമറാ, അത് മാനിക്കാണ്ട് പറ്റുമോ? ആ ഏതായാലും നമ്മുടെ പെർഫോമൻസിൽ മാളു ഹാപ്പിയാ, എനിക്കത് മതി.
10: ഞാൻ ഏട്ടനോട് പറയണുണ്ട്.
0: അയ്യോ ചതിക്കല്ലേ, ഞാൻ പോണു.
10: ഉണ്ടിട്ട് പോവാടാ, നല്ല അവിയലുണ്ട്.
0: വേണ്ടേ, ഉണ്ണാനിരിക്കുമ്പോ അഷ്ടകലാശം കൂടി കാണേണ്ടി വരും. ഹോസ്റ്റലിൽ നല്ല അഴ കുഴമ്പൻ സാമ്പാറുണ്ട്. പോട്ടെ.
2: കമൽ സംവിധാനം ചെയ്ത ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലെ ചന്തൂട്ടിയുടെ വേഷം അനശ്വരമാക്കിയത് വിനീതാണ്.
11: പരീക്ഷയുടെ കാര്യം ഓർമ്മിക്കാൻ ഇന്നൊരു സംഭവം ഉണ്ടായി.
12: എന്ത് സംഭവം?
11: അത് പിന്നെ പറയാം. ചേട്ടനറിയാലോ, അച്ഛൻ മരിച്ച പിന്നെ പെങ്ങന്മാരുടെ അമ്മയുടെ ഉത്തരവാദിത്വം എന്റെ ചുമലിലായി. പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് പരീക്ഷയുടെ ദിവസം അമ്മ കിണറ്റിൽ വീണു. ഈ പണി സ്ഥിരമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ വയ്യ. ഒരു ഡിഗ്രി ഒപ്പിക്കാൻ പറ്റിയാൽ?
13: നിനക്കതിന് കഴിയും തോന്നുന്നില്ല.
11: ശബിക്കാണോ?
13: ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ ഇവിടം വരെ എത്തിയത്?
11: എവിടം വരെ എത്തിയത്?
13: ഇവിടം വരെ.
11: ഭാർഗവൻ ചേട്ടൻ എവിടെ എത്തിയതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല.
13: നിനക്ക് തോന്നാൻ വേണ്ടിയല്ലോ ഞാൻ എവിടെയെങ്കിലും എത്തുന്നത്. നമ്മുടെ കുലഗുരുവായ പെരുന്തച്ഛൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ?

0: ഉണ്ണിയല്ല, ഞാൻ ഉണ്ണിയാണ്, ഞാൻ കാബൂളിയാണ്.
1: അല്ലുണ്ണി അല്ല, നീ കാബൂളിയല്ല, നീ എന്റെ മോനാ.
0: ഞാൻ ആരുടെ മോനുമല്ല, ഒന്നുമല്ല. എനിക്ക് പോണം, എനിക്ക് നാലുകളിലത്തേക്ക് പോണം.
2: പോകാൻ പറ്റില്ല, ഉണ്ണിയെ ഞങ്ങൾ വിടുകയില്ല.
0: ഞാൻ പോവും.
2: പോകില്ല.
0: പോകില്ലല്ലേ പറഞ്ഞത്.
3: നോക്കി നിൽക്കാതെ അങ്ങോട്ട്
0: പിടിക്കാൻ.
4: ഇന്നത്തെ താരസ്വരത്തിന്റെ സമയം ഇവിടെ തീരുന്നു. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം വിനീതിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മറ്റൊരു താരസ്വരത്തിലൂടെ തുടർന്നു കേൾക്കാം.
5: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

ഇതുവരെ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മോഹൻലാൽ പിറന്നാൾ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. മോഹൻലാലിന്റെ 66-ാം ജന്മദിനം ആരാധകരും സിനിമാലോകവും വളരെ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. റേഡിയോ മലബാറും ആ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്.

മലയാള ചലച്ചിത്ര കലാചരിത്രത്തിലെ നായക നടന്മാരിൽ ആകാരത്തിലുള്ള വൈവിധ്യ വിശേഷം മോഹൻലാലിനോളം മറ്റൊരാളിലും സുസ്പഷ്ടമല്ല. വലത്തോട്ട് അല്പം ചെരിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ നിൽപ്പും നടപ്പും ഓട്ടവും ചാട്ടവും എത്രയെത്ര ഗാനരംഗങ്ങളിൽ എത്രയെത്ര നായകന്മാർക്കൊപ്പം നമ്മൾ കണ്ടു. ഋതുഭേദങ്ങളുടെ നിസ്തുല ചാരുത പശ്ചാത്തലമായി നിറഞ്ഞുനിന്ന ദൃശ്യഗണ്ഡങ്ങൾ ലാലിനെ നിരന്തരം ആശ്ലേഷിക്കുന്നതും നമുക്ക് കാണാനായി. ചലച്ചിത്ര നായകനെ പ്രതിനായകനെ ചൂഴ്ന്ന് സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ വരുന്നതല്ല ലാലിന്റെ പ്രത്യക്ഷം. എന്നിട്ടും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി അവതരിച്ച മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധയിൽ നിറഞ്ഞു. അവർക്കു നേരെ പരിചയമുണ്ടായിരുന്ന വില്ലന്മാരിൽ നിന്ന് വേറിട്ട് നിന്നൊരു വില്ലൻ എന്ന ഖ്യാതി ലാലിന് സ്വന്തമായി. ആ കണ്ണുകളിലും ചിരിയിലും പ്രകൃതിയാക്കിനിയുന്ന കുസൃതിയിൽ നിന്ന് കുടിലതയിലേക്കും ക്രൗര്യത്തിലേക്കുമുള്ള കൂടുമാറ്റത്തിലെ വശ്യതയാർന്ന വൈരുദ്ധ്യമാവണം അക്കാലത്തെ കാണികളെ പിടിച്ചിരുത്തിയത്.

പ്രതിനായകനിൽ നിന്ന് നായകനിലേക്കുള്ള പ്രയാണം മലയാള സിനിമയിൽ തീരെ എളുപ്പമല്ല. കാണികളുടെ ഉള്ളിൽ ഒരിക്കൽ പതിഞ്ഞുപോയ പ്രതീതി മാറ്റിയെടുക്കുക ദുഷ്കരം. മോഹൻലാൽ അതും സാധ്യമാക്കി. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ ലാലിന്റെ ഗ്രഹനില മാറ്റിയെഴുതി. ഭിന്നശ്രുതിയിൽ വിഭ്രാമകനായി അവതരിച്ച വിൻസെന്റ് ഗോമസ് മോഹൻലാൽ എന്ന നായകനെ സഹൃദയ മനസ്സിൽ ആഘോഷപൂർവ്വം പ്രതിഷ്ഠിച്ചു.

0: ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി.
1: വെരി നൈസ്.
0: എന്നാ ഞങ്ങൾ ചലിക്കട്ടോ.
2: അപ്പൊ മേ ചക്കാ ഹെ.
0: ഇത് പഠിച്ചാണല്ല, മറന്നുപോയി.
3: ഒന്നിനു പുറകെ ഒന്നായി ചലച്ചിത്രങ്ങളിൽ ലാൽ നായകനായതോടെ പ്രേക്ഷകർ ആ പഴയ വില്ലനെ മറന്നു. പുതിയ നായകന്റെ രൂപവും ചേഷ്ടയും പെരുമാറ്റവും ശബ്ദവും സംസാരവും അവർക്ക് കാണാപ്പാടമായി. രമ്യവും ഹൃദ്യവുമായി ആകാരം കൊണ്ടും അഭിനയമഹിമ കൊണ്ടും സ്വരഗാംഭീര്യം കൊണ്ടും ശ്രദ്ധേയനായാൽ പോലും കാണികളുടെ ആശീർവാദവും ആദരവും അംഗീകാരവും മമതയും ലഭിക്കാനുള്ള യോഗം അഥവാ സൗഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കലാകാരനും ഉന്നത ശീർഷനാവൂ. മോഹൻലാലിന് നാളിതുവരെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്ക് നിദാനം നാട്യസിദ്ധിയും പ്രയത്നഗരിമയും സ്ഥിരോത്സാഹവും മാത്രമല്ല അവിരാമമായ ഈശ്വരാനുഗ്രഹം കൂടിയാണ്.
0: നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാം. Let's be shockingly yours.

കഥയ്ക്കും സംഭാഷണത്തിനും മുറുക്കമുണ്ടെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നത് നല്ല കൈയടക്കമുള്ള സംവിധായകനാണെങ്കിൽ ശരാശരി നടന് പോലും വെള്ളിത്തിരയിൽ തിളങ്ങാനാവും. മോഹൻലാലിനെ പോലെ പ്രതിജ്ഞാബദ്ധതയുമുള്ള താരമായാലോ പറയാനുമില്ല. സി വി ശ്രീരാമന്റെ വാസ്തുഹാര എന്ന ഉജ്ജ്വലമായ കഥ ജി അരവിന്ദൻ സിനിമയാക്കിയപ്പോൾ അതൊരു ദൃശ്യകാവ്യമായി മാറി. അതിൽ വേണു എന്ന നായക കഥാപാത്രമായി വരുന്ന ലാൽ നാട്ടിൽ പോയി മടങ്ങിയെത്തിയതിനു ശേഷം തന്റെ അമ്മായിയായ ആരതിപ്പണിക്കരെയും അവരുടെ മകളെയും കാണുന്ന രംഗം, വികാര വിക്ഷുബ്ധം, അടക്കി നിർത്താൻ പാടുപെടുന്ന അവരുടെ കണ്ണുനീരിനു മുന്നിൽ നിന്നായി തീരുന്ന വേണുവിന്റെ നിസ്സഹായതയെ മിതത്വം വിടാതെ ആർദ്രതാനിർഭരമായി മോഹൻലാൽ ആവിഷ്കരിക്കുന്നു. തന്നെ യാത്രയയക്കാൻ തുറമുഖത്ത് വരുന്ന അമ്മായിയെയും അവരുടെ മകൾ ദമയന്തിയെയും പിരിയുന്ന രംഗവും അത്യന്തം ഹൃദയസ്പർശിയാക്കി മാറ്റാൻ ലാലിന് സാധിക്കുന്നു. അതിവൈകാരികതയെയും നാടകീയതയെയും ഒരു കൈപ്പാടകലെ നിർത്തിക്കൊണ്ട് എം ടിയുടെ സർഗാത്മ സൃഷ്ടിയായ അമൃതംഗമയത്തിന്റെ സമഗ്ര സൗന്ദര്യത്തോടെ ചലച്ചിത്രമായി പുനഃസൃഷ്ടിക്കാൻ സംവിധായകനായ ഹരിഹരന് കഴിഞ്ഞതിനൊരു കാരണം അതിലെ നായക കഥാപാത്രമായി അത്യന്തം വിളങ്ങുന്ന മോഹൻലാലിന്റെ ഭാവസാന്നിധ്യമാണ്. പാപബോധവും പശ്ചാത്താപവും കൊണ്ട് വെന്തുനീറുന്ന ഡോക്ടർ ഹരിദാസിന്റെ അവസ്ഥാഭേദങ്ങൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ നടനിൽ പ്രതിഫലിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ കാലപ്പകർച്ചകൾ ജീവസുറ്റതാകുമ്പോൾ മോഹൻലാൽ തീരെ

എം ടിയുടെ തന്നെ കഥയ്ക്ക് ഭരതൻ ചലച്ചിത്ര ഭാഷ്യം കൊടുത്ത് പ്രൗഢഗംഭീരമാക്കിയ താഴ്വാരത്തിലെ ബാലനും മോഹൻലാലിന്റെ എണ്ണം പറഞ്ഞ നായകരിലൊരാൾ. അതിപരിചിതമായ ഒരു ഇതിവൃത്തം പരിചരണ പ്രഭാവം കൊണ്ട് അസാധാരണമായൊരു ദൃശ്യവിരുന്നായി മാറുന്നതാണ് ഈ സിനിമയുടെ മഹിമ. തീയും പുകയും പൊട്ടിത്തെറിയും ഇല്ലാതെ സ്വാഭാവികഗതിയിൽ പ്രതികാരാസക്തി സഫലമാക്കി മടങ്ങുന്ന ബാലനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന കൊച്ചുട്ടിക്കൊപ്പം പശ്ചാത്താപ വിവശനായ നാണുവേട്ടനൊപ്പം പ്രേക്ഷകരായ നമ്മുടെ മനസ്സും പിങ്ങിപ്പോവും. ആ ചിത്രത്തിലെ ഓരോ ഫ്രെയിമും അതിമനോഹരം. സംഘടനത്തിൻ്റെ അന്തരീക്ഷം ത്രസിച്ചു നിൽക്കുമ്പോഴും നിതാന്ത ശ്രദ്ധയോടെ സമാധാനത്തോടെ താഴ്വാരം കണ്ടനുഭവിക്കാൻ മോഹൻലാലും പ്രതിനായകനായ രാഘവനും നമ്മളെ നിർബന്ധിക്കുന്നു.

ലോഹിതദാസ് സിബിമലയിൽ ടീമിന്റെ ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൾ, കമലദളം, ഭരതം എന്നീ സിനിമകളിലാണ് മോഹൻലാലിന്റെ ഭാവാഭിനയം സാന്ദ്രമായി മാറിയത്. കിരീടത്തിലും ചെങ്കോലിലും തിലകനോടൊപ്പമുള്ള ഷോട്ടുകളിൽ ലാൽ വൈകാരികതയുടെ അസുലഭമായ ചില തലങ്ങളിലേക്ക് കരച്ചിലിന് സന്നദ്ധരായ തന്റെ ഒട്ടേറെ പ്രേക്ഷകരെ നയിച്ചു. ഇടത്തരം മലയാളിയുടെ നിത്യജീവിത വൃത്തികളുമായി, മനസംഘർഷങ്ങളുമായി, പ്രസാദ നിമിഷങ്ങളുമായി, നർമ്മസല്ലാപങ്ങളുമായി അങ്ങേയറ്റം ചേർന്നു നിൽക്കാൻ ബദ്ധശ്രദ്ധരായ തിലകനും ലാലുമായുള്ള നാട്യരസതന്ത്രം മോഹൻലാലുമൊത്തുള്ള അഭിനയ മുഹൂർത്തങ്ങളിലാണ് താൻ അധികമധികം തെളിയുന്നതെന്ന് തിലകൻ പല അഭിമുഖ സംഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.

0: കൈ എടുക്കടാ.
1: ഗുണ്ടയാണോ?
2: ഹൗസേപ്പ് കൈ വെച്ചതല്ല, ഇട്ടതാ.
1: ഇടിക്കണല്ലേ.
0: അപ്പൊ എങ്ങനെ കിടത്തും? ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണോ അതോ ഗ്രൂപ്പായിട്ടാണോ?
3: ചാജിയൻ കരുണിന്റെ സംവിധാനത്തിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ വാനപ്രസ്ഥം, കഥകളിയുടെ മേലങ്കിയും സക്കീർ ഹുസൈന്റെ തബലവാദന പ്രഭയും, ഇതിലെ നായകനായ കുഞ്ഞിക്കുട്ടന്റെ ആത്മനിന്ദയും കുറ്റബോധവും സങ്കടവും പ്രതിസന്ധിയും അങ്ങേയറ്റം ആർജവത്തോടെ മോഹൻലാൽ ആവിഷ്കരിക്കുന്നുണ്ട്. പല പല കഥകളി വേഷങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്.

പ്രിയദർശന്റെയും സത്യനന്ദിക്കാടിന്റെയും സംവിധാനത്തിൽ ഒരുങ്ങിയ ജനപ്രിയ ചിത്രങ്ങളിലാണ് ലാലിന്റെ രസനീയമായ ഭാവപകർച്ചകൾ. ശ്രീനിവാസനോടൊപ്പമുള്ള ഏതു ചിത്രത്തിലും ലാൽ പൂത്തുലഞ്ഞു. ഫലിതത്തിന്റെ മന്ദഹാസമായും ഹാസ്യത്തിന്റെ ചിരിയായും അവരിരുവരും സമസ്ത രംഗങ്ങളെയും ഉല്ലാസഭരിതമാക്കി. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സന്മനസ്സുള്ളവർക്ക് സമാധാനവും നാടോടിക്കാറ്റും പട്ടണപ്രവേശവും തേന്മാവിൻ കൊമ്പത്തും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. നെടുമുടിയും ജഗതിയും ഇന്നസെന്റും ഒടുവിലും മാമക്കോയയും ഒക്കെ പങ്കാളികളായപ്പോഴും ഹാസ്യവിലാസത്തിൽ ലാൽ ഫുൾ ഫോമിലായി.

0: പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂറുത്തൻ തെയ്യന്താറ് ആനത്തടിയനും ആനക്കുടയനും ആനത്തൊടിയിലെ തലയില്ല അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയറ്റം അയ്യയ്യ
1: തലയിവിടെ ഇരിക്കുമ്പോ വാലിൽ നിറങ്ങല്ലടാ
2: മടികൂടത്തടിക്കിട്ടാൻ ഒരുമിടം നടക്കല്ലടാ
0: ഒരു കൈ ഒരു നാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അണയാം ആടാ തുയമടിയാം

പിൽക്കാലം നായകൻ അതിമാനുഷ്യനായി അവതരിച്ച് പ്രതിയോഗികളെ നിഷ്പ്രയാസം നിലംപരിശാക്കുന്ന അസംഖ്യം സിനിമകൾ ലാലിൻ്റെതായി തിയേറ്ററുകളിൽ ജ്വലിച്ചു. അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം കാണെക്കാണെ പെരുകി. മോഹൻലാൽ ഒരു കൾട്ടായി മാറി. ഇതിനിടയിൽ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം വൻ ഹിറ്റായി മാറി. അതിലെ നായകനായ മംഗലശ്ശേരി നീലകണ്ഠനെ സാമാന്യജനം സമൂലം ആശ്ലേഷിച്ചു, ആഘോഷിച്ചു. ദുർവൃത്തനായി വിരാജിച്ചു പോന്ന നീലകണ്ഠൻ പിന്നീട് നന്മമരമായി പരിണമിക്കുന്നതിൽ ഉൾച്ചേർന്ന നിറപ്പകിട്ടാർന്ന സംഭവങ്ങളെ മോഹൻലാൽ അവിസ്മരണീയമാക്കുന്നത് കണ്ട് ജനം ഹർഷപുളകിതരായി. അന്യായങ്ങൾക്കും ആക്രമങ്ങൾക്കും കുത്തഴിഞ്ഞ ജീവിതത്തിനും മടിക്കാത്തവനെങ്കിലും ആർദ്രചിത്തനും കലാസ്നേഹിയും വിശാല ഹൃദയനുമായ നായകൻ എന്ന സങ്കീർണ സങ്കല്പത്തെ ലാൽ അസാധാരണമായ ലാഘവത്തോടെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവരെ വല്ലാതെ ആവേശഭരിതരാക്കി. ഇതിൻ്റെ രണ്ടാം ഭാഗമായി രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത രാവണപ്രഭുവിൽ അതിവൈകാരികവും സംഘർഷഭരിതവുമായ രംഗങ്ങൾ ലാൽ അവതരിപ്പിച്ചു. നീലകണ്ഠനായും മകൻ കാർത്തികേയനായും ലാൽ കസറി. ജനപ്രിയ നായകൻ്റെ കസേരയിൽ ലാൽ ഉറച്ചു.

നടൻ ഗായകനാവേണ്ടതില്ലെങ്കിലും മനസ്സിൽ സംഗീതമുണ്ടെങ്കിൽ അയാളുടെ ഓരോ അനക്കത്തിലും അംഗവിക്ഷേപങ്ങളിലും ശ്രുതിയും ലയവും സന്നിഹിതമാവും. മോഹൻലാലിന് സംഗീതത്തിലും താളത്തിലും സാമാന്യമായ അഭിരുചിയുണ്ടെന്ന് തെളിയിക്കുന്ന രംഗങ്ങൾ ഒട്ടേറെയുണ്ട് അദ്ദേഹം നായകനായ ഒട്ടുമിക്ക സിനിമകളിലും. ചില ചില ഗാനങ്ങളുടെ വരികളും അവയുടെ സംഗീതവും ലാലിൻ്റെ ശരീരഭാഷയ്ക്കും ചലനങ്ങൾക്കും തീർത്തും അനുയോജ്യമായി തോന്നും. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന താളവട്ടത്തിലെ ഗാനരംഗം ഒന്ന് ഓർത്തു നോക്കൂ. ചരണങ്ങളിൽ ഗാനവും ദൃശ്യവും അഭേദമായി തീരുന്നു. ഒരു വല്ലം പൊന്നും പൂവും എന്ന മിന്നാരത്തിലെ ഗാനരംഗം മറ്റൊരു ഉദാഹരണം. പാട്ടും ആട്ടവും തമ്മിലുള്ള അതിശയജനകമായ ഇഴയടുപ്പം, ലാൽ ശോഭന ദ്വന്ദ്വം ഒരുക്കുന്ന ദൃശ്യമാസ്മരികത, സമാനമായ എണ്ണമറ്റ ഗാന സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താനാവും.

അമലദളത്തിലും രാജശില്പിയിലും നൃത്തം ചെയ്യുന്ന മോഹൻലാൽ വാനപ്രസ്ഥത്തിൽ വേഷം കെട്ടി കളിക്കുന്നുമുണ്ട്. ദൃശ്യകലകളിലും തനിക്കൊരു കൈനോക്കാനാവുമെന്ന ആത്മവിശ്വാസം ലാലിനുണ്ട്. അതൊട്ടും അനുചിതമല്ല. ഒപ്പം പുലിമുരുകനായും ഒടിയനായും വെള്ളിത്തിരയിൽ കടന്നുവന്ന് നമ്മളെ വിഭ്രമിപ്പിക്കാനും മടിക്കില്ല. ശങ്കരാഭരണം എന്ന തെലുങ്ക് സിനിമയാണ് കർണാടക സംഗീതജ്ഞന്റെ കലാജീവിതവും വ്യക്തി ജീവിതവും പല തലങ്ങളിൽ അന്വയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയ വിശേഷത്തിന് ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ വലിയ അംഗീകാരം ലഭിക്കാൻ കാരണമായത്. 1990 ലോഹിതദാസും സിബി മലയിലും മോഹൻലാലും ചേർന്ന് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സംഗീതം അടക്കം ചെയ്ത ത്രില്ലർ തിയേറ്ററിലെത്തിച്ച് സാമാന്യ ജനത്തെ കയ്യിലെടുക്കുന്നത്. അതിന്റെ വിജയാഹ്ലാദ ലഹരിയിൽ തൊട്ടടുത്ത വർഷം അവരുടെ തന്നെ ഭാരതം അരങ്ങേറുന്നു. കൈതപ്രവും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ അതിന്റെ റീച്ച് ക്രമാതീതമായി കൂട്ടി. യശ്ദാസിന്റെ രാഗസുധാരസത്തിൽ മോഹൻലാലിന്റെ ജൈത്രയാത്ര.

ഭരതത്തിലെ പാട്ടുകളിൽ മോഹൻലാൽ വളരെയധികമാണ്. എന്നാൽ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ പ്രമദവനം, കോപിക വസന്തം എന്നീ ഗാനങ്ങളിൽ ലാലിന്റെ തന്മയി ഭാവത്തിന് എന്തൊരു പാകത. എം ജി ശ്രീകുമാർ ശബ്ദം നൽകിയ പാട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാലിന് സ്വാഭാവികതയേറും എന്ന് പറയുന്നവരുമുണ്ട്. ഒട്ടേറെ മനോഭാവങ്ങളിൽ, ഈണങ്ങളിൽ, ലയതരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു മോഹൻലാൽ.

0: എത്ര അനായാസമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം കർമ്മനിരതനാവുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിലോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ശിക്ഷണം നടത്താതെ, മെത്തേഡ് ആക്ടിങ്ങിൻ്റെ നൂലാമാലകളിലൊന്നും തലവെച്ചു കൊടുക്കാതെ, തന്നിലെ നൈസർഗികമായ നാട്യവാസനയെ കാലങ്ങളിലൂടെ അബോധപൂർവം സ്ഫുടം ചെയ്തെടുത്ത അനുപമമായ വ്യക്തിത്വവുമായി ലാൽ നിലകൊള്ളുന്നു. സ്വീകരണക്ഷമതയിൽ മോഹൻലാലിനോളം പോകുന്ന താരങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവം. ചലച്ചിത്ര താരം എന്ന നിലയിൽ അഭൂതപൂർവമായ അംഗീകാരം നേടിയതിനു ശേഷവും കാവാലം നാരായണ പണിക്കർ സംവിധാനം ചെയ്ത ബാസമഹാകവിയുടെ കർണഭാരം നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. സംസ്കൃത ഭാഷയിൽ സംസാരിക്കാനും മിനക്കെട്ടു.
1: കൊടുമുടികളെ കൊമ്പുകുത്തിക്കാൻ മനസ്സിന് കഴിയണം.
0: ക്ഷമയും ശ്രദ്ധയും സിദ്ധിയും പ്രയത്നവും ഉത്കർഷേച്ഛയും നിശ്ചയദാർഢ്യവും പ്രസാദവും സമന്വയിച്ച ഈ നാട്യകലാവല്ലഭൻ, മലയാള ചലച്ചിത്ര നപസിലെ ധ്രുവ നക്ഷത്രം, സഹവർത്തികളുടെ അഭിമാനം, ഇളം തലമുറകളുടെ മാർഗദർശി. നേരം നമുക്ക് അദ്ദേഹത്തിന് 1000 ജന്മദിനാശംസകൾ.
2: എന്റെ കുട്ടനെ, എന്റെ ലാലുവിനെ, എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. സർവേശ്വരൻ ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കണേന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
3: ഇത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എന്റെ മനസ്സിൽ സിനിമയിലെ തുടക്കത്തിൽ അതുപോലെ കുറച്ചൊരു വാചകമുണ്ട്.

One of the biggest fans.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, എടവം 8, ഹിജ്രാവർഷം 1447, ദുൽഹജ്ജ് 4, ശകവർഷം 1948, വൈശാഖം 31, 2026 മെയ് 22, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz റേഡിയോ മലബാറിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.